കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 കർക്കിടകം 19 2026 ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. നമ്മുടെയൊക്കെ ഈ ജീവിതമുണ്ടല്ലോ, അത് ആരുടെയും മുന്നിൽ അടിയറവ് വയ്ക്കാനുള്ളതല്ല. നമ്മളെ തള്ളിപ്പറഞ്ഞവരുടെ, അപമാനിച്ചവരുടെ, കൂടെ നിന്ന് ചതിച്ചവരുടെ ഒക്കെ മുന്നിൽ വിജയിച്ച് കാണിക്കാനുള്ളത് തന്നെയാണെന്ന് സ്വയം പറഞ്ഞ് സ്വന്തം മനസ്സിനെ വീറോടും വാശിയോടും മുന്നേറി നിങ്ങളെ വെറുക്കുന്നവരെക്കാൾ ഒരു പടിയെങ്കിലും മുന്നിലെത്തി സ്ഥിരമായി ആ വിജയഗാഥ തുടരാനുള്ളതാണ്. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

രാവിലെ 8 മണിക്ക് കിഞ്ചന വർത്തമാനം, 8:30 റീഡിംഗ് റൂം, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:15 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ, 2:30 ഡോക്ടേഴ്സ് ചാറ്റ്, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ, ഇന്ന് 6:05 വ്യാസപ്രസാദം, രാത്രി 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 4. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ പ്രവർത്തനക്ഷമമായതും കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബിൽ കേരള നിയമസഭ പാസാക്കിയതും ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് സർക്കാർ നവരത്ന പദവി നൽകി ആദരിച്ചതുമൊക്കെ ഒരു ഓഗസ്റ്റ് 4. ഓഗസ്റ്റ് 4 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 4. 1914 ഒന്നാം ലോക മഹായുദ്ധ സമയം ജർമ്മനി ബെൽജിയത്തെ ആക്രമിച്ചു. ബ്രിട്ടൻ ജർമ്മനിയുടെ മേൽ യുദ്ധം പ്രഖ്യാപിക്കുകയും അമേരിക്ക യുദ്ധത്തിൽ നിഷ്പക്ഷത പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നേ ദിവസമായിരുന്നു അമേരിക്ക ആദ്യമായി മനുഷ്യനുള്ള ശൂന്യാകാശ വാഹനത്തിൽ നിന്ന് ചന്ദ്രഭ്രമണ പദത്തിലേക്ക് ഉപഗ്രഹം വിക്ഷേപിച്ചത്. 1956 ഓഗസ്റ്റ് 4 ഇന്ത്യയുടെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടറായ അപ്സര ട്രോംബോയിൽ പ്രവർത്തനക്ഷമമായത്. 1947 ജവഹർലാൽ നെഹ്റു കാശ്മീർ സിംഹം എന്ന് അർത്ഥം വരുന്ന ഷേർ ഇ കാശ്മീർ എന്ന് വിശേഷിപ്പിച്ചത് 1945 ഓഗസ്റ്റ് ഇന്നേ ദിവസമായിരുന്നു. 1975 ഓഗസ്റ്റ് 4 കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബിൽ കേരള നിയമസഭ പാസാക്കിയത്. 1967 ഇന്നേ ദിവസമായിരുന്നു ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നാഗാർജുന സാഗർ അണക്കെട്ട് നിർമ്മിച്ചത്. 2004 ഇന്നേ ദിവസമായിരുന്നു നാസ ഓൾട്ടിക് സൂപ്പർ കമ്പ്യൂട്ടറായ കെസിയെ കൽപ്പന ചൌള എന്ന് നാമകരണം ചെയ്തത്. 2007 ഓഗസ്റ്റ് 3 ചൊവ്വയെ പര്യവേക്ഷണം ചെയ്യുന്നതിനായി നാസ ഫീനിക്സ് മാർക്സ് ലാൻഡർ എന്ന അമേരിക്കൻ ബഹിരാകാശ പേടകം വിക്ഷേപിച്ചത്. 2008 ഓഗസ്റ്റ് 4 ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് സർക്കാർ നവരത്ന പദവി നൽകി ആദരിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 16. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഗവൺമെന്റ് പൂർണ്ണ സജ്ജമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മഴക്കെടുതിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ടു പോകുന്നതായി മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ സംഘത്തിന്റെ ശ്രദ്ധേയ പ്രകടനത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. വാർത്തകൾ വിശദമായി. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് മരണം 16. തിരുവനന്തപുരം 2, കൊല്ലം 1, പത്തനംതിട്ട 1, കോട്ടയം 3, ഇടുക്കി 2, പാലക്കാട് 1, മലപ്പുറം 4, കോഴിക്കോട് 1, കണ്ണൂർ 1 എന്നിങ്ങനെയാണ് മരിച്ചവരുടെ എണ്ണം. 5 പേരെ കാണാതായിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിൽ നിന്നും 2 പേരെ വീതവും കൊല്ലത്തുനിന്ന് ഒരാളെയുമാണ് കാണാതായത്. കാലവർഷക്കെടുതിയിലെ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഗവൺമെന്റ് പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം പത്തനംതിട്ടയിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം അറിയിച്ചു. റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ഗവൺമെന്റ് മിഷനറികളെല്ലാം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായുണ്ട്. തണ്ണീർമുക്കം ബണ്ട്, തോട്ടപ്പുഴശ്ശേരി സ്പിൽവേ എന്നിവ തുറന്നതായും വെള്ളം കടലിലേക്ക് ഒഴുക്കുന്നതിന് ഇറിഗേഷൻ വകുപ്പ് നടപടി സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ മഴക്കെടുതിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂട്ടായ്മയിലൂടെ ഊർജിതമായി മുന്നോട്ടു പോകുന്നതായി മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. പത്തനംതിട്ടയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് 353 ക്യാമ്പുകളിൽ 13,496 പേർ കഴിയുന്നതായും ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം വിതരണം വൈകില്ലെന്നും മന്ത്രി അനിൽകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് 56 വീടുകൾ പൂർണ്ണമായും തകർന്നു. 499 വീടുകൾ ഭാഗികമായി തകർന്നു. പത്തനംതിട്ടയിൽ കളക്ടറും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത അവലോകന യോഗങ്ങളിൽ മന്ത്രി പങ്കെടുത്തു. ജില്ലയിലെ വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ മന്ത്രി പി സി വിശ്വനാഥിനോടൊപ്പം അനിൽകുമാർ സന്ദർശിച്ചു. വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിതമായി എത്തിക്കാൻ കൊല്ലത്ത് നിന്നടക്കം വള്ളങ്ങൾ എത്തിച്ചതായും മന്ത്രി അനിൽകുമാർ പറഞ്ഞു. സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് നഷ്ടപരിഹാരങ്ങളും വൈകാതെ വിതരണം ചെയ്യുമെന്നും അനിൽകുമാർ പറഞ്ഞു. നദീതീരങ്ങളിലും ഡാം പരിസരങ്ങളിലും ആളുകൾ കൂടുന്നത് പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ടെന്നും അനാവശ്യ യാത്ര ഒഴിവാക്കുന്നതിനൊപ്പം മലയോരത്ത് ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. മഴ മാറുന്നതുവരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുമെന്നും മന്ത്രി എ പി അനിൽകുമാർ വ്യക്തമാക്കി.
0: സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ 12 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും

0: കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇന്ന് അവധി.
1: മഴയും കടലാക്രമണവും മൂലം ദുരിതമനുഭവിക്കുന്ന എറണാകുളം ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി മേഖലയിലെ വാർഡുകൾ മന്ത്രി റോജി എം ജോൺ സന്ദർശിച്ചു. പ്രദേശത്തെ സ്ഥിതിഗതികൾ മന്ത്രി നേരിട്ട് വിലയിരുത്തുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുകയും ചെയ്തു. അതിശക്തമായ മഴയിലും പ്രളയത്തിലും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഹോർട്ടികോർപ്പ് മുഖേന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പച്ചക്കറികൾ വിതരണം ചെയ്തു. മന്ത്രി ടി സിദ്ദിഖിന്റെ നിർദ്ദേശപ്രകാരമാണിത്. ജീവനോപാധിയായിരുന്ന 11 പശുക്കളെ മലവെള്ളപ്പാച്ചിലിൽ നഷ്ടപ്പെട്ട കോട്ടയം സ്വദേശി അനിൽകുമാറിന് മന്ത്രി ബിന്ദുകൃഷ്ണ HF ക്രോസ് ഇനത്തിൽപ്പെട്ട 4 പശുക്കളെ കൈമാറി. ഇന്നലെ വൈകിട്ട് തീക്കോയി മേസ്തിരിപ്പടിയിലെ വീട്ടിലെത്തി മന്ത്രി പശുക്കളെ കൈമാറി. കേരള വെറ്ററിനറി അസോസിയേഷൻ നൽകിയ 1,00,000 രൂപയുടെ ചെക്കും ബിന്ദുകൃഷ്ണ അനിൽകുമാറിന് നൽകി. കാസർകോട് ജില്ലയിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടായതിനെ തുടർന്ന് 2 താലൂക്കുകളിലായി പ്രവർത്തിച്ചിരുന്ന 8 ക്യാമ്പുകളിൽ 4 ക്യാമ്പുകൾ പിരിച്ചുവിട്ടു. വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് നിലവിലെ 4 ക്യാമ്പുകളും പ്രവർത്തിക്കുന്നത്. ക്യാമ്പുകളിൽ 43 കുടുംബങ്ങളിലെ 155 പേരാണ് കഴിയുന്നത്. കണ്ണൂർ തൃപ്രങ്ങോട്ടൂരിലെ നരിക്കോട് മലയിൽ മണ്ണിടിച്ചൽ സാധ്യത കണക്കിലെടുത്ത് 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 17 സ്ത്രീകൾ ഉൾപ്പെടെ 25 പേരെയാണ് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയത്. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് വിവിധ താലൂക്കുകളിലായി ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം 964. ആകെ 32 ക്യാമ്പുകളാണ് നിലവിൽ. ഏറ്റവും കൂടുതൽ പേർ ക്യാമ്പുകളിൽ കഴിയുന്നത് കോഴിക്കോട് താലൂക്കിലാണ്. മലപ്പുറം ജില്ലയിൽ ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ, തിരൂരങ്ങാട്, പൊന്നാനി താലൂക്കുകളിലായി ആരംഭിച്ച 13 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നവരുടെ എണ്ണം 441. കോട്ടയം ജില്ലയിൽ 114 ക്യാമ്പുകളിലായി കഴിയുന്നത് 3,714 പേരാണ്. 1,288 കുടുംബങ്ങളിൽപ്പെട്ടവരാണിവർ. കേരളം അർഹിക്കുന്ന രീതിയിൽ ഗൌരവമായി കാലവർഷക്കെടുതിയിലെ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയം നോക്കാതെ മുഴുവൻ ആളുകളും സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. കാലാവസ്ഥാ മുന്നറിയിപ്പ് ജനങ്ങളെ കൃത്യമായി അറിയിക്കാനാവുന്നില്ലെന്നും ചെറിയ ദുരിതം വരുമ്പോഴേക്കും ഒന്നും ചെയ്യാനാവാത്ത സ്ഥിതിയിൽ സംസ്ഥാന ഗവൺമെന്റ് പകച്ചു നിൽക്കുകയാണെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ പ്രളയബാധിത മേഖലകളിലെ ജനങ്ങൾ നേരിടുന്ന ദുരിതം അതീവ ഗുരുതരമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ദുരന്ത നിവാരണത്തിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഗുരുതരമായ അനാസ്ഥ പ്രകടമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. 3 ജില്ലകളിലെയും പ്രളയബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ സംഘത്തിന്റെ ശ്രദ്ധേയ പ്രകടനത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. 13 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ 39 മെഡലുകൾ നേടിയത് രാജ്യത്തെ അത്ലറ്റുകളുടെ പ്രതിഭയുടെയും ദൃഢനിശ്ചയത്തിന്റെയും തെളിവാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അത്ലറ്റുകളുടെ സമർപ്പണവും സ്ഥിരോത്സാഹവും യുവജനങ്ങളെ പ്രചോദിപ്പിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ തുടർച്ചയായി 3 സ്വർണം നേടി ചരിത്ര നേട്ടം കുറിച്ച ഭാരോദ്വഹന താരം മീരാബായ് ചാനുവിനെ നേരിൽ കണ്ട് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അഭിനന്ദനങ്ങൾ അറിയിച്ചു. മീരാബായ് ചാനുവിന്റെ നിശ്ചയദാർഢ്യത്തെയും മനോധൈര്യത്തെയും കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. പാർലമെന്റിൽ പ്രധാന ബില്ലുകളിലെ ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2026 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ വികസന ബിൽ രാജ്യസഭ പാസാക്കി. 2006 നിയമം കൂടുതൽ ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ഒപ്പം പണമിടപാടുകളുടെ കാലതാമസം പരിഹരിക്കാനും തർക്കപരിഹാരം ലളിതമാക്കാനും ബിൽ ലക്ഷ്യമിടുന്നു. 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. ഗുജറാത്തിലെ മഞ്ചൽപൂർ നിയമസഭാ സീറ്റ് BJPയും മധ്യപ്രദേശിലെ ദാതിയ മണ്ഡലം കോൺഗ്രസും നിലനിർത്തി. ബീഹാറിലെ ബംഗിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ജൻസ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോറുമാണ് ജയിച്ചത്. കാലിക്കറ്റ് സർവകലാശാല പബ്ലിക് റിലേഷൻസ് ഓഫീസറായി VA അക്ഷിത ചുമതലയേറ്റു. കേരളത്തിലെ സർവകലാശാലകളിലേക്ക് PSC പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ നിന്നാണ് നിയമനം. കാലിക്കറ്റ് സർവകലാശാലയിൽ PRO ചുമതലയിലെത്തുന്ന ആദ്യത്തെ വനിത കൂടിയാണ് അക്ഷിത. ഇടുക്കി അടിമാലി സ്വദേശിയാണ്. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. പൊതുസമ്മേളനം ടൗൺഹാളിൽ CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാവിലെ കല്ലായി സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ പ്രതിനിധി സമ്മേളനം നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി

0: ജനറൽ കെ ജി ജയരാജ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ച വൈസ് ചാൻസലേഴ്സ് കോൺക്ലേവ് 2026 മാറ്റിവെച്ചു. കനത്ത മഴക്കെടുതിയാണ് പരിപാടി മാറ്റിവെക്കാൻ കാരണം. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ അറിയിച്ചു. കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ടുപേർക്കായി തെരച്ചിൽ ഊർജിതമായി തുടരുന്നു. ചെറുപുഴ കാര്യങ്കോട് പുഴയിലെ മീന്തുള്ളിയിൽ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി ആർ രാജേഷ്, മണത്തണ കാഞ്ഞിരപ്പുഴയിൽ വി പി ഹനീഫ എന്നിവരെയാണ് കാണാതായത്. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്ക് അടിയന്തര സാമ്പത്തിക സഹായവും സൗജന്യ റേഷനും നൽകണമെന്ന് വിനോദ് കുമാർ പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സദഹുള്ള ആവശ്യപ്പെട്ടു. പ്രളയത്തിന് സമാനമായ ദുരിതങ്ങളാണ് ജില്ലയിൽ ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 16. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഗവൺമെന്റ് പൂർണ്ണ സജ്ജമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മഴക്കെടുതിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ടു പോകുന്നതായി മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ സംഘത്തിന്റെ ശ്രദ്ധേയ പ്രകടനത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
2: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

അത് വന്നു പറഞ്ഞവരാരാണോ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: പ്രധാന വാർത്തകൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള നിയമ ഭേദഗതി ലോക്സഭ ഇന്നലെ പാസാക്കി. MSME വികസന ഭേദഗതി ബിൽ പാസാക്കി രാജ്യസഭ. പെൺകുട്ടികളുടെയും ഗോത്ര വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകാൻ സർവകലാശാലകളോട് നിർദ്ദേശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. PSC പരീക്ഷകളും മാറ്റി. മഴക്കെടുതി വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പത്തനംതിട്ട സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 2 ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ടൂർ ഡി ഫ്രാൻസ് ഫെംസ് സൈക്ലിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി ഹർഷിത ജാക്കർ. വാർത്തകൾ വിശദമായി. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. MSME വികസന ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്നലെ പാസാക്കി. 2 പുതിയ ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: സുപ്രീംകോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33 നിന്ന് 37 ഉയർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ബിൽ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ചെറുകിട വ്യവസായ മേഖലയിലെ പണമടയ്ക്കൽ വൈകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും തർക്കപരിഹാരം ലളിതമാക്കുന്നതിനുമുള്ള MSME വികസന ഭേദഗതി ബിൽ 2026 രാജ്യസഭ പാസാക്കി. ഇതിനു പുറമെ 2 പ്രധാന ബില്ലുകളായ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിൽ 2026 ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്നലെ നടപടികൾ ആരംഭിച്ചയുടൻ ഗ്ലാസ്ഗോയിലെ കോമൺവെൽത്ത് ഗെയിംസിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ കായിക താരങ്ങൾക്ക് സ്പീക്കർ ഓം ബിർള അഭിനന്ദനം അറിയിച്ചു. എന്നാൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചതോടെ ഇരുസഭകളും ഒന്നിലധികം തവണ തടസ്സപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പാർലമെന്റിൽ പ്രധാനപ്പെട്ട ബില്ലുകൾ സംബന്ധിച്ച ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ലെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജു. സഭയിൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷ അംഗങ്ങൾ അവസരം ലഭിക്കുമ്പോൾ സംസാരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ശ്രീ റിജിജു ആരോപിച്ചു.
2: ലോക്സഭാ മേ സുപ്രീം കോർട്ട് മേ ജഡ്ജസ് കോ സംഖ്യ ബറാനെ കേലേ ഓർ രാജ്യസഭാ മേ MSME കാ ബിൽ പാസ് വിപക്ഷ മേ കോയി ബി ഐസാ നൈ ബച്ചാ ജോ ഹിസ്സാ ലേനാ ചാത്തേ തേ ഇത്നാ ഇംപോർട്ടന്റ് ബിൽസ് ആയാ ഹേ വോ ഹിസ്സാ നൈ ലേ രഹേ ബാഹർ ജാകേ കഹതേ കി ബോൽനേ കേ ലിയേ മൌകാ നൈ മിൽതാ ഹേ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്ത സംഭവത്തിൽ മെറ്റ ഇന്ത്യ ഉദ്യോഗസ്ഥരുമായി പാർലമെന്ററി സമിതി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പോസ്റ്റ് നീക്കം ചെയ്ത മെറ്റയുടെ നടപടിയെ സമിതി അധ്യക്ഷനും BJP MPയുമായ നിഷികാന്ത് ദുബെ രൂക്ഷമായി വിമർശിച്ചു. സംഭവത്തിൽ മെറ്റ CEO മാർക്ക് സക്കർബർഗ് മാപ്പു പറയണമെന്ന് ആവശ്യപ്പെട്ടതായി ശ്രീ ദുബെ മാധ്യമങ്ങളെ അറിയിച്ചു. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം

0: കോട്ടയം, എറണാകുളം, മലപ്പുറം, തൃശൂർ, കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ് ജില്ലകൾക്കാണ് അവധി. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. സംസ്ഥാനത്ത് PSC 4, 5, 6, 10 തീയതികളിൽ നടത്താനിരുന്ന ഓൺലൈൻ OMR പരീക്ഷകൾ മാറ്റിവച്ചു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് 4, 5, 6 തീയതികളിൽ വിവിധ ജില്ലകളിൽ നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷയും മാറ്റിയിട്ടുണ്ട്. തൃശൂരിൽ മഴ തുടരുന്നു. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ അറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: ഇന്നലെ പകൽ സമയം മഴയ്ക്ക് ചെറിയ ആശ്വാസമുണ്ടായെങ്കിലും രാത്രിയോടെ വീണ്ടും മഴ ശക്തമാവുകയാണ് ഉണ്ടായത്. കരുവന്നൂർ ചാലക്കുടി പുഴയിലെ ജലനിരപ്പുകൾ ക്രമാതീതമായി ഉയരുന്നുണ്ട്. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഉയർത്തിയതോടെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. നഗരത്തിലെ പലയിടത്തും ഗ്രാമപ്രദേശങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്.
0: പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതി നേരിടുന്ന പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സന്ദർശനം നടത്തും. ഉച്ചയ്ക്ക് ആറന്മുളയിലെത്തുന്ന മുഖ്യമന്ത്രി റാന്നി ഉൾപ്പെടെയുള്ള മേഖലകൾ സന്ദർശിക്കും. അസം, മേഘാലയ, പശ്ചിമബംഗാളിന്റെ ഹിമാലയൻ സമതല മേഖല, സിക്കിം എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, നാഗാലാന്റ്, ബീഹാർ എന്നിവിടങ്ങളിലും ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മുകശ്മീർ തുടങ്ങിയ ഇടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പെൺകുട്ടികളുടെയും ഗോത്ര വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകണമെന്ന് സർവകലാശാലകളോട് നിർദ്ദേശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഒഡീഷയിലെ കട്ടക്കിൽ ജഗദ്ഗുരു കൃപാലു സർവകലാശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വികസിത് ഭാരത് 2047, വികസിത് ഒഡീഷ 2036 എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർണായക പങ്കുവഹിക്കുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീമതി മുർമു ഒഡീഷയിലെത്തിയത്. രാജ്യത്തിന്റെ പ്രതിരോധ ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിൽ സൈനിക സിവിൽ സഹകരണം അനിവാര്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ 85th ആംഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിലിയൻ സർവീസസ് ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംയുക്ത പരിശീലന പരിപാടികളിലൂടെ സിവിൽ സർവീസ് സൈനിക സമ്പർക്കം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും രാജ്യരക്ഷാമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2nd ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗവും ആസ്തി വീണ്ടെടുക്കൽ സംബന്ധിച്ചുള്ള വിദഗ്ധ സമിതി യോഗവും ഇന്നും നാളെയുമായി ഹൈദരാബാദിൽ നടക്കും. കേന്ദ്ര പേഴ്സണൽ ആന്റ് ട്രെയിനിംഗ് വകുപ്പാണ് യോഗം സംഘടിപ്പിക്കുന്നത്. അനധികൃത സ്വത്ത് വീണ്ടെടുക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തൽ, അതിർത്തി കടന്നുള്ള അഴിമതി തടയൽ, ഭരണനിർവഹണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കൽ എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. വിദേശകാര്യമന്ത്രി S.ജയശങ്കർ ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബക്തിയാൻ സൈദോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ഉഭയകക്ഷി ബന്ധം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിലേക്ക് വ്യാപിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെയും ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി സന്ദർശിച്ചു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ ജനവിധി അംഗീകരിക്കുന്നതായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. ബീഹാറിൽ BJPയുടെ ശക്തികേന്ദ്രമായ ബങ്കിപ്പൂർ മണ്ഡലത്തിലും മധ്യപ്രദേശിലെ ദതിയയിലും പരാജയപ്പെട്ടതിനെക്കുറിച്ച് പാർട്ടി വിശദമായ അവലോകനം നടത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു. മഞ്ചൽപൂർ മണ്ഡലം നിലനിർത്താൻ സഹായിച്ച ഗുജറാത്തിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ നിതിൻ നബീൻ പ്രവർത്തകരെയും ഭാരവാഹികളെയും അഭിനന്ദിച്ചു. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ടൂർ ഡി ഫ്രാൻസ് ഫെംസ് സൈക്ലിംഗ് പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി ഹർഷിത ജാക്കർ. ഇന്നലെ നടന്ന 2nd മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ, അൾജീരിയ, ചിലി, എത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള 8 സൈക്ലിസ്റ്റുകളുടെ സംഘത്തെ 19-കാരിയായ ഹർഷിതയാണ് നയിച്ചത്. ഈ മാസം 1 ആരംഭിച്ച സൈക്ലിംഗ് പോരാട്ടം August 9 സമാപിക്കും. 108 ആംബുലൻസിൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരായി അംഗീകൃത നഴ്സുമാരെ മാത്രമേ നിയമിക്കൂ എന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 108 ആംബുലൻസിന്റെ നടത്തിപ്പ് ചുമതലയുള്ള കരാർ കമ്പനിയായ EMRI ഗ്രീൻ ഹെൽത്ത് സർവീസസ് അധികൃതരുമായി മന്ത്രി കെ മുരളീധരൻ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒപ്പുവച്ച കരാർ പ്രകാരം നഴ്സിംഗ് പാസ്സാക്കാത്തവർക്കും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരായി നിയമിക്കാൻ വ്യവസ്ഥ ചെയ്തിരുന്നു. വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള തൊഴിൽ നേടാൻ സഹായിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ സംവിധാനം മാറണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. മലപ്പുറം ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കരിയർ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശബരിമല നിറപുത്തരി പൂജകൾ കണ്ടു തൊഴുത് നെൽക്കതിരുകളുമായി ഭക്തർ മലയിറങ്ങി. തിങ്കളാഴ്ച രാവിലെ നട

0: വന്നപ്പോൾ തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീകോവിലിന് മുന്നിൽ ഭക്തർ നെൽക്കതിരുകൾ ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള നിയമ ഭേദഗതി ലോക്സഭ പാസാക്കി. MSME വികസന ഭേദഗതി ബിൽ പാസാക്കി രാജ്യസഭ. പെൺകുട്ടികളുടെയും ഗോത്ര വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകാൻ സർവകലാശാലകളോട് നിർദ്ദേശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. PSC പരീക്ഷകളും മാറ്റി. മഴക്കെടുതി വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പത്തനംതിട്ട സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 2nd ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ടൂർ ഡി ഫ്രാൻസ് ഫെംസ് സൈക്ലിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി ഹർഷിത ജാക്കർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇന്ത്യയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
4: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
3: ആണോ, അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
4: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
3: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
4: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
3: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
4: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MESൽ ലഭ്യമാണ്.
3: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MESലേക്ക് തന്നെ.
5: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
3: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
5: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9446760394007809 9447560336.
3: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
6: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
7: August 3 രാവിലെ 11 മണിക്ക്
6: ഏവർക്കും സ്വാഗതം.
7: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുലം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
5: റേഡിയോ സന്തുലം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശാന്താസ്.
8: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. വളരെ ദുരിതപൂർണമായ ഒരു ജീവിതം ആരംഭിക്കുകയും തുടർന്ന് കഠിനാധ്വാനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും ഒരു ശക്തമായ ജീവിതം, ഭദ്രമായ ജീവിതം, മാതൃകാപരമായ ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്ത 3 IAS IPS ഉദ്യോഗസ്ഥരുടെ കഥകളാണ് ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിൽ പറയുന്നത്. MG രാജമാണിക്യം IAS ആണ് ഇന്ന് നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടർ.

അദ്ദേഹത്തിന്റെ ജീവിതകഥയിലേക്ക്. ചില ജീവിതങ്ങൾ ഒരു പുസ്തകം പോലെയാണ്, വായിച്ചു തീരുമ്പോഴേക്കും നമ്മുടെ കണ്ണ് നിറയ്ക്കുകയും ഒപ്പം മനസ്സിന് വല്ലാത്തൊരു ഊർജം പകരുകയും ചെയ്യും. ടോണി ചിറ്റേറ്റുകളം എഡിറ്റ് ചെയ്ത് ഒലിവ് ബുക്സ് പുറത്തിറക്കിയ അൻപോട് രാജമാണിക്യം എന്ന പുസ്തകം ഇത്തരത്തിൽ കണ്ണീരിന്റെയും അതിജീവനത്തിന്റെയും ഒരു വലിയ നേർക്കാഴ്ചയാണ്. മധുരയിലെ അനുപാനടി ഗ്രാമത്തിൽ 8 അടി വീതിയും 12 അടി നീളവുമുള്ള ഒറ്റമുറി വീട്ടിലായിരുന്നു രാജമാണിക്യത്തിന്റെ ബാല്യ കൗമാരങ്ങൾ. അച്ഛൻ ഗുരുസ്വാമിക്ക് കോവിൽ വേലയിൽ നിന്ന് കിട്ടിയിരുന്ന തുച്ഛമായ വരുമാനത്തിൽ 5 അംഗ കുടുംബം പുലരുക മഹാകഷ്ടമായിരുന്നു. 5 രൂപ പ്രതിമാസ ഫീസ് അടയ്ക്കാനില്ലാതെ എത്രയോ തവണ കുഞ്ഞു രാജമാണിക്യം ക്ലാസ്സിന് പുറത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് പാടത്തും പറമ്പിലും പണിയെടുത്ത് മണ്ണും ചെളിയും പുരണ്ട വസ്ത്രങ്ങളുമായി എവിടുന്നൊക്കെയോ നുള്ളിയൊപ്പിച്ച കാശുമായി അമ്മ പഞ്ചവർണം സ്കൂളിൽ പാഞ്ഞെത്തുന്നത്. ഒരു ലോട്ടറി അടിച്ച ഭാവത്തോടെ ആ മുഷിഞ്ഞ നോട്ടുകളും ചില്ലറകളും അമ്മ ആ കയ്യിൽ വെച്ചു കൊടുക്കുമായിരുന്നു. കേടുള്ള പച്ചക്കറികളിൽ നിന്ന് അത്ര കേടില്ലാത്തവ തെരഞ്ഞെടുത്ത് വില കുറച്ച് വാങ്ങി ആ അമ്മ 5 വയറുകൾ നിറച്ചു. തമിഴ്നാട്ടിലെ സ്കൂൾ ഉച്ചഭക്ഷണമായ സത്യനവ് ചോറിലെ നാറ്റം കാരണം പലപ്പോഴും കഴിക്കാൻ പറ്റില്ലായിരുന്നെങ്കിലും മട്ട ഊരുക എന്ന അച്ചാറും കൂട്ടി വിശപ്പടക്കിയ ഒരു ഭൂതകാലം രാജമാണിക്യത്തിനുണ്ടായിരുന്നു. കഠിനമായ പട്ടിണിക്കിടയിലും നിശ്ചയദാർഢ്യത്തോടെ പഠിച്ച് സ്വർണ്ണ മെഡലോടെ ME പാസായ രാജമാണിക്യത്തിന് പ്രതിവർഷം 8 ലക്ഷത്തോളം രൂപ ശമ്പളത്തിൽ ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയതാണ്. എന്നാൽ സാക്ഷരതാ പ്രവർത്തനത്തിനിടയിൽ വിരുദുനഗറിലെ തീപ്പെട്ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുട്ടികളുടെ കരിപുരണ്ട വിരലുകൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് മാറി. അനീതികൾക്കെതിരെ പോരാടാൻ ഒരു കളക്ടറാകണം എന്ന ചിന്തയോടെ ലക്ഷങ്ങളുടെ ജോലി വേണ്ടെന്ന് വെച്ച് അദ്ദേഹം സിവിൽ സർവീസിലേക്ക് ഇറങ്ങിത്തിരിച്ചു. "നീ പോയി പഠിക്ക്, വിരമിച്ചാലും ഞാൻ വേറെ കോവിലിൽ വേല ചെയ്യാം" എന്ന് പറഞ്ഞ് അച്ഛനും പപ്പടം പരത്തിയും വിളക്കുതിരികൾ ഉണ്ടാക്കിയും അമ്മയും ആ സ്വപ്നത്തിന് കാവലിരുന്നു. ഡൽഹിയിലെ കഠിനമായ പഠനകാലത്ത് ചായക്കടക്കാരൻ രാമുഭായ് ചായ സൗജന്യമായി നൽകിയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടമ നീതു സിംഗും വീട്ടുടമ രഘുബീർ സിംഗും ഫീസും വാടകയും കുറച്ചു നൽകിയും അദ്ദേഹത്തെ സഹായിച്ചു. എങ്കിലും ദിവസവും ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് അൾസർ ബാധിച്ച രാജമാണിക്യം എന്ന യുവാവിന് താങ്ങായി മാറിയത് എഞ്ചിനീയറിംഗ് പഠനകാലത്തെ സുഹൃത്തുക്കളായ വൈത്തിയും മുരളീകൃഷ്ണനും സെന്തിൽ പാണ്ഡിയും ധനപാലനുമായിരുന്നു. അവർ മാസത്തിൽ അയച്ചു കൊടുത്ത 500 രൂപ കൊണ്ടാണ് അദ്ദേഹം പിന്നീട് 2 നേരം ആഹാരം കഴിക്കാൻ തുടങ്ങിയത്. തോൽവികളിൽ തളരാതെ "പങ്കാളി പോയിപ്പാടിയിടാ" എന്ന് പറഞ്ഞ് അവർ നൽകിയ ഊർജമാണ് 3ാം ശ്രമത്തിൽ അദ്ദേഹത്തെ IAS എന്ന സ്വപ്ന നേട്ടത്തിൽ എത്തിച്ചത്. ജന്മം കൊണ്ട് തമിഴനെങ്കിലും ഇന്ന് അദ്ദേഹം കർമ്മം കൊണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിന്റെ മാണിക്യം തന്നെയാണ്. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്നതിനപ്പുറം ആ ജീവിത വഴികളും അതിലെ കടപ്പാടുകളുടെ കഥകളും ഇന്നും ഏറെ പ്രയോജനം നൽകുന്ന ഒന്നാണ്. ഇപ്പോൾ ഊർജ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കും വികസനങ്ങൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ KSEB പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി അദ്ദേഹം നിയമിതനായിരിക്കുന്നു. കിഞ്ചന വർത്തമാനത്തിൽ ആദ്യമായി കേൾക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ എന്ന ഗാനമാണ്. ഈ ഗാനം തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേക ഒരു പ്രസക്തിയുള്ളത് ഇതിന്റെ രചയിതാവായ ഫാദർ മൈക്കിൾ പനച്ചിക്കൽ ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹം പ്രശസ്തനായ ധ്യാന ഗുരുവും മലയാള ക്രൈസ്തവ ഭക്തി ഗാന രംഗത്ത് അതുല്യമായ സംഭാവനകൾ നൽകിയ വ്യക്തിയുമായിരുന്നു. നാം കേൾക്കാൻ പോകുന്ന തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ എന്ന ആ അതിമനോഹരമായ ഗാനം, അതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് സണ്ണി സ്റ്റീഫനാണ്. ഇത് ആലപിച്ചിരിക്കുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപോയ പ്രഗത്ഭയായിട്ടുള്ള ഗായിക രാധിക തിലകും.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇന്ന് കേരള പോലീസിന്റെ ഏറ്റവും പ്രമുഖ സ്ഥാനത്തുള്ള ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി ചുമതലയേറ്റിരിക്കുന്നത് ശ്രീ പി വിജയൻ IAS ആണ്. അദ്ദേഹത്തിനും ഒരു കാലത്ത് കഠിനമായ പരിശ്രമത്തിലൂടെ ജീവിതം കെട്ടിപ്പടുത്ത കഥകൾ പറയാനുണ്ട്. കല്ലു ചെത്തിയ കൈകളാണ്

0: അദ്ദേഹത്തിൻ്റെത്.
1: പുത്തൂർ മഠം ഗ്രാമത്തിലെ പ്രഭാതങ്ങൾക്കൊരു പ്രത്യേക ശബ്ദമുണ്ടായിരുന്നു. കല്ലിൽ ഉളിപതിക്കുന്ന ശബ്ദം, വിയർപ്പ് തുള്ളികൾ മണ്ണിൽ വീഴുന്ന ശബ്ദം, ജീവിതത്തോട് പൊരുതുന്ന മനുഷ്യരുടെ നിശബ്ദ നിലവിളികളുടെ ശബ്ദം. ആ ശബ്ദങ്ങൾക്കിടയിലായിരുന്നു 15-കാരനായ വിജയനും തന്റെ വിധിയോട് മല്ലിടുന്നത്. വിജയന്റെ കൂട്ടുകാർ 10-ാം ക്ലാസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ കല്ല് ചെത്തുകയായിരുന്നു. അവർ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ വിജയൻ കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അവരുടെ കൈകളിൽ പേനയുണ്ടായിരുന്നു. വിജയന്റെ കൈകളിൽ ഉളിയും ചുറ്റികയും. ജീവിതം ചില മനുഷ്യരെ പൂക്കളിലൂടെ നടത്തും, ചിലരെ മുള്ളുകളിലൂടെ. പി വിജയൻ എന്ന ബാലനെ ജീവിതം നടത്തിയത് പാറക്കല്ലുകളിലൂടെയായിരുന്നു. എന്നാൽ ആ കല്ലുകൾ അവന്റെ വഴിയിലെ തടസ്സങ്ങളായിരുന്നില്ല, അവൻ കയറിപ്പോകേണ്ട പടവുകളായിരുന്നു. മണ്ണും കല്ലും ചുമന്ന ആ കൈകൾ ഒരു നാൾ ഇന്ത്യയുടെ ഏറ്റവും പ്രൗഢമായ യൂണിഫോമുകളിലൊന്നായ IPS യൂണിഫോം ധരിക്കുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല, ഒരുപക്ഷേ പി വിജയൻ പോലും. പക്ഷേ ഒരു കാര്യം അവൻ അറിയാമായിരുന്നു, സാഹചര്യങ്ങൾ മനുഷ്യനെ നിർവചിക്കുന്നില്ല, മനുഷ്യന്റെ തീരുമാനങ്ങളാണ് അവനെ നിർവചിക്കുന്നത്. അങ്ങനെ കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വഴികളിലൂടെ നടന്ന ആ ബാലൻ ഒടുവിൽ ഇന്ത്യൻ പോലീസ് സർവീസിന്റെ പടവുകൾ കയറി, പിന്നെ കേരള പോലീസിന്റെ ചരിത്രത്തിൽ സ്വന്തം പേര് കൊത്തിവെക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളിൽ അച്ചടക്കവും സാമൂഹിക ബോധവും വളർത്താൻ അദ്ദേഹം രൂപം നൽകിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി വെറുമൊരു പദ്ധതിയായിരുന്നില്ല, ഒരു തലമുറയെ രൂപപ്പെടുത്താനുള്ള സ്വപ്നമായിരുന്നു. പോലീസ് സ്റ്റേഷനും സ്കൂൾ ക്ലാസ് മുറിയും തമ്മിലുള്ള അകലം കുറച്ച ആ ആശയം പിന്നീട് രാജ്യത്തിന് തന്നെ മാതൃകയായി മാറി. പുണ്യം പൂങ്കാവനം പദ്ധതി ശ്രീ പി വിജയന്റെ മറ്റൊരു സ്വപ്നമായിരുന്നു. ശബരിമലയുടെ കാടുകളെ പ്ലാസ്റ്റിക്കിന്റെ മുറിവുകളിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമം, ഭക്തിയും പ്രകൃതി സംരക്ഷണവും കൈകോർക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു. ആ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ പരമോന്നത നേതൃത്വത്തിന്റെ പ്രശംസ പോലും നേടി. എല്ലാ വിജയകഥകൾക്കും ഒരു ഇരുണ്ട അധ്യായമുണ്ടാകും. ശ്രീ പി വിജയന്റെയും ജീവിതത്തിൽ അങ്ങനെ ഒരു അധ്യായം വന്നു. ആരോപണങ്ങൾ ഉയർന്നു, വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു, ഒടുവിൽ സസ്പെൻഷനും. പലരും അവിടെ അവസാനിച്ചേനെ, പലരും വിധിയെ കുറ്റപ്പെടുത്തി തകർന്നുപോയനെ. പക്ഷേ പുത്തൂർ മഠത്തെ ആ ബാലൻ തകരാൻ പഠിച്ചിരുന്നില്ല. കല്ല് ചെത്തിയവന് കഷ്ടപ്പാടുകൾ പുതിയതല്ലായിരുന്നു. അവൻ കാത്തിരുന്നു സത്യത്തിനായി, നീതിക്കായി, സമയത്തിനായി. ഒടുവിൽ പൊടിയടങ്ങിയപ്പോൾ സത്യം തെളിഞ്ഞു. ആരോപണങ്ങളുടെ നിഴലുകൾ മാറി. അദ്ദേഹം വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ ചരിത്രം ഒരു വിചിത്രമായ വൃത്തം പൂർത്തിയാക്കുകയാണ്. ഒരിക്കൽ സസ്പെൻഷനിലേക്ക് നയിച്ച അധികാര വഴികളുടെ നടുവിൽ നിന്നിരുന്ന അതേ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കസേരകളിലൊന്നായ ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ADGP എന്ന സ്ഥാനത്തേക്ക് പി വിജയൻ എത്തുന്നു. ഇതൊരു ഉദ്യോഗസ്ഥന്റെ സ്ഥാനക്കയറ്റം മാത്രമല്ല, ഇതൊരു ജീവിതത്തിന്റെ വിജയമാണ്. കല്ലു ചെത്തിയ കൈകൾക്ക് ലഭിച്ച അംഗീകാരമാണ്. സ്വപ്നങ്ങൾ ദാരിദ്ര്യത്തെക്കാൾ ശക്തമാണെന്ന തെളിവാണ്. പ്രതിസന്ധികൾ മനുഷ്യനെ തകർക്കാനല്ല രൂപപ്പെടുത്താനാണെന്ന ഓർമ്മപ്പെടുത്തലാണ്. പുത്തൂർ മഠത്തിലെ ആ 15-കാരൻ ഇന്ന് കേരള പോലീസിന്റെ അമരത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം ഓരോ യുവാവിനോടും ഒരേ ഒരു കാര്യം പറയുന്നു. വഴിയില്ലെന്ന് തോന്നുന്നിടത്തും നടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഒരു നാൾ ആ വഴിയെ ചരിത്രം എന്ന് വിളിക്കും. കൂട്ടുകാർ പരീക്ഷ എഴുതുമ്പോൾ അവൻ കല്ലു ചെത്തുകയായിരുന്നു. ഇന്ന് ചരിത്രം അവന്റെ പേര് എഴുതുകയാണ്. പി വിജയൻ, IPS, ADGP. അടുത്തായി നാം കേൾക്കാൻ പോകുന്ന ഗാനം ദക്ഷിണ കാശിയാം കുട്ടിയൂർ വാണിടും എന്ന മനോഹരമായ ഭക്തിഗാനമാണ്. നാം സ്ഥിരമായി കേൾക്കുന്ന പല ഗാനങ്ങളും അത്ര പ്രശസ്തരല്ലാത്ത ആൾക്കാരാണ് എഴുതിയിട്ടുള്ളത്. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അത്രയധികം പ്രശസ്തനൊന്നുമല്ലാത്ത ശ്രീ PC അരവിന്ദനാണ്. അതേപോലെ തന്നെ വടക്കുന്നാഥ സർവം നടത്തുന്നാഥ എന്ന മനോഹരമായ ഗാനം രചിച്ചിരിക്കുന്നതും PC അരവിന്ദനാണ്. ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ശ്രീ TS രാധാകൃഷ്ണജിയാണ്. ആലപിച്ചിരിക്കുന്നത് KJ യേശുദാസും. ഗംഗാതീർത്ഥം എന്ന ആൽബത്തിലാണ് ഈ ഗാനം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. നമ്മുടെ കേരള സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പിൻ്റെ സെക്രട്ടറിയായ ശ്രീ ബി അബ്ദുൾ നാസർ IAS ജീവിതം കഠിനാധ്വാനത്തിൻ്റെയും അചഞ്ചലമായ ആത്മവിശ്വാസത്തിൻ്റെയും സമാനതകളില്ലാത്ത ഒരു ഉദാഹരണമാണ്. അനാഥത്വത്തോടും കടും ദാരിദ്ര്യത്തോടും പൊരുതിക്കൊണ്ട് അദ്ദേഹം സിവിൽ സർവീസിൻ്റെ തലപ്പത്തേക്ക് ഉയർന്നു വന്ന കഥ പ്രചോദനാത്മകമാണ്. അബ്ദുൾ നാസറിന് 5 വയസ്സുള്ളപ്പോൾ പിതാവ് മരണപ്പെട്ടു. ഇതോടെ അമ്മയും 6 കുട്ടികളുമടങ്ങുന്ന കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. മക്കളെ വളർത്താൻ മറ്റു വഴികളില്ലാത്തതിനാൽ അമ്മ മക്കളെ തലശ്ശേരിയിലെ ഒരു അനാഥാലയത്തിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹം 13 വർഷത്തോളം അവിടെയാണ് വളർന്നത്. പഠന ചെലവുകൾക്കായി 10-ാം വയസ്സിൽ ഹോട്ടലുകളിൽ ക്ലീനറായും സപ്ലയറായും അദ്ദേഹം ജോലി നോക്കി. പിന്നീട് പത്രവിതരണം, ട്യൂഷൻ ക്ലാസുകൾ, STD ബൂത്ത് ഓപ്പറേറ്റർ തുടങ്ങിയ നിരവധി ജോലികൾ ചെയ്താണ് അദ്ദേഹം മുന്നോട്ടു പോയത്. അബ്ദുൾ നാസറിന് 10 വയസ്സുള്ളപ്പോൾ അന്നത്തെ തലശ്ശേരി സബ് കളക്ടറും പ്രമുഖ IAS ഉദ്യോഗസ്ഥനുമായ അമിതാഭ് കാന്ത് അനാഥാലയം സന്ദർശിച്ചു. ആ സന്ദർശനമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കളക്ടറാകണം എന്ന വലിയ സ്വപ്നം വിതച്ചത്. പ്രതികൂല സാഹചര്യങ്ങളിലും അദ്ദേഹം പഠനം ഉപേക്ഷിച്ചില്ല. തലശ്ശേരി ഗവൺമെന്റ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും പിന്നീട് സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. 1994 കേരള ആരോഗ്യ വകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായി അദ്ദേഹം സർക്കാർ സർവീസിൽ പ്രവേശിച്ചു. ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ അദ്ദേഹം മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുത്തു. 2006 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഡെപ്യൂട്ടി കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഔദ്യോഗിക രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് 2015 അദ്ദേഹത്തെ കേരളത്തിലെ ഏറ്റവും മികച്ച ഡെപ്യൂട്ടി കളക്ടറായി സർക്കാർ തിരഞ്ഞെടുത്തു. UPSC പരീക്ഷ നേരിട്ട് എഴുതിയില്ലെങ്കിലും സംസ്ഥാന

സർവീസിലെ മികച്ച ട്രാക്ക് റെക്കോർഡ് മുൻനിർത്തി 2017 അദ്ദേഹത്തിന് IAS പദവി ലഭിച്ചു. IAS ലഭിച്ച ശേഷം കേരള സർക്കാരിന്റെ ഹൗസിംഗ് കമ്മീഷണറായി സേവനമനുഷ്ഠിച്ചു. 2019 അദ്ദേഹം കൊല്ലം ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയ അദ്ദേഹം ജനകീയനായ ഒരു കളക്ടർ എന്ന പേരെടുത്തു. നമ്മുടെ യഥാർത്ഥ യജമാനന്മാർ സാധാരണക്കാരായ പൊതുജനങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന അദ്ദേഹം ഇന്നും സിവിൽ സർവീസ് മോഹിക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു വഴികാട്ടിയാണ്. July 1 ഒരു അനാഥ ബാല്യത്തിന്റെ ആത്മകഥം എന്നാണ് അദ്ദേഹം എഴുതിയ ആത്മകഥയുടെ ശീർഷകം. അതിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത് കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശനാണ്. നിറ കണ്ണുകളോടെ അല്ലാതെ ആ പുസ്തകം വായിച്ചു തീർക്കാനാവില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പുസ്തകത്തിന്റെ ലഘു നിരൂപണം തന്നെ മുഖ്യമന്ത്രി ആ ചടങ്ങിൽ നടത്തി. അബ്ദുൾ നാസർ അമ്മയെപ്പറ്റി എഴുതിയത് വായിക്കുമ്പോൾ അത് നമ്മുടെ അമ്മയെക്കുറിച്ചാണോ എന്ന് തോന്നിപ്പോകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. July 1 എന്ന ദിവസത്തിന് തന്നെ ഒരു പ്രസക്തിയുണ്ട്. വാപ്പയുടെ തലയണക്കടിയിൽ നിന്ന് 15 പൈസ എടുത്തുകൊണ്ടുപോയ ദിവസം വാപ്പ മരിച്ചു എന്നറിയാതെയാണ് പൈസ എടുത്തത്. പിന്നീട് 44 വർഷത്തിന് ശേഷം ഒരു July 1 തന്നെയാണ് അബ്ദുൾ നാസർ കളക്ടറായി ചുമതലയേറ്റത്. അനാഥമായ ബാല്യത്തിന്റെ സങ്കടങ്ങൾക്കിടയിലും തന്റെ ഇച്ഛാശക്തി വളരണമെന്ന മോഹം അദ്ദേഹം സൂക്ഷിച്ചു. ഈ പുസ്തകം കുഞ്ഞുങ്ങൾക്കാണ് വായിക്കാൻ കൊടുക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അബ്ദുൾ നാസറിനെ പോലെയുള്ളവർ നമുക്കെല്ലാം പ്രചോദനം നൽകുന്നവരാണ്. പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്നതൊന്നും പോരാ എന്നാണ് തോന്നിയത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എന്ന് തോന്നി. പുസ്തകം അവസാനിപ്പിക്കുന്നത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം എഴുതാനുള്ള തീരുമാനത്തെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. കിഞ്ചന വർത്തമാനത്തിൽ നിന്നും കേൾക്കാൻ പോകുന്ന 3-ാമത്തേതും അവസാനത്തേതുമായ ഗാനം 1000 കാതം അകലെയാണെങ്കിലും എന്നതാണ്. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് KH ഖാൻ സാഹിബാണ്. സംഗീത സംവിധാനം MK അർജുനൻ. P. ഗോപികുമാർ സംവിധാനം ചെയ്ത് 1977 പുറത്തിറങ്ങിയ ഹർഷ ബാഷ്പം എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. അടൂർ ഭാസി, ബഹദൂർ, യേശുദാസ്, ഉമ്മർ, സോമൻ, വിധുബാല തുടങ്ങിയവരാണ് ഹർഷ ബാഷ്പത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്.

ഇരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതിയറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. ഐ ബിലോങ്

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
4: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: August 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഖതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
7: Hello dear friends, a very warm welcome to my reading room. Joining with you is your host Preetha Sugathan. Through this program Reading Room, I have always taken my listeners to the world of great literary giants, writers whose names have become part of the history of literature. We have traveled through the works of authors whose writings have truly stood the test of time. Today, I would like to do something different and I have chosen a different path. Recently, I came across a simple modern poem, a poem that feels like a warm, reassuring hand on your shoulder. Its beauty lies not in complicated language or intricate literary devices, but in the quiet wisdom it offers. The strength of the poem lies in its simplicity.

0: online? A simple search for Dust If You Must by Rose Milligan will lead you to it, and I'm sure that you will enjoy reading it. Before I conclude today's reading room, I would like to thank someone very special. This beautiful poem was introduced to me by my dear friend Mrs. Lizzie Mohan. Until she suggested it, I had never read it. I am deeply grateful to her for placing this little gem in my hands, and through her thoughtful recommendation, I had the privilege of discovering this poem and sharing it with all of you today. Thank you all for listening and joining with me today. Until we meet again, take care of the people you love, but don't forget to take care of yourself as well. Life is waiting to be lived. Signing off, Preetha Sugathan. You are now listening to Community Radio Santhunam, 90.4 FM, always with you wherever you are.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ

0: കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557585 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ

0: ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽനൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
6: ുംങ്ങളുടെ
7: കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
8: ഓഗസ്റ്റ് 3

0: രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
0: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ അങ്ങേന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹലോ, ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
1: പാർവതിയോടൊപ്പം ഞാനിന്ന് ശ്രീലക്ഷ്മിയാണുള്ളത്. അപ്പോൾ ഇപ്പോൾ സമയം 10:05. അപ്പോൾ നമ്മുടെ ഇത്തിരി നേരം ഒത്തിരി ഒത്തിരി കാര്യം ഇങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട്. 11:30 വരെയാണ് നമ്മളുടെ ഒരു ഇത്തിരി നേരം ഒത്തിരി കാര്യം ഈ ഒരു ലൈവ് പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848585785.
0: യെസ്, അപ്പോൾ നമ്മളിങ്ങനെ നല്ല മഴയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. നല്ല മഴയെന്ന് പറഞ്ഞാലും പോരാ, നല്ല മഴയാണ്. നമ്മളിങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ യാത്ര ചെയ്ത് നമ്മൾ ഇവിടം വരെയൊക്കെ എത്തുന്നത് അല്ലേ.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ സാധാരണ വെയിലുള്ളപ്പം വെയിൽ കൊണ്ട് നടക്കാൻ പറ്റില്ല, നമ്മളെപ്പോഴും കുട ചൂടി ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിയത്തില്ല പുറത്ത്. അപ്പം രാവിലെയൊക്കെ നല്ല മഴയാണ്. ഈ മഴയത്ത് എണീക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ് അല്ലേ. ഈ നമുക്കെപ്പോഴും ഒരു രാവിലെ എണീക്കുന്ന ഒരു സമയം, പ്രത്യേകിച്ച് ഈ മഴയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് എണ്ണിക്കുന്നത് കുറച്ച് ടഫായിട്ട്.

0: ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും അങ്ങനല്ല, പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരുപാട് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കാണത്തില്ല. ഇപ്പം ഇപ്പോൾ ഹസ്ബൻഡിനൊക്കെ ജോലിക്ക് പോകണം, അപ്പോൾ അവർക്കെല്ലാം വീട്ടമ്മമാർ ഓൾറെഡി കോൺഷ്യസ് ആയിരിക്കും. അവർക്ക് എത്ര മഴയാണെങ്കിലും എത്ര ക്ഷീണമാണെങ്കിലും ആ ഒരു സമയത്തെല്ലാം റെഡിയാക്കി വെക്കണം എന്നുള്ളതുകൊണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് പിന്നെ കുറച്ച് വർക്ക് ഫോക്കസ് ആയിട്ടുള്ള ആൾക്കാർ അയ്യോ ചെയ്ത് പോകണം, അപ്പോൾ ഇതിനൊക്കെ സെറ്റ് ആക്കണം എന്നൊക്കെ, ചിലപ്പോൾ നമുക്ക് ചെറിയൊരു മടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ പോകണോ വേണ്ടയോ എന്നുള്ള ഒരു ഒരു ടെൻഷനിലായിരിക്കും,
1: അയ്യോ പോണോലോ എന്നായിരിക്കും കൂടുതലും എല്ലാവരും ചിന്തിച്ചുകൊണ്ട് എണീക്കുന്നത്. പക്ഷെ ചില ആൾക്കാർ, ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ, ചില ആൾക്കാർ ഭയങ്കര വർക്കഹോളിക്കായിരിക്കും, എനിക്ക് ജോലി ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തണം, ഇനി എത്ര മഴയായാലും വെള്ളപ്പൊക്കം ഉണ്ടായാലും ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്.
0: അതെ അതെ അതെ. അപ്പോൾ ഇങ്ങനെ മഴയെ പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച്, നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ അറിഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ കൊല്ലം ബീച്ച് ഇപ്പോൾ കാണാനില്ല എന്നുള്ളൊരു കാര്യം. കാരണം ബീച്ച് കൂടുതൽ കടലിൽ കയറി കയറി കയറി പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽസൊക്കെ കാണുന്ന സമയത്ത് പണ്ട് നമ്മൾ അവിടെ പോയി നിന്ന സ്ഥലമല്ലേ ഇപ്പോൾ കടൽ കയറി നിൽക്കുന്നത്. ഇങ്ങനെ അത്രത്തോളം ഒരു വിഷമമുള്ളൊരു കാര്യമായിരുന്നു. കാരണം നമുക്ക് അത്രയേറെ പ്രിയപ്പെട്ട ഒരിടമാണ് ബീച്ച്. പലപ്പോഴും നമ്മൾ ഈ വർക്കൊക്കെ കൂടുതലായിട്ടൊക്കെ വരുന്ന സമയത്ത്, സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് കുറച്ചൊന്ന് റിലാക്സ് ആവാൻ പോകുന്ന ഒരു സ്ഥലമാണ് കൊല്ലം ബീച്ച് എന്നൊക്കെ പറയുമ്പോൾ. ഒരുപാട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ട് നടക്കാം. അങ്ങനെ നമുക്ക് ഓരോ ഫേസ് നമുക്ക് കാണാൻ പറ്റും, ഓരോ കുട്ടികളുടേത്, അതേപോലെ തന്നെ പല ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ട്സ് ഗ്യാങ്, അതൊക്കെ നമുക്കിങ്ങനെ വളരെയധികം നമ്മളൊക്കെ കണ്ട് ഓരോരുത്തരെയും നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ച് കുറച്ച് നേരം റിലാക്സ് ആയിട്ട് ചെറുതായിട്ടൊക്കെ കാലക്കിന്ന് നനച്ച് നമ്മളിങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യുന്നൊരു സ്ഥലമാണ് കൊല്ലം ബീച്ച് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇന്ന് അതിൻ്റെ അവസ്ഥ കണ്ടിട്ട് വളരെയധികം വിഷമമുണ്ട് കേട്ടോ.
1: അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര രാത്രി പോയാലും കൊല്ലം ബീച്ചിൽ ആൾക്കാരുണ്ടാവും അല്ലേ? എത്ര രാത്രി പോയാലും ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും, എന്തെങ്കിലുമൊക്കെ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കും, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കും. ഈ രാത്രികളിലാണ് കൂടുതൽ കൊല്ലം ബീച്ചിന് അത്രയും തിരക്ക്. പക്ഷേ ഇപ്പോൾ അത് കാണുമ്പോൾ നല്ല വിഷമമുണ്ട്. കാരണം നമ്മുടെ കൊല്ലം ബീച്ചാണ്, നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകാം, പ്ലാൻ ചെയ്യാമെന്നൊരു ഒരു ഫാമിലി തീരുമാനിക്കുകയാണെങ്കിൽ ആദ്യം തീരുമാനിക്കുന്നത് കൊല്ലം ബീച്ചിൽ പോകാം. ആ ഒരു ബീച്ച്, ഒരു സിനിമ, പുറത്തുനിന്നൊരു ഭക്ഷണം, അതൊരു നിർബന്ധമായ ഒരു കാര്യമാണ് ഞായറാഴ്ച.
0: ഓണസമയമൊക്കെ ആണ്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഒരു ഓണസമയത്ത് ഒരുപാട് കച്ചവടക്കാരൊക്കെ, ഒരുപാട് പേര് അവിടെ അതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ അവർക്കൊരു വലിയൊരു വെല്ലുവിളിയായിട്ടാണ് ഇപ്പോൾ ഈ നിലവിലൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇനി വരുന്നൊരു സമയത്ത് എന്താകും എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് തീർച്ചയായിട്ടും ഒരു
1: വ്യക്തതയില്ല.
0: മാത്രമല്ല നമുക്ക് വളരെ പ്രിയപ്പെട്ട പാർക്കുകൾ അല്ലേ, അതൊക്കെ നമുക്ക് ഒരുപാട് മിസ് ചെയ്യും.
1: അതെ, ഒരു ഓണമാണ് വരുന്നത്, അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊക്കെ മാറട്ടെ. അപ്പോൾ നമ്മൾ മഴയുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് മഴയ്ക്ക് കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കാനുണ്ട്. ഇന്ന് കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകൾക്ക് ചൊവ്വാഴ്ച ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. ഈ രണ്ട് ജില്ലകളിലും മഞ്ഞ മുന്നറിയിപ്പാണ്. അതായത് തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും ഇന്ന് മഞ്ഞ മുന്നറിയിപ്പാണ്. ബാക്കിയുള്ള 12 ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പാണ്. അതേപോലെ തന്നെ വെള്ളിയാഴ്ച വരെ കനത്ത മഴ പ്രതീക്ഷിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാടിന്റെ തെക്കൻ തീരത്തിന് മുകളിലായുള്ള അന്തരീക്ഷ ചുഴിയുടെ സാന്നിധ്യമാണ് മഴ തുടരാൻ കാരണമെന്നും കാലാവസ്ഥ മുന്നറിയിപ്പ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ.
0: അതെ, അപ്പോൾ രാജ്യത്തെ 17 സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിന് പുറമെ തമിഴ്നാട്, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, ജമ്മുകാശ്മീർ ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം പ്രളയം രൂക്ഷമാണ്. അസമിലെ കാര്യമൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ വളരെയധികം ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ് അസം കടന്നു പോകുന്നത്. അതേപോലെ അസമിലെ സംസ്ഥാനത്ത് പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 87 ഉയർന്നു. 7 ജില്ലകളിൽ 1,00,000+ ജനങ്ങളെയാണ് ഈ ദുരന്തം ബാധിച്ചിട്ടുള്ളത്. നിരവധി ഗ്രാമങ്ങൾ ഇപ്പോഴും പൂർണ്ണമായും വെള്ളത്തിനടിയിലാണെന്നുള്ള അപ്ഡേറ്റ്സ് ഒക്കെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.
1: അത്രയൊന്നും അല്ലെങ്കിലും നമ്മളും ഇപ്പോൾ ഒരു പ്രളയത്തിൻ്റെ ഒരു മുഖത്തിലേക്ക് നമ്മളും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കൂടുതൽ എല്ലാവരും സുരക്ഷിതരായിരിക്കുക അല്ലേ? എല്ലാവരും സുരക്ഷിതരായിരിക്കുക, ക്യാമ്പിലേക്കൊക്കെ മടങ്ങാനായിട്ട് സർക്കാർ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും പാലിക്കുക. അല്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല, എൻ്റെ വീടിനൊന്നും സംഭവിക്കില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും എന്ന് വാശിയൊന്നും ആരും കാണിക്കാതിരിക്കുക. നമ്മളോട് കൃത്യമായ അറിവുകളൊക്കെ നമ്മുടെ ഗവൺമെൻറ് തരുമ്പോൾ നമ്മൾ അതെല്ലാം ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെയും കൂടെ കടമയാണ്. കാരണം നമ്മളുടെ ആരോഗ്യത്തിനും അല്ലെങ്കിൽ നമ്മളുടെ ഒരു സുഖ സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോരോ അറിവുകളും നമുക്ക് ഗവൺമെൻറ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ജില്ലകൾക്കൊക്കെ ഇന്ന് അവധിയാണ്. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ, മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോട്, എറണാകുളം, പാലക്കാട് ജില്ലകളിലൊക്കെ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവധിയൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ അടിച്ച് പൊളിച്ച് മഴയൊക്കെ നനഞ്ഞ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കമൊക്കെ കാണുമ്പോൾ ഒരു ആവേശമൊക്കെ തോന്നും. പക്ഷേ മഴക്കാലമാണ്, ആരും വെള്ളത്തിലൊക്കെ

0: ചാടാതിരിക്കുക.
1: അതെ, അപ്പൊ അതേപോലെ തന്നെ പി എസ് സി ഇന്നും നാളെയും മറ്റന്നാളും 10 നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു എന്നുള്ള അറിയിപ്പൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കായികക്ഷമതാ പരീക്ഷകളും മാറ്റി എന്നുള്ള അറിയിപ്പ് കിട്ടുന്നുണ്ട്. എം ജി സർവകലാശാല ഇന്നു മുതൽ 7 നടത്താനിരുന്ന പരീക്ഷകളും മാറ്റിവെച്ചു. അതേപോലെ മാറ്റിവെച്ചിരുന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ നാളെ ഉച്ചയ്ക്ക് 1:30 മുതൽ 4:15 നടത്തും എന്നുള്ള അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഒരുപാട് പേര് അല്ലെ ആ ഒരു മത്സ്യത്തൊഴിലാളികളൊക്കെ ജോലിക്ക് പോകുന്ന ഒരു സമയം കൂടിയാണിപ്പോൾ. അപ്പോൾ വളരെയധികം മണിക്കൂറിൽ 50 km വരെ വേഗതയിൽ കാറ്റ് വീശാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അധികൃതർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം കർശനമായിട്ട് പാലിക്കുക. മത്സ്യബന്ധനത്തിനൊക്കെ വിലക്കുണ്ടെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവൻ വളരെയധികം സുരക്ഷിതമാക്കി നിർത്തേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ പാലിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്.
2: അതെ, ഒരിക്കലും ജാഗ്രതാ നിർദ്ദേശം ഇതുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകരുത്. കാരണം ഇന്ന് 2 ഒരുപാട് പേർ, അതായത് 2-3 നമുക്ക് ഇപ്പം തന്നെ നഷ്ടമായിട്ടുണ്ട്. കാരണം മത്സ്യബന്ധനത്തിന് കർശനമായി വിലക്ക് ഏർപ്പെടുത്തിയിട്ടും മത്സ്യബന്ധനത്തിന് പോയത് മൂലം അതൊക്കെ വരുന്ന ന്യൂസുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ടെങ്കിൽ മാക്സിമം പോവാതിരിക്കുക, അല്ലേ? മാക്സിമം നല്ല പോകാതിരിക്കുക.
1: അതെ, അപ്പോൾ നമ്മളുടെ ഈ സംസ്ഥാനത്തെ പല ഡാമുകളിലും ജലനിരപ്പ് അതിൻ്റെ പരമാവധി അളവിലാണ്. അപ്പോൾ വിവിധ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം നിയന്ത്രിത അളവിൽ പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നദീ പരിസരങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ നമ്മൾക്ക് അറിയാമല്ലോ, നമ്മളുടെ ഒരു കുട്ടികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ വെള്ളം കാണുമ്പോൾ ഒന്ന് അതിൽ പോയി കുളിക്കാൻ തോന്നുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു നമുക്കൊരു ഒരു ടെൻഡൻസി എന്തായാലും വരും. പക്ഷേ തീർച്ചയായിട്ടും അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്രത്തോളം നമുക്ക് നീന്തൽ അറിയാമെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ നമുക്ക് ആ ഒരു സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല.
2: അതെ, പ്രളയം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഉരുൾപൊട്ടുന്നുണ്ട് പല ഭാഗങ്ങളിലും, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഉരുൾപൊട്ടൽ മൂലം വെള്ളത്തിൻ്റെ ഒഴുക്ക് എത്ര പെട്ടെന്ന് ശക്തമാവോ അത്രയും പെട്ടെന്നാണ് അത് ശക്തമാവുന്നത്. നമ്മൾ ഇങ്ങനെ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ വെള്ളം അതിശക്തമായി നിറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരോടും പറയുന്നത് വെള്ളത്തിലേക്ക് ഇറങ്ങരുത് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ വെള്ളത്തിന് അത്രയും ശക്തമായ ഒഴുക്ക് കാണില്ല, പക്ഷേ നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോഴായിരിക്കും
1: നമ്മൾ അറിയില്ല, അല്ലേ?
2: മലകളിൽ നിന്നൊക്കെ ഉരുള് പൊട്ടുന്നത് നമ്മൾ അറിയില്ല. അപ്പൊ നമ്മള് വെള്ളത്തിൽ ഇറങ്ങിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ
1: വെള്ളത്തിന്
2: ഒഴുക്ക് കൂടുന്നത്. അപ്പൊ നമ്മളെ വലിച്ചുകൊണ്ട് പോകാനാ വെള്ളത്തിന് പറ്റും. അതുപോലെ തന്നെ നമുക്കിനി എത്ര നീന്തൽ അറിയാമെങ്കിലും വെള്ളത്തിന്റെ ശക്തി അത്രമാത്രം കൂടുതൽ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ മഴയുടെ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും വീടുകളിലൊക്കെ വെള്ളം കയറി എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, അപ്പം നിങ്ങളൊക്കെ സേഫ് ആണെന്നറിയാൻ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് മെസ്സേജ് അയക്കുക. അയക്കേണ്ട നമ്പർ 8848558785.
2: നമ്പർ ഒരിക്കൽ കൂടി 8848558785. അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക. നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാരണം നമുക്ക് കൊല്ലത്ത് മാത്രമല്ല നമ്മുടെ ശ്രോതാക്കളുള്ളത്, നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ശ്രോതാക്കളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മഴ മുന്നറിയിപ്പുകളൊക്കെ നമുക്ക് അറിയണമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജൊക്കെ അയക്കുക. അതേപോലെ തന്നെ ശ്രീലക്ഷ്മി, മഴക്കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് 8,00,000 നൽകുമെന്ന് നമ്മുടെ ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും വീട് നഷ്ടപ്പെട്ടവർക്ക് സ്ഥലം വാങ്ങി വീട് വെക്കാനുള്ള സഹായധാനം 10,00,000 നിന്ന് 12,00,000 ഉയർത്തിയിട്ടുണ്ട്. മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് 10,000 വിഹിതവും അനുവദിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്.
1: അപ്പോൾ അതെ, നമുക്ക് ആ മഴയുടെ അപ്ഡേറ്റ്സ് ഒക്കെയാണ് നമ്മളിതുവരെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ രാവിലെ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മളുടെ ഒരു വിശ്വാസം. ഇൻ കേസ് അത്തരത്തിലുള്ള അറിയിപ്പുകൾ, അതായത് നമുക്കിപ്പോൾ ചില ഘട്ടങ്ങളിൽ, അപ്പോൾ ചില പ്രദേശങ്ങളിൽ ഒക്കെ നമുക്കറിയാം ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ, അപ്പോൾ അവരൊക്കെ തീർച്ചയായിട്ടും ക്യാമ്പുകളിലേക്ക് മാറണം എന്നുള്ളൊരു അറിയിപ്പ് വന്നാൽ തീർച്ചയായിട്ടും ആ അറിയിപ്പൊക്കെ അവഗണിക്കാതെ.
2: ഒരുപാട് പേർക്ക് അങ്ങനെയുള്ള അലേർട്ട് എത്തിയിട്ടുണ്ട് മാറുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഫോണിലും ഇപ്പോൾ അലേർട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു കൊല്ലത്തും തിരുവനന്തപുരത്തും അങ്ങനെ അലേർട്ട് വന്നിട്ടില്ല. കാരണം നമുക്ക് ഇപ്പോഴും മഞ്ഞ ഇതിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. പക്ഷേ മറ്റുള്ള ജില്ലക്കാർക്ക് അലേർട്ടുകളൊക്കെ എപ്പോഴും രാത്രിയിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മളിനി ഏത് നാട്ടിൽ പോയാലും എന്ത് ദുരന്തം വന്നാലും അവർ നമുക്ക് അലേർട്ട് തരും. അതേപോലെ തന്നെയാണിത്, ഒരുപാട് ട്രോളുകളൊക്കെ ഇപ്പോൾ ആ അലേർട്ട് വരുന്നതിനെ കുറിച്ചുള്ള ഒരുപാട് ട്രോൾ പോലുള്ള വീഡിയോകളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭയങ്കര സൈറൺ പോലെയാണ് ഈ സൗണ്ടിലൂടെയാണ് ഈ ഒരു ഫോൺ കോൾ നമുക്ക് ഫോണിലൊരു മെസ്സേജ് വരുന്നത്. അതപ്പോൾ ഒരുപാട് പേരിങ്ങനെ ട്രോൾ ചെയ്തൊക്കെ ഇടുന്നത് കാണുന്നുണ്ട്. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ എവിടെ പോയാലും നമുക്ക് അങ്ങനെയാണ്, നമ്മുടെ ഫോണിൽ ഇങ്ങനെ ഭയങ്കരമായ ഒരു സൗണ്ടിലൂടെ ആയിരിക്കും.
1: നമ്മളെ ഒന്ന് അലേർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ജാഗ്രത പുലർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം ആലപ്പുഴയിലെ കുട്ടനാട് എന്നുള്ളൊരു സ്ഥലം അല്ലേ, നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്, കാണാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ മഴ പെയ്യുന്ന സമയം

0: സമയത്ത് ഈ അപ്പർ കുട്ടനാട് അങ്ങനെ കുട്ടനാട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ വെള്ളം പെട്ടെന്ന് കയറാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പം കുട്ടനാട്ടിൽ നിന്ന് വെള്ളം കയറുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ, ആലപ്പുഴ ജില്ലയിലെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ വെള്ളം പെട്ടെന്ന് കയറാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ പലപ്പോഴും എന്താ ഇങ്ങനെ വള്ളത്തിലൊക്കെ പോകേണ്ട അവസ്ഥ, അതായത് നടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വള്ളത്തിൽ പോകേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ അലേർട്ട് എന്തായാലും നമ്മുടെ ഗവൺമെൻറ്റൊക്കെ നൽകുന്ന അലേർട്ട് തീർച്ചയായിട്ടും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പലപ്പോഴും നമുക്കത് അവഗണിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാറുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളത് അങ്ങനെയൊന്നും ചെയ്യരുത്. തീർച്ചയായിട്ടും വരുന്ന അലേർട്ടൊക്കെ നമ്മൾ പാലിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു രേഷ്മ നമുക്കൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ബ്രേക്കിനുള്ളൊരു സമയമായി,
1: സമയം ഇപ്പോൾ 10:16 ആയിട്ടുണ്ട്. നമുക്കൊരു ബ്രേക്കിലേക്കുള്ള സമയമായിട്ടുണ്ട്.
0: അതെ, അപ്പോൾ നമ്മുടെ രേഷ്മ സ്ഥലം പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ എല്ലാ ശ്രോതാക്കളോടും പറയണം, മെസ്സേജ് അയക്കുന്ന സമയത്ത് സ്ഥലവും കൂടി മെൻഷൻ ചെയ്താൽ കൊള്ളാം. അപ്പോൾ എന്തായാലും നമ്മുടെ രേഷ്മ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇത്തിരി നേരം ഒത്തിരി

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
2: ശ്രീലക്ഷ്മിയോടൊപ്പം പാർവതിയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുക. വിശേഷങ്ങളൊക്കെ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785. ശ്രീലക്ഷ്മി ഇടയ്ക്കൊന്ന് നാക്കുളുക്കി. യെസ്, അപ്പൊ ശ്രീലക്ഷ്മി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയാനുള്ള സമയമായിട്ടുണ്ടല്ലേ.
3: അതെ അതെ. അപ്പൊ നമ്മുടെ ശ്രോതാക്കളോട് പറയാണ്, മെസ്സേജ് ഒക്കെ അയക്കൂ, നിങ്ങളെല്ലാം സേഫ് ആണെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785.
2: യെസ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ ദിവസവും നമ്മൾ പറയാറുണ്ട്, ഓരോ ദിവസവും സ്പെഷ്യലാണല്ലേ. ഓരോ ദിവസവും നമുക്ക് ഓരോ രീതിയിൽ സ്പെഷ്യലാണ്. അതായത് ഇപ്പോൾ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകൾ കാണും. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സിംഗിൾ വർക്കിംഗ് വുമൻസ് ഡേ ആണ്. യെസ്, അതെ അല്ലെ. എന്താണ്
3: സിംഗിൾ വർക്കിംഗ് വുമൻ ഡേ? കേട്ടപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ,
2: യെസ്, അതെ, എല്ലാ വർഷവും ഓഗസ്റ്റ് 4 ആചരിക്കുന്ന ഒരു ദിനമാണ്. സ്വന്തം കാലിൽ നിൽക്കാനും കരിയർ കെട്ടിപ്പടുക്കാനും സാമ്പത്തികമായി സ്വതന്ത്രരാകാനും പരിശ്രമിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ടാണ് ശ്രീലക്ഷ്മി എടുത്തു പറഞ്ഞത് ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന്.
3: അതെ. അപ്പൊ എന്ന് വെച്ചാൽ അങ്ങനെ സിംഗിളായി തുടരുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ് ഇന്നത്തെ കാലത്ത് അല്ലെ. അപ്പൊ മാത്രമല്ല ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യണം. അപ്പൊ ഒരു സ്ത്രീ എന്നത് മാത്രമല്ല, ഒരു പുരുഷനാണെങ്കിലും ഇപ്പൊ വിവാഹം കഴിക്കാതെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒന്നിലും എൻഗേജ്ഡ് ആകാതെ നിൽക്കുന്ന ഒരു സ്ത്രീക്കും പുരുഷനും ഇന്ന് സമൂഹത്തിൽ ഒരുപാട് ചോദ്യങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. പല കല്യാണങ്ങളും പാലുകാച്ചുകളും ചരടുകെട്ട് അങ്ങനെയുള്ള പല ഒക്കേഷൻസും നമുക്കിങ്ങനെ മനഃപൂർവ്വം മാറ്റി വെക്കേണ്ടതായിട്ട് വരാൻ ഒരു
2: ടെൻഡൻസി
3: അല്ല, നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഇത് നമുക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ആൻസർ കൊടുത്തോണ്ടേയിരിക്കണം. നമുക്ക് ഒരു വട്ടം നമ്മളൊരു ആൻസർ കൊടുക്കുക, രണ്ടാമത് തൊട്ട് അത് സെയിം ആൻസർ പറയാം. നമ്മളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് നമ്മളങ്ങ് മടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ എപ്പോഴും പല വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ ഈ ചോദ്യങ്ങൾ കേൾക്കുന്നവർക്ക് സെയിം ചോദ്യം, സെയിം ഉത്തരം നമ്മൾ തന്നെ പറയണം. നമുക്ക് വേണ്ടി ആരും പറയാനൊന്നും വരില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അത്തരത്തിലുള്ള സിംഗിൾ വർക്കിംഗ്, ഇപ്പൊ വുമൺ ആണെങ്കിലും മെൻ ആണെങ്കിലും കുറച്ച് ടാസ്ക് തന്നെയാണ്.
2: പക്ഷെ ഇന്ന് സിംഗിൾ വർക്കിംഗ് വുമണിന്റെ ദിവസമാണ്, അതുകൊണ്ടാണ് നമ്മൾ അത് എടുത്തു പറയുന്നത്. ശ്രീലക്ഷ്മി ആരെയോ കുത്തി പറയുന്ന പോലെ തോന്നല്. യെസ്, അപ്പോ സിംഗിൾ വർക്കിംഗ് വുമണിന്റെ നേട്ടങ്ങളും സ്വാതന്ത്ര്യത്തെയും അംഗീകരിക്കുകയാണ് ഈ ദിവസത്തിന്റെ പ്രധാന ആശയം. നമ്മൾ ഈ സ്വപ്നങ്ങൾക്കൊക്കെ പിന്നാലെ ഓടാനായിട്ട് ഒരു കൂട്ടുകാരനെ കാത്തിരിക്കേണ്ടതില്ല, നമുക്ക് ഒറ്റയ്ക്ക് പറ്റും എന്നാണ് ഈ ദിവസത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്.
3: അതെ. നമുക്കപ്പോ ഇങ്ങനെ നമുക്ക് പല യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കരിയർ അല്ലെങ്കിൽ അത് സ്വപ്നം കാണുന്നവരുണ്ടായിരിക്കും. ഇപ്പൊ എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളാണെങ്കിൽ പോലും നല്ലൊരു കരിയർ സ്വപ്നം കാണുന്നവർ തന്നെയാണ് അല്ലെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് സ്ട്രഗിൾസ് എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ചില സമയത്ത് നമുക്കറിയാം, ഈ വിവാഹം എന്നുള്ളത് വരുന്ന സമയത്ത് അവിടെ ഒരു ക്ലാഷ് ഉണ്ടാവും. അപ്പുറം ഇപ്പുറവും നിൽക്കുന്ന ആൾക്കാർ തമ്മിലുള്ള ഒരു ക്ലാഷ് ഉണ്ടാവും. അതെന്തായാലും സ്വാഭാവികമാണ്, അത് സംഭവിക്കും അല്ലെ. പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കി പരസ്പരം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു വലിയൊരു കാര്യമാണ്. അപ്പൊ പലപ്പോഴും ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടാതെ വരുമ്പോഴാണ് പല സ്ഥലങ്ങളിലും പ്രശ്നം ഉണ്ടാവുന്നത്. പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ഇയാൾക്ക് ഇന്നൊരു സ്വപ്നമാണ്, മറ്റേയാൾക്ക് വേറൊരു സ്വപ്നമാണ്. അപ്പൊ രണ്ട് വിപരീത ധ്രുവങ്ങളാണ്. അപ്പൊ എന്തായാലും നമുക്കൊരിക്കലും ഒരു കോപ്പി പേസ്റ്റ് ആകാൻ സാധിക്കത്തില്ല. എല്ലാവർക്കും ബുദ്ധിയുണ്ട്. അപ്പൊ അവർക്ക് അവരുടേതായ ഒപ്പീനിയൻ ഉണ്ട്. ഒരാൾ പറയുന്നത് കേട്ട് അങ്ങനെ മിണ്ടാതിരിക്കുന്ന ഒരു മെന്റാലിറ്റി അല്ല ഇന്നത്തെ കുട്ടികൾക്കെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും അവിടെ ഒരു ക്ലാഷ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ പരസ്പരം പറയാനുള്ള ആ ഒരു ഒപ്പീനിയൻ പറയാനുള്ള ഒരു അവസരം അത് പരസ്പരം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ ചിലപ്പോൾ മറ്റേയാൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല, ചിലപ്പോൾ അയാളുടെ ഒരു ആശയങ്ങൾക്ക് വിരുദ്ധമായിരിക്കാം. പക്ഷെ അവിടെ എന്താണൊരു പോസിറ്റീവ്, എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പറയുന്നത്, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പരസ്പരം അതൊന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ

0: എങ്കിൽ കുറേയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ പരമാവധി പോകുന്നത് തന്നെയാണ്. അപ്പം പലപ്പോഴും ഇങ്ങനെയുള്ളൊരു ക്ലാഷ് വരുന്നത് കൊണ്ടാണ് പല സ്ത്രീകളും അല്ലെങ്കിൽ പല പുരുഷന്മാരും ഒറ്റയ്ക്ക് തന്നെ പൊയ്ക്കോളാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വരുന്നത്.
1: യെസ്, അപ്പം നമ്മൾ ജോലി ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം അതാണ് പറയുന്നത്, ജോലി ചെയ്ത് സ്വന്തമായിട്ട് കരിയറൊക്കെ കെട്ടിപ്പടുക്കാൻ ഒരു കൂട്ടുകാരനൊന്നും വേണമെന്നില്ല, നമുക്ക് സ്വന്തമായി തന്നെ സാധിക്കും. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ചിലവർക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ കരിയറൊക്കെ വളരണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആവണം, ബെറ്റർ ലൈഫ് വേണം, കുറച്ചും കൂടെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരുപാട് സ്വപ്നങ്ങളായിരിക്കും. ഒരു ചെറിയ രീതിയിലാണെങ്കിലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്ന് ഓരോ സ്ത്രീയുടെ ആഗ്രഹം ഉണ്ടല്ലേ. നമ്മുടെ വീടുകളിൽ തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ നോക്കിയാൽ മതി, നമ്മുടെ അമ്മമാരൊക്കെ, നമ്മുടെ അമ്മമാരായാലും നമ്മുടെ സഹോദരങ്ങളൊക്കെ ആയാലും കുറേയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അതൊക്കെ കണ്ട് വളരുന്നത് കൊണ്ട് ചില സ്ത്രീകൾക്ക് തോന്നും, ആ എൻ്റെ ലൈഫ് ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആയതിനു ശേഷമേ എൻ്റെ ലൈഫിലേക്ക് ഞാനൊരു പാർട്ട്ണറിനെ കൊണ്ടുവരികയുള്ളൂ. തീർച്ചയായും അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് എല്ലാവരും പ്രാബല്യത്തിൽ എത്തുന്നില്ലെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാൻ സാധിക്കട്ടെ അല്ലേ. കാരണം
0: ഇപ്പോൾ അതെ പറഞ്ഞു
1: അല്ല പറഞ്ഞു
0: ഓക്കെ. അപ്പോൾ എന്താണെന്നറിയോ, ഇപ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ കല്യാണത്തിനൊക്കെ ഇങ്ങനെ ഓക്കെ ആകുന്ന സമയത്ത്, ഇപ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിച്ചവർ മിക്കവരും പറയുന്നത് കേട്ടിട്ടുള്ളതാണ്, നമുക്ക് എന്തായാലും നമുക്കൊരു ജോലി വേണം, ഒരു കല്യാണം കഴിഞ്ഞാലും നമുക്കൊരു ജോലി നമുക്ക് ഉണ്ടെങ്കിലേ നമുക്ക് നമുക്ക് നല്ലതാണ്, അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്ന് പറയുന്ന പലരും നമ്മൾ കേട്ടിട്ടുണ്ട്.
1: തീർച്ചയായും ഒരു ജോലി വേണം, കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണം. അതിന് ചെറുതോ വലുതോ എന്നൊന്നുമില്ല, നമുക്കൊരു വരുമാനം എപ്പോഴും വേണം. എൻ്റെ ഫോൺ റീചാർജ് ചെയ്യണം, അല്ലെങ്കിൽ ചേട്ടാ എനിക്കൊന്ന് റീചാർജ് ചെയ്ത് തരൂ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് വാങ്ങണം, ചേട്ടാ എനിക്കത് വാങ്ങിത്തരൂ എന്ന് പറയുന്നതിൽക്കാൾ നല്ലതാണ് നമ്മളുടെ കയ്യിൽ ചെറിയൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്കത് ഏൺ ചെയ്തിട്ട് നമ്മളത് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, യെസ് ഞാനിത് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു അസുഖം വന്നിട്ടുണ്ട്, ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ്, അപ്പോൾ എനിക്ക് പൈസ ഇല്ലെങ്കിൽ ഞാൻ സ്വന്തമായി ചിലവാക്കുമ്പോൾ യെസ് എന്നെ കൊണ്ട് സാധിച്ചിരിക്കുന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ കൊച്ചു കുട്ടികളൊക്കെ കല്യാണം കഴിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറയുകയാണ്, നിങ്ങളൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിയതിനു ശേഷം മാത്രം കല്യാണം കഴിക്കുക, അതൊരു വേറൊരു ഫീലാണ്. കാരണം നമ്മൾ ഏൺ ചെയ്യുന്ന ഒരു പൈസ എടുത്ത് നമ്മൾ സ്വന്തമായി എന്തെങ്കിലുമൊക്കെ വാങ്ങുക എന്ന് പറയുന്നത് ഒരു അടിപൊളി ഒരു ഫീലാണ്. അത് കിട്ടുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ അല്ലേ. അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു സാധനം വാങ്ങണം, എനിക്കിഷ്ടമായി, ഞാനിപ്പോൾ ഫോണിലൂടെ പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് കണ്ടു എനിക്കിഷ്ടമായി, അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോകുമ്പോൾ നമുക്കൊരു ഡ്രസ്സ് ഇഷ്ടമായി,
0: അത് ഭക്ഷണം കഴിക്കാം വലിയ കാര്യം.
1: യെസ് നമുക്കത് വാങ്ങണം അല്ലെങ്കിൽ നമുക്കത് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ മുഖത്തേക്ക് അതിങ്ങനെ നോക്കി, അല്ലെങ്കിൽ എനിക്കിത് വാങ്ങിത്തരുമോ, അല്ലെങ്കിൽ എനിക്കത് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും നല്ലത് നമുക്ക് സ്വന്തമായ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എപ്പോഴും ഉണ്ടെങ്കിൽ അത് നമുക്ക് സാധിക്കാൻ പറ്റും. ഇന്നൊരു ദിവസം നമ്മൾ പറയും ബീച്ചിലൊക്കെ പോയി ഇരിക്കാമെന്ന്, എത്രയോ പേർക്ക് പറ്റാറുണ്ട് ഒരിക്കലെങ്കിലും ഒറ്റയ്ക്ക് ബീച്ചിൽ പോയി സമയം സ്പെൻഡ് ചെയ്യണം, ഒരു ഐസ്ക്രീം വാങ്ങി കഴിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കണം, ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് എത്ര പേർക്ക് പറ്റാറുണ്ട്. ഒരിക്കലും പറ്റാറില്ല. പറ്റാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തത് കൊണ്ടാണ്,
0: ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ
1: വരുന്നത്. അപ്പം നമ്മൾ എത്ര പെട്ടെന്ന് നമ്മളൊരു ഫിനാൻഷ്യൽ ഫ്രീഡം എടുക്കുക, അപ്പം അത്രയും നല്ല നല്ല കാര്യങ്ങളൊക്കെ വരും. അതോടൊപ്പം പാർട്ട്ണർ ഉള്ളതൊരു മോശമായ കാര്യം അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. കാരണം ഒരു പാർട്ട്ണറുള്ള രണ്ട് പേർ ഒരുമിച്ച് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ ജീവിച്ച് സക്സസ്ഫുള്ളായി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ, തീർച്ചയായും ഉണ്ട്. അപ്പം അങ്ങനെ ജീവിക്കേണ്ടവർ അങ്ങനെ ജീവിക്കുക, സിംഗിളായിട്ട് സക്സസ്ഫുള്ളായി ജീവിക്കാൻ പറ്റണം എന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെ ജീവിക്കുക. അപ്പോൾ ഓരോരുത്തരുടെ രീതിയിൽ അങ്ങനെ അങ്ങ് ജീവിക്കുക. എന്തായാലും ഇന്ന് ഈ ദിവസം സിംഗിൾ വർക്കിംഗ് വുമൻസ് ഡേ ആണ്, അത് നമ്മൾ ആഘോഷിക്കാൻ ഞാനും ശ്രീലക്ഷ്മിയും തീരുമാനിച്ചിരിക്കുകയാണ്.
0: അതെ, അപ്പോൾ സമൂഹത്തിലും ജോലി സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ അവിവാഹിതരായ സ്ത്രീകൾ നേരിടുന്ന അവഗണനയും തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയെടുക്കുക എന്നതാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്.
1: അതോടൊപ്പം സ്വന്തം ജീവിതത്തിന്റെ തീരുമാനങ്ങൾ സ്വയം എടുക്കുന്ന ഓരോ സ്ത്രീക്കും വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ദിവസം സമർപ്പിക്കുന്നത്. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് ഇന്ന് എന്നെല്ലാവർക്കും, ചിലവരുണ്ട് സ്വന്തമായി ഏൺ ചെയ്യുന്നുണ്ട്, എനിക്ക് പൈസ ഉണ്ട്, ഞാൻ വർക്കിംഗ് വുമൺ ആണ്, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്, പക്ഷേ കാശ് ചിലവാക്കാനായിട്ട് ചേട്ടൻ്റെ കൈകളെ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കുന്ന പൈസ നമുക്ക് ചിലവാക്കാനായിട്ട് സാധിക്കാറില്ല. ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ, അങ്ങനെ ജോലിക്ക് പോകുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് സ്വന്തമായി എടുത്ത് ചിലവാക്കാൻ കഴിയില്ല, കാരണം നമ്മൾ ചിലവാക്കുന്ന പൈസയ്ക്ക് കണക്കുണ്ട് എന്നുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പം പൈസ അധ്വാനിക്കുന്നു എന്ന് മാത്രമല്ല, അത് ഉപയോഗിക്കാനും കൂടിയുള്ള ഫ്രീഡം നമുക്ക് വേണം.
0: അതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അത്രയും സമ്പാദിക്കുന്ന പൈസ നമുക്ക് ഉപയോഗിക്കാൻ കൂടി നമുക്ക് സാധിക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും അപ്പോൾ നമുക്കൊരു നല്ലൊരു പാർട്ട്ണർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കുറച്ചും കൂടി നല്ലതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സിംഗിൾ വുമൺ ആയിട്ടുള്ളത് അവരുടെ ഒരു ഭാഗത്തുനിന്ന് ചിന്തിക്കുന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ

ഒരു പാർട്ട്ണറും കൂടി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അടിപൊളി ലൈഫ് തന്നെയാണ്. പക്ഷെ പല സിംഗിൾസും എന്താണെന്നറിയാമോ, അവരങ്ങനെ മനഃപൂർവ്വം തുടരുന്നതല്ല, അവർക്ക് പറ്റിയൊരു പാർട്ട്ണറിനെ കിട്ടാത്തത് കൊണ്ട് മാത്രം സിംഗിൾസ് ആയി പോകുന്ന ആൾക്കാരാണ്. പരസ്പരം വിരോധം അങ്ങനെ ഒന്നും വെച്ചിട്ടായിരിക്കില്ല. പക്ഷെ ഒരാളെ നമ്മൾ ജീവിതത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അതും അദ്ദേഹത്തിന്റെ ഒരാൾക്കൊരു ജീവിതമല്ലേ ഉള്ളൂ അല്ലെ. അപ്പൊ അതിങ്ങനെ നമ്മൾ സ്പോയിൽ ചെയ്യുന്നതിന് നമ്മൾ ഒരിക്കലും

0: പാഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അതൊക്കെ ഇങ്ങനെ സ്വന്തം വരുമാനത്തിൽ നിന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ അറിയണം എന്നാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുന്നത്. അപ്പൊ നമുക്ക് അത്തരത്തിൽ
1: നമ്മുടെ പേരൻസിനും ചെയ്യാൻ പറ്റാത്ത ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, കാരണം ഫിനാൻഷ്യൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ചെയ്യാതെ തരാൻ പറ്റാത്ത ഒരുപാട് ആഗ്രഹങ്ങളാണ്. ചിലപ്പോൾ ഒരു ഡാൻസ് പഠിക്കുക, അല്ലെങ്കിൽ ഒരു പാട്ട് പഠിക്കുക, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാൻ പഠിക്കുക എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ എല്ലാം ഒന്നും പേരൻസിന് പറ്റില്ല, കാരണം നമ്മുടെ വീട്ടിൽ അംഗങ്ങൾ കൂടുതലാണ്. അപ്പോൾ ചിലപ്പോൾ അച്ഛൻ മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ, അപ്പോൾ എല്ലാം കൂടി നമുക്ക് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമുക്കൊരു ഫിനാൻഷ്യലായിട്ട് ഒരു സ്റ്റെബിലിറ്റി, ഒരു ഫ്രീഡം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ആഗ്രഹവും സാധിക്കാനായിട്ട് പറ്റും. അതാണ് ശ്രീലക്ഷ്മി പറഞ്ഞു വരുന്നത്.
0: തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇപ്പം എന്താ പഠിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ജോലിക്ക് പോയി തന്നെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇതൊക്കെ ഇങ്ങനെ അവർക്ക് ബാക്കിയുള്ള കാര്യം കുറേ പെൻഡിങ് ഉണ്ട്, അതൊക്കെ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും ഒരു പക്ഷേ അവരിങ്ങനെ സിംഗിൾസ് ആയിട്ട് തുടരുന്നത്. അപ്പോൾ അവരിങ്ങനെ ചോദ്യം ചോദിച്ച് ശല്യം ചെയ്യില്ലേ?
1: യെസ്. അപ്പോൾ നമുക്ക് മെസ്സേജിലോട്ടൊക്കെ പോകാം. നമുക്ക് വിശേഷങ്ങളൊക്കെ അയക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശേഷങ്ങളും കൂടെ ഒക്കെ കേൾക്കണം. നമുക്കൊരു മെസ്സേജ് ഉണ്ട്, ബാബുരൻ സാറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അത് ഒരു കുസൃതി ചോദ്യമാണ്. യെസ്, ഒരു ജീവി അതിൻ്റെ പേരും ഒരു സ്പോർട്സിൻ്റെ പേരും ഒന്നാണ്, എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
0: ഒരു ജീവി അതിന്റെ പേരും ഒരു സ്പോർട്സിന്റെ പേരും ഒന്നാണ്, അത് എന്താണെന്നാണ് ബാബുരാജൻ സാർ ചോദിച്ചിരിക്കുന്നത്.
1: അപ്പൊ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക. ഞങ്ങളൊക്കെ ഒരു ബ്രേക്കിനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ പാർവതിയും എന്നോടൊപ്പം ശ്രീലക്ഷ്മിയുമാണ്. യെസ്, അപ്പം നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ മഴ വിശേഷങ്ങളും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും ഒക്കെ എത്രയും പെട്ടെന്ന് അറിയിക്കുക. അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പം നമുക്ക് ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് മഴക്കാലമൊക്കെയാണ്, അപ്പം നമ്മുടെ കളക്ടർ ഒരു അപ്ഡേറ്റൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് വായിക്കാം. സംസ്ഥാനത്ത് തീരപ്രദേശത്തും 7 August മണിക്കൂറിൽ 60 km വേഗതയിൽ ശക്തമായ കാറ്റുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. 7 August കേരള തീരത്ത് മോശം കാലാവസ്ഥയും ശക്തമായ കാറ്റും അതുകൊണ്ട് കൂടാതെ കടൽ നല്ല പ്രക്ഷുബ്ധമായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരും മത്സ്യബന്ധനത്തിന് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്.
5: യെസ്, അതെ. അപ്പോൾ അലേർട്ടുകളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മളുടെ റേഡിയോ സാന്ത്വനം എന്ന് പറയുന്നത് ഇങ്ങനെ തീരപ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ചുറ്റുമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇത്തരത്തിൽ അറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക. എപ്പോഴും അതിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് ജാഗ്രത പുലർത്തുക. അപ്പോൾ മത്സ്യത്തൊഴിലാളികളൊക്കെ പ്രത്യേകിച്ച് അവർക്കിപ്പോൾ അവരുടെ സിറ്റുവേഷൻ വളരെ മോശമായിരിക്കാം, എങ്കിലും നമ്മളുടെ ഒരു എന്താ ജീവൻ എന്ന് പറയുന്നത് അത്രത്തോളം നമുക്ക് പ്രധാനപ്പെട്ടതാണ്.
2: അതെ, കാറ്റിന്റെ വേഗതയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാറ്റിന്റെ വേഗം മണിക്കൂർ 60 km വരെ ഉയർന്നേക്കാമെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ മത്സ്യത്തൊഴിലാളികളും ജില്ലയിലെ തീരദേശ നിവാസികളും കർശനമായി പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ കർശനമായി പാലിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ജില്ലാ കളക്ടർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെന്റിനെ അറിയിക്കുക. അതോടൊപ്പം ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക.
5: അതെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴയുടെ അപ്ഡേറ്റ്സുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മെസ്സേജ് അയച്ചോളൂ. നമ്മളൊരു കുസൃത ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു ജീവിയുടെ പേരും ഒരു സ്പോർട്സിൻ്റെ പേരും ഒന്നാണ്, അതെന്താണ് എന്നാണ് ആ ഒരു കുസൃത ചോദ്യം. ബാബുരാജൻ സാറാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്.
2: അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്താണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്നുള്ളത്. ശ്രീലക്ഷ്മിക്ക് വല്ല ഐഡിയയും കിട്ടിയോ?
5: എനിക്ക് കിട്ടി.
2: കിട്ടി, യെസ്. പക്ഷേ നമുക്കിതുവരെ ആൻസർ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ആൻസർ തരുമ്പോൾ അറിയാം ശ്രീലക്ഷ്മി മനസ്സിൽ വിചാരിക്കുന്ന ആൻസർ ആണോ എന്നുള്ളത്. അതേപോലെ തന്നെ എല്ലാവരും ആ ആൻസർ നമ്മളെ അറിയിക്കുക. അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
5: അത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അതിൻ്റെ ആൻസറൊക്കെ അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ഇപ്പം മഴയൊക്കെ പിടിച്ചൊന്നും മിണ്ടാതിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് മെസ്സേജൊക്കെ അയച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ മടിച്ചിരിക്കേണ്ട. ഇപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ, ഇപ്പോൾ ആൻസർ മാത്രമല്ല നിങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ബർത്ത്ഡേ വിഷ്, ആനിവേഴ്സറി വിഷൊക്കെ നമുക്ക് റേഡിയോയിലൂടെ നമുക്ക് അറിയിക്കാവുന്നതാണ്.
2: അപ്പോൾ നമുക്ക് മെസ്സേജിലൊക്കെ പോവാം അല്ലേ. നമുക്ക് വനജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. വനജ തിരുമലവാരം സ്വാന്തനും കുടുംബത്തിനും ശ്രോതാക്കൾക്കും മഴയിൽ കുതിർന്ന ഒരു തണുത്ത സുപ്രഭാതം. അടിമാലിക്കാരെ ഞാൻ തിരക്കിയതായി പറയണം, അവരൊക്കെ സേഫ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
5: അപ്പം വനജാമ്മ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം മഴയിൽ കുതിർന്നെന്ന് പറയുമ്പോൾ നല്ലൊരു തണുപ്പാണ്. അപ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുറത്ത് മഴയാണോ വെയിലാണോ നമുക്ക് അറിയില്ല. വരുന്ന സമയത്ത് ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു. വെയിൽ വന്ന നല്ല വെയിലാണ് കേട്ടോ, നല്ല പൊള്ളുന്ന ചൂടാണ് വരുന്നത്. പക്ഷെ മഴയ്ക്ക് മഴയാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീമാണ്, നല്ല തണുപ്പാണ്. അപ്പം റോഡിലൂടെയൊക്കെ നടന്നു വരുന്ന സമയത്ത്
2: മൊത്തം വെള്ളമാണ്. പലയിടത്തും ചിലപ്പോൾ ഈ റോഡ് പണിക്കൊക്കെ ആയിട്ടുള്ള കുറച്ച് ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളിടത്ത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടി കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും മഴ സമയത്ത് വളരെയധികം നനഞ്ഞായിട്ട് നമ്മൾ പലപ്പോഴും റേഡിയോയിലോട്ട് വന്ന് കയറാറുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ അത്രത്തോളം നനഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഓണറിലൊക്കെ നല്ല എ സി ആണ് കേട്ടോ.
6: അപ്പം നമുക്ക് അതും നമ്മൾ ആ ഒരു തണുപ്പിൽ തന്നെയാണ് അങ്ങനെ ഇരിക്കുന്നത് അല്ലേ. നമ്മൾ അകത്ത് കയറുന്നെങ്കിലും പുറത്ത് മഴ പെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. നമുക്ക് സ്റ്റുഡിയോ കയറുന്നതിന് മുമ്പ് വരെ നമുക്കറിയുള്ളൂ മഴയാണോ വെയിലാണോ എന്തെന്നുള്ളത്. കയറി കഴിയുമ്പോൾ നമ്മൾ ആ തണുത്ത അന്തരീക്ഷത്തിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ പുറത്ത് നല്ല മഴയാണെന്നൊക്കെ നമ്മളിങ്ങനെ വിശ്വസിക്കുന്നു.
2: അതെ. അപ്പോൾ എന്താണ് ഇപ്പോൾ തിരുമുല്ലവാരം ഭാഗത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ, ഇവിടെ മഴയാണോ വെയിലാണോ എന്നുള്ളത്. അയക്കേണ്ട നമ്പർ 8848785785.
6: യെസ്. അപ്പോൾ അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകാം. നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. എൻ്റെ പേര് പ്രസന്ന ബാബു, അഞ്ചാലുമൂട് കുപ്പണയാണ് വീട് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല വിശേഷങ്ങളും കൂടിയൊക്കെ പറയല്ലേ. നമുക്ക് പുതിയ ഒരു അതിഥിയാണെന്ന് തോന്നുന്നു. യെസ് അല്ലേ.
2: നമ്മുടെ ശ്രോതാക്കളാണ് പക്ഷെ നമുക്ക് ആദ്യമായിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മെസ്സേജ് അയച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനി വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കാവുന്നതാണ്. ഇനിയും മെസ്സേജ് അയക്കുക. അപ്പോൾ ഒരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ജീവിയുടെയും ഒരു സ്പോർട്സിൻ്റെയും പേര് ഒന്നാണ്, എന്താണ് അത് എന്നുള്ളതാണ്
6: ചോദിച്ചിരിക്കുന്നത്.
2: അപ്പോൾ അതിൻ്റെയൊക്കെ ആൻസർ അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇനി നിങ്ങൾക്ക് ആൻസർ അറിയാം, പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ് പിന്നെ ഒരു മടി അയക്കണോ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചാൽ, മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് മെസ്സേജ് അയക്കൂ എന്ന് തന്നെ പറയാം.
6: അതെ, മെസ്സേജ് അയക്കുന്നതിനോടൊപ്പം വിശേഷങ്ങളും പറയുക. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഹലോ, എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഏറ്റവും വലിയ സമ്പത്ത് വിവേകമാണ്. ഏറ്റവും കരുത്തുറ്റ ആയുധം ക്ഷമയാണ്. ഏറ്റവും ഫലപ്രദമായ ഔഷധം ചിരിയാണ്. ഏറ്റവും മികച്ച സുരക്ഷ വിശ്വാസമാണ്. ഏറ്റവും അത്ഭുതകരമായ കാര്യം ഇതെല്ലാം തികച്ചും സൗജന്യമാണ് എന്നതാണ്. ശുഭദിനം, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് ഷംനാഥാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്.
2: നല്ലൊരു കോട്ടല്ലേ. അത് ഇങ്ങനെ വായിച്ച് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് വിട്ടുവാണ്. പക്ഷെ എനിക്ക് ഒന്ന് മാത്രം കിട്ടി, ഏറ്റവും നല്ല ഔഷധം ചിരിയാണ് എന്നുള്ളതല്ലേ. ഇവ നമ്മളൊരാളെ നോക്കി ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുഖത്തിൻ്റെ നമ്മുടെ ഒരു എക്സ്പ്രഷൻ തന്നെ മാറുകയാണ്, ഒരു പോസിറ്റീവ്നെസ് വരികയാണ് അല്ലേ. ഇപ്പം ഫ്രണ്ടിൽ നടക്കുന്ന ആൾ പലപ്പോഴും എനിക്ക് സംഭവിക്കാനുള്ളൊരു കാര്യമാണ്, ഇപ്പം ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ ഭയങ്കര ഗൗരവത്തിലാണെങ്കിൽ ചിരിക്കണോ വേണ്ടയോ. പക്ഷെ നമ്മൾ ചിരിച്ചിരുമ്പോൾ ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ചിരിക്കണം എന്നില്ല. അവർ പെട്ടെന്ന് എന്തുകൊണ്ട് ഈ കുട്ടി എന്നെ നോക്കി ചിരിച്ചു എന്നുള്ളത് പെട്ടെന്ന് മുഖം മാറി പോവാറുണ്ട്.
6: പക്ഷെ ശ്രീലക്ഷ്മി അങ്ങനെയല്ല, എപ്പോഴും പ്ലസന്റ് ആയിട്ടിരിക്കുന്ന ആളാണ്, എപ്പോഴും ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ശ്രീലക്ഷ്മി എല്ലാവരെയും നോക്കി ചിരിക്കുക. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി എല്ലാവരുടെ കയ്യിലേക്ക് നമുക്ക് കിട്ടാറുണ്ട്. അപ്പം നമുക്ക് സനോജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് എന്നിട്ട് നമുക്കൊരു മൂന്ന് പൂക്കളൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. മൂന്ന് റോസാ പൂക്കൾ അയച്ചിട്ടുണ്ട്. ഒന്ന് എനിക്കാണ്, ഒന്ന് ശ്രീലക്ഷ്മിക്കാണ്. അതേപോലെ തന്നെ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നിട്ടുണ്ട്. അപ്പം ഉത്തരം തികച്ചും നമുക്ക് തരേണ്ടത് ബാബുരാൻ സാറാണ്. സാർ ഇതുവരെ നമുക്ക് ഉത്തരമൊന്നും തന്നിട്ടില്ല. അപ്പം സാർ തരുന്ന ഉത്തരത്തിലിരിക്കും എന്താണ് കറക്റ്റ് എന്നുള്ളത്. അപ്പം അതേപോലെ തന്നെ നമുക്ക് രാജൻ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, രാജൻ മുഖത്തല. ഉത്തരം മാത്രമേ അയച്ചിട്ടുള്ളൂ ചേച്ചി. ഞങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ അറിയാൻ ഞങ്ങളിന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം എത്രയും

0: പെട്ടെന്ന് വിശേഷങ്ങളൊക്കെ അയക്കുക.
1: അതെ, അപ്പൊ അതേപോലെ തന്നെ സനോജിനോട് പറയാണ് അവിടെ മഴയൊക്കെ ഉണ്ടോ, പിന്നെ നമ്മുടെ അടിമാലിക്കാരോടൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾ സേഫ് ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതേപോലെ രാജൻ ചേട്ടൻ വയനാട്, അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മെസ്സേജ് വരാറുണ്ട്. അതേപോലെ കണ്ണൂരിൽ നിന്ന് പ്രമോദ് ചേട്ടനുണ്ട്, അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ശ്രോതാക്കളോടൊക്കെ ചോദിക്കുകയാണ് നിങ്ങളെല്ലാം സേഫ് ആയിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പൊ ഇപ്പോൾ സമയം 10:47 ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക്
0: ഒരു അപ്ഡേറ്റും കൂടെ കൊടുത്തിട്ട് നമുക്ക് മെല്ലെ ബ്രേക്കിലേക്ക് പോകുന്നതാണ്. ഇന്ന് നാഷണൽ ഫുഡ് ബങ്ക് ഡേ ആണ് ഇല്ലേ. നമുക്ക് ഓരോ ദിവസവും പ്രത്യേകത പറയുന്ന പോലെ ഇന്ന് ഒരുപാട് പ്രത്യേകതയുള്ള ദിവസമാണ്. അതിലൊന്നാണ് നാഷണൽ ഫുഡ് ബങ്ക് ഡേ എന്ന് പറയുന്നത്. ഫുഡ് ബാങ്ക് ഡേ ആണ്. അതായത് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്ഷണം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാനും പ്രാദേശിക ഫുഡ് ബാങ്കുകൾ ഭക്ഷണവും മറ്റ് ആവശ്യ സാധനങ്ങളും സംഭാവന ചെയ്യാനും ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ദിനമാണ്. നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ കുറച്ചായിട്ടൊക്കെ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ
1: അമ്പലത്തിന്റെ അടുത്തൊക്കെ നമ്മൾ ആ ഒരു എന്താ ഭക്ഷണ അലമാര എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ അവിടെ ഇങ്ങനെ നിറയെ ഭക്ഷണങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് ആവശ്യാനുസരണം പോയി നമുക്കത് നമുക്ക് വിശക്കുന്ന സമയത്ത് പോയി എടുത്ത് കഴിക്കാം. അതേപോലെ തന്നെ നങ്ങ്യാർ കുളങ്ങര എന്നൊരു ഭാഗത്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു ഭക്ഷണ അലമാര വെച്ചതായിട്ട്
0: ഇപ്പോൾ ഒരുപാട് എല്ലായിടവും ഉണ്ട്. ഇതെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നത്, ഇപ്പൊ നമുക്ക് ഭയങ്കരമായ ഫുഡൊന്നും വാങ്ങി എല്ലാവർക്കും കൊടുക്കാനോ ഒന്നും നമുക്ക് സാധിക്കുന്നവരായിരിക്കില്ല എല്ലാവരും. അപ്പൊ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ചെറിയൊരു പപ്സ് ആയിക്കോട്ടെ, ചെറിയൊരു എന്തെങ്കിലും ചെറുതാണെങ്കിലും അതിന് എന്തായാലും അത് എടുത്ത് വാങ്ങി നമുക്ക് ആ ബാങ്കിൽ സൂക്ഷിക്കാം. ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവരോ അല്ലെങ്കിൽ വിശക്കുന്നവരോ പൈസ ഇല്ലാത്തവരോ ആ ബാങ്കിൽ നിന്ന് ആ ഫുഡ് അവർ കളക്ട് ചെയ്ത് അവർ കഴിക്കും. അപ്പം നമ്മൾ കൊടുത്തതും ആരും അറിയിക്കേണ്ട, അവരെടുക്കുന്നതും ആരും അറിയണ്ട എന്നുള്ള രീതിയിൽ എപ്പോഴും നമ്മൾക്ക് അങ്ങനെ ചെയ്യുന്ന ഒരു സിസ്റ്റം വളരെ നല്ലതാണ് അല്ലേ. ഒരാൾക്ക് വിശക്കുന്നു, വിശക്കുമ്പോൾ പൈസ ഇല്ലെങ്കിൽ ഇത് തുറന്നാൽ ഇതിനകത്ത് ഭക്ഷണമുണ്ട് എന്നുള്ള ഒരു ഓർമ്മ എപ്പോഴും എല്ലാവർക്കും കാണും. അപ്പം നമ്മളെ കൊണ്ട് സാധിക്കുന്നത്, അതിപ്പോൾ ഒരു കുപ്പി വെള്ളമാണെങ്കിൽ കൂടി എന്ത് തന്നെ ആയാലും നമ്മൾ ആ ഫുഡ് ബാങ്കിലേക്ക് നിക്ഷേപിക്കുക. അതിന് അർഹതപ്പെട്ടവർ അതെടുത്ത് കഴിച്ചുകൊള്ളും. അപ്പം നമ്മൾ ഒരാൾക്ക് ഒരു സാധനം കൊടുത്തിട്ട് ഞാൻ കൊടുത്തു എന്നുള്ളൊരിതും പറയേണ്ട. തിരിച്ച് ഇയാളാണ് എന്നെ സഹായിച്ചത് എന്നാരും കേൾക്കാനും നിൽക്കേണ്ട. നമ്മൾ കൊടുക്കുന്നു, ആരോ കഴിക്കുന്നു. അതിപ്പോൾ ഇപ്പോൾ നടന്നു പോകുമ്പോൾ നമുക്ക് വിശക്കുന്നു എങ്കിൽ കൂടി നമുക്കും ആ ഭക്ഷണം എടുത്ത് കഴിക്കാം. ഒരു നേരം വിശപ്പിന് ഒരു നേരം അന്നം ഒരാൾക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബാങ്കുകളൊക്കെ ഓരോ സ്ഥലത്ത് വെക്കുമ്പോൾ നമ്മൾ ഫുഡ് കൊണ്ട് അവിടെ വെക്കുക. അപ്പൊ ആവശ്യമുള്ളവർ അത് എടുത്ത് കഴിച്ചുകൊള്ളൂ. അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഈ ഒരു പ്രത്യേകത.
1: അതെ, അപ്പൊ ചില സാഹചര്യങ്ങളിൽ ഇപ്പൊ ഹർത്താലോ പണിമുടക്കൊക്കെ വന്നാലും നമ്മുടെ കയ്യിൽ പൈസയുണ്ട്, പക്ഷെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേറെ നിവൃത്തിയില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇതൊക്കെ വളരെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം വിശപ്പാണ് ഏറ്റവും വലിയൊരു വികാരം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ആ ഒരു സമയത്ത് നമുക്ക് ഒരിക്കലും മറ്റൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അപ്പം വളരെയധികം അതിന്റെ ആഴം മനസ്സിലാക്കിയവർക്ക് മാത്രമേ അത് എന്താണെന്ന് വിവരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നടക്കട്ടെ. ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ അതിൽ നിന്നൊരു ഭക്ഷണപ്പൊതി എടുക്കുന്നതിൽ നമുക്കൊരു പ്രയാസവും വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് തീർച്ചയായിട്ടും വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ ഇരിക്കുന്നത് അല്ലെ. ഭക്ഷണം എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് ചീത്തയായി പോകും. ചിലതൊക്കെ കുറച്ച് നാൾ നിൽക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ബിസ്ക്കറ്റ് പോലെയൊക്കെ നാളാണെങ്കിൽ കുറച്ച് നാളും കൂടി നിൽക്കും.
0: കഴിവതും ഈ ഫുഡ് ബാങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ വെക്കാനായിട്ട് ശ്രമിക്കുക. ആവശ്യത്തിലിരിക്കുന്നവരുമായി ഭക്ഷണം പങ്കിടുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു തീം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പാക്കറ്റ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ വെക്കാനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പൊ അരി ആണെങ്കിൽ കൂടി വെക്കാം, അങ്ങനെയുള്ള സാധനങ്ങളും നമുക്ക് പലവ്യഞ്ജനങ്ങൾ വെക്കാം. ബിസ്ക്കറ്റ്, ശ്രീലക്ഷ്മി പറഞ്ഞാലും ബിസ്ക്കറ്റ് വെക്കാം, കേക്ക് വെക്കാം. ഇപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഡേറ്റ് ഒക്കെ ഒന്ന് നോക്കാം അല്ലെ. എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയതിന് ശേഷം നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ ആണെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഫുഡ് ബാങ്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് ഉണ്ട് എങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്കായാലും പോയി അത് നോക്കാം. ആ ഫുഡ് അത് ബാങ്കിൽ ഇരിക്കുന്ന ഫുഡിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ആൾക്കാർ എടുക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കാവുന്ന അങ്ങനെയും കൂടെ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ ഫുഡ് കൊണ്ട് വെക്കുന്നു എന്നോർത്ത് നമ്മുടെ കടമ തീരുന്നില്ല. ആ ഭക്ഷണം കിട്ടുന്ന ആൾക്ക് ഒരു അസുഖം പോലും വരാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം ഒരു ഡേറ്റ് തീർന്ന ഒരു ഭക്ഷണം എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ ഇനി ഇന്ന് നാളെയാകുമ്പോൾ ബ്രെഡിൻ്റെ ഡേറ്റ് കഴിയും, അപ്പോൾ ഇന്ന് അതുകൊണ്ട് ഫുഡ് ബാങ്കിൽ വെക്കാം എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക അല്ലേ. നമ്മൾ കൊടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല ഭക്ഷണം നല്ല മനുഷ്യരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ കൊടുത്തു എന്ന് തെളിയിക്കാൻ വേണ്ടി കൊണ്ട് ഫുഡ് വെക്കാതിരിക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം നമ്മൾ ഈ പെട്ടെന്ന് ചീത്തയാവുന്ന ഭക്ഷണങ്ങളൊക്കെ ഫുഡ് ബാങ്കിൽ മാക്സിമം ഒഴിവാക്കുക. ഇനി അഥവാ നിങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ദിവസം വൈകിട്ട് തന്നെയോ എത്ര മണിക്കൂറാണോ ആ മണിക്കൂർ കഴിയുമ്പോൾ പോയി ഒന്ന് നോക്കുക ആ ഭക്ഷണം ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ അതെടുത്ത് തിരിച്ച് എന്താ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക അല്ലേ. നമ്മളത് അവിടെ തന്നെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം ഇരുന്ന് അവിടെ ചീത്തയാകും. അപ്പോൾ

0: വരുന്ന അടുത്തടുത്ത് വരുന്ന ആൾക്കാർക്ക് അതെടുത്ത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തും. അപ്പോൾ ഫുഡ് ബാങ്ക് വെക്കുന്നു എന്നുള്ളതിൽ മാത്രമല്ല, ഫുഡ് ബാങ്ക് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടെ കടമയാണ്,
1: നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്ന് കൂടിയാണ് നമ്മളിങ്ങനെ ഈ ഒരു ദിവസം പറയുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഉള്ളൊരു പലപ്പോഴും നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു വ്യക്തിയെ ഒരു മരണപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ നാട്. അപ്പോൾ അത് വളരെയധികം ദുഃഖത്തോടെയും വിഷമത്തോടെയാണ് ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. മറ്റൊരാളുടെ വിശപ്പ് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ വഴിയിലുള്ള അല്ലെ, നമുക്ക് നമ്മൾ കാണുന്ന ഒരു വിശക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന ജന്തുജാലങ്ങൾക്ക് വരെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നവരാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വിശപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് നമുക്ക് എവിടെയാണ് ഒരു ദൈവമുള്ളത് നമ്മുടെ മനസ്സിൽ? അപ്പോൾ ഓരോരുത്തരുടെ മനസ്സിലാണ് ദൈവം ഇരിക്കുന്നതെന്ന് പറയാറുണ്ട്. നമ്മളുടെ നല്ല പ്രവൃത്തികളാണ് നമ്മളുടെ ഉള്ളിലെ ഈശ്വരൻ. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഈശ്വരനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്കൊരു ചെറിയൊരു പാട്ട് കേൾക്കാനുള്ളൊരു സമയമായി.
0: സമയം ഇപ്പോൾ 10:52 നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായി. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച്, ചെറിയൊരു കുസൃതി ചോദ്യമൊക്കെ ഉണ്ട്, അതിൻ്റെ ഉത്തരങ്ങളൊക്കെ പങ്കുവെച്ച് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
5: ഞാനിന്ന് ശ്രീലക്ഷ്മിയാണ്. പാർവതിയോടൊപ്പം ഇങ്ങനെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 11:01 ആയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ ഒരുപാട് മഴ വിശേഷങ്ങളാണെങ്കിലും അല്ലാതെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മളിങ്ങനെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ.
4: യെസ്, അപ്പോൾ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് നോക്കാം. നമുക്ക് മൻസൂർ കുട്ടിയോട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു ഓഡിയോയാണ് അയച്ചിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഭയങ്കര മഴയാണ്, ചവറയിലൊക്കെ ഭയങ്കരമായ മഴ പെയ്യുന്നുണ്ട്, അത് കാരണം കൊണ്ട് കറണ്ട് ഇല്ല, അപ്പോൾ ഒന്നും കേൾക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷേ എന്നിട്ടും ആ ഒരു അവസരത്തിൽ നമ്മളോട് ഓടി വന്ന് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അവിടെ സേഫ് ആണോ? സേഫ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇല്ലേ. അതെ, ഭയങ്കരമായിട്ട് കറണ്ടൊക്കെ പോയിട്ടുണ്ട്, നല്ല വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും സേഫ് ആയിട്ടിരിക്കുക. അതോടൊപ്പം ബാബുരാൻ സാറ് ഉത്തരമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഉത്തരം നമുക്ക് പറയാനുള്ള സമയം കുറച്ചും കൂടി ഉണ്ട്, എന്നിട്ട് നമുക്ക് ഉത്തരം പറയാം.

0: ാണ്. അതോടൊപ്പം കവിത ശേഷി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി, പാർവതി, നല്ല മഴയാണ്, തണുപ്പും ഇടയ്ക്ക് വെയിലും, പ്രകൃതിയും ഓണക്കളിയിലാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. യെസ്, വെയിലും മഴയൊക്കെ ഇടയ്ക്ക് ഓണക്കളിയിലാണെന്ന് തോന്നുന്നു. ശരിയാണ്, മാറിയും തിരിഞ്ഞും ഒക്കെ വരുന്നല്ലേ. ശ്രീലക്ഷ്മി അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ചില സമയത്ത് ഭയങ്കര വെയില്, ചില സമയത്ത് ഭയങ്കര മഴയാണ്. എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ്.
1: അതെ, അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഓണത്തിനോടനുബന്ധിച്ചിട്ടാണ് പല വീട്ടിലും നമ്മൾ മല്ലിയും മുളകുമൊക്കെ മേടിച്ച് ഉണക്കുന്ന ഒരു സമയം. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് ഈ മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ അമ്മമാർക്ക് വളരെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. പലയിടത്തും ഈ കൊപ്രയൊക്കെ ഉണക്കി ആട്ടി എണ്ണ എടുക്കുന്ന ആ ഒരു സമയം കൂടിയൊക്കെയാണിത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു മഴ ഇങ്ങനെ കൂടുതലായിട്ട് പെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ ഓണത്തോടനുബന്ധിച്ച് മഴ പെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്.
0: അതെ, കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ്. കറണ്ട് ഉണ്ടാവത്തില്ല, ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പം നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവട്ടെ. അതേപോലെ നമുക്ക് അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ട്. ഷംനാദ് പിന്നെയും മെസ്സേജ് അയച്ചിരിക്കുകയാണ്. എന്നെ ഓർമ്മയുണ്ടോ, ഞാൻ കുറേ ആയി മെസ്സേജ് ഇട്ടിട്ട് 2 മാസത്തിൽ കൂടുതലായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഞാനിപ്പോൾ പുതിയതായി ഒരു കോഴ്സിന് ചേർന്നു. കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് എന്ന കോഴ്സിൻ്റെ പേര്. ഞാനിപ്പോൾ ക്ലാസ്സിലിരുന്ന് ഫോണാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഷംനാദിന് മിക്കവാറും സാറിൻ്റെ ഒന്ന് വഴക്ക് കേൾക്കാൻ ചാൻസ് ഉണ്ട് ക്ലാസ്സിലിരുന്ന് കേൾക്കുമ്പോൾ. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് ക്ലാസ് എങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ക്ലാസ്സൊക്കെ ഇരിക്കുന്ന സമയത്ത് ക്ലാസ്സിലൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ.
0: യെസ്, അതെ. അതേപോലെ തന്നെ നമ്മളെ ഈ സമയത്തും കേൾക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതേപോലെ ഒരു മെസ്സേജ് ആൻസർ പറഞ്ഞിരിക്കുന്ന, ഉത്തരം തവിയാണോ, ബ്രാക്കറ്റിൽ ആമ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉത്തരം അതല്ല.
1: അതെ, അപ്പൊ അതല്ല ഉത്തരം. അപ്പൊ കറക്റ്റ് ആൻസർ ബാബുരാജൻ സാർ അയച്ചിട്ടുണ്ട്.
0: യെസ്, കറക്റ്റ് ആൻസർ ശ്രീലക്ഷ്മിയോട് ചോദിച്ചായിരുന്നു. ശ്രീലക്ഷ്മിക്ക് ഉത്തരം അറിയാമെങ്കിൽ ശ്രീലക്ഷ്മി ഉത്തരം പറയൂ എന്ന്. അങ്ങനെ ശ്രീലക്ഷ്മി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശരി, കറക്റ്റാണ് ശ്രീലക്ഷ്മി, ഉത്തരം കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അപ്പൊ അങ്ങനെ പല ശ്രോതാക്കൾ നമുക്ക് കറക്റ്റ് ആൻസർ തന്നിട്ടുണ്ട്.
0: അതോടൊപ്പം നമ്മുടെ സരസ്വതി അമ്മ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ഉത്തരം കറക്റ്റ് ആയിരുന്നു ആ ഉത്തരം. പക്ഷെ ഉത്തരമൊക്കെ നമ്മൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അതോടൊപ്പം നമ്മൾ ഫുഡ് ബാങ്കിന്റെ കാര്യമൊക്കെ പറഞ്ഞതിന്റെ വിശേഷങ്ങളൊക്കെ സരസ്വതി അമ്മ നമ്മളോട് പറഞ്ഞു. അതായത് കുട്ടിക്കാലത്തെ കാര്യങ്ങളും, അത് കുറച്ച് വർഷം നമ്മുടെ വീട്ടിലെ അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി, ഒരു ഭക്ഷണത്തിന് വേണ്ടി കിടന്ന് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സരസ്വതി അമ്മ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഫോൺ ചെയ്തും പറഞ്ഞു, അതോടൊപ്പം നമുക്ക് ഓഡിയോയും ഒക്കെ ഇട്ടിട്ടുണ്ട്.
1: അതെ, അപ്പം ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു സ്ട്രഗിൾ, അത് പലർക്കും ഇന്നത്തെ ഒരു പഴയ തലമുറയ്ക്ക് അതൊരു ആ ഒരു സ്ട്രഗിൾ തീർച്ചയായിട്ടും ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിനെപ്പറ്റി പറയാനുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് നമുക്ക് എല്ലാം കൂടുതലും പെട്ടെന്ന് തന്നെ നമുക്ക് അവൈലബിൾ ആണല്ലേ. നമുക്ക് അങ്ങനെ നമുക്ക് വിശന്നിരിക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെ ഉള്ളവരുണ്ട്. പക്ഷേ കൂടുതൽ പേർക്കും അങ്ങനെ പെട്ടെന്ന് ഒരുപാട് വിശന്നിരിക്കേണ്ടുന്ന ഒരു സാഹചര്യമല്ല.
0: എനിക്കൊന്ന് 99% ആൾക്കാർക്കും ഇന്ന് അങ്ങനൊരു സാഹചര്യം ഇല്ല. വിശന്നിരിക്കുക എന്നുള്ളതിനൊരു സാഹചര്യം ഇല്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. അതോടൊപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ, തൊട്ടടുത്തൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പോയി അത് അന്വേഷിക്കുകയില്ല. ഇപ്പം മഴയാണ്, പ്രളയ സമയമാണ്, മിക്ക ആൾക്കാർക്കും ജോലി ഉണ്ടാവത്തില്ല, ഒരുപാട് ബുദ്ധിമുട്ടിൽ സ്ട്രഗിളിലൊക്കെ പോകുന്നൊരു സമയം ഉണ്ടാവും. നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ തന്നെ ആണെങ്കിൽ തന്നെ നോക്കിയാൽ നമ്മൾ ഇത്രയും നാളും ട്രോളിംഗ് ആയിരുന്നു. അതോടൊപ്പം ഇപ്പോൾ മഴ കാരണം അല്ലെങ്കിൽ ശക്തമായ കാറ്റ് കാരണം അവർക്ക് പിന്നെയും കടലിൽ പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്നു. അപ്പോൾ നമ്മുടെ അടുത്തുള്ളവരോട് ഒരു നേരം കഴിച്ചോ അല്ലെങ്കിൽ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ എല്ലാവരും ഒന്ന് അന്വേഷിക്കുക. ഇപ്പോൾ ഈ മഴക്കാലത്ത് എത്രമാത്രം നമ്മൾ ചേർന്ന് നിൽക്കാമോ അത്രമാത്രം നമ്മൾ ചേർന്ന് നിൽക്കാം. അതോടൊപ്പം നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മത്സ്യത്തൊഴിലാളികളൊക്കെ പോയിരിക്കുകയാണ്,
1: സ്ഥലങ്ങളിലായിട്ട് പോവുകയാണ്. അപ്പോൾ അതൊക്കെ ഒരുപാട്
0: സന്തോഷമുണ്ട്.
1: നമ്മുടെ നാടിൻ്റെ വീരനായകന്മാരായിട്ട് അവരിങ്ങനെ മാറുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതിലൊക്കെ അവർക്ക് അല്ലെ നമുക്കൊരു അഭിമാനമാണ്. അപ്പോൾ കൊല്ലത്തു നിന്നൊക്കെ മത്സ്യത്തൊഴിലാളികൾ ബോട്ടൊക്കെ ആയിട്ട് പലയിടത്തും രക്ഷാപ്രവർത്തനത്തിന് പോകുന്നു എന്നുള്ളത്. അപ്പം എന്ന് പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് വീരന്മാരായിട്ട് മാറുന്നത്. അവരൊരു നാടിനെ പ്രതിനിധീകരിച്ച്, ഇപ്പോൾ ഒരു മനുഷ്യത്വത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് അവർ പല സ്ഥലങ്ങളിലും പോയി അവിടുത്തെയുള്ള ഒരുപാട് പേരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. അപ്പോൾ അവരങ്ങനെ രക്ഷപ്പെടുത്തിയ പല കഥകളും നമ്മളിങ്ങനെ പല ഇൻ്റർവ്യൂകളും ഒക്കെ കേട്ടിട്ടുണ്ട്. പലതും കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. പലപ്പോഴും ചിലപ്പോൾ പോലീസിനൊന്നും ചെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ ഇവർക്കൊരു ധൈര്യമാണ് കേട്ടോ. അത് അത്രത്തോളം വരുന്ന കടലിലെ തിരമാലകളെയൊക്കെ നേരിടേണ്ടി വരും ആ കൊണ്ടുവരുന്ന ഒരു ധൈര്യമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇവരെ കൂടുതലും ഇതൊക്കെ എന്ത് നിസ്സാരം എന്നുള്ളത് പോലെയാണ് അവർക്കപ്പോൾ തോന്നുന്നത്. കാരണം കടലെന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അതിൻ്റെ ഒരു പരിധി എവിടെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മൾ ഇവിടുന്ന് കാണുന്നൊരു ചക്രവാഹമുണ്ട് അല്ലേ, അതിനപ്പുറത്തേക്ക് എത്രയോ ദൂരങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അതിനെയൊക്കെ അതിജീവിച്ചവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു എന്താ വെള്ളപ്പൊക്കം ഒന്നും ഒരു വിഷയമേ ആവില്ല.
0: അതെ, ഈ ഇടയ്ക്ക് ഒരു ന്യൂസിൽ ഇങ്ങനെ നിങ്ങൾ കടലിൻ്റെ മക്കൾ അവസാനം വേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് പറയുമ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്നു, ഞങ്ങൾ കടലിൻ്റെ മാത്രമല്ല, ഞങ്ങൾ ഈ നാടിൻ്റെ മക്കൾ കൂടിയാണ്. അപ്പം നമ്മുടെ നാടിനൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിൽ നിന്ന് കരകയറ്റുക എന്നുള്ളത് ഞങ്ങളുടെയും കൂടെ ഉത്തരവാദിത്വം.

0: ഉത്തരവാദിത്വമാണ് ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളത്. മറിച്ച് അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാനോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ലേ, ഒരു അവരുടെ ഒരു ഇത്രയും നാളായി അവരൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടാവുക. നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കുക, കാരണം ട്രോളിംഗ് ആയിരുന്നു, അതോടൊപ്പം മഴ. അവരൊക്കെ ജോലിക്ക് പോയിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിലും അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലും അവരവരുടെ സ്വന്തം ബോട്ടുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വിചാരിക്കും അവരുടെ കയ്യിലുള്ള ഒരു ബോട്ടല്ലേ, അതും കൊണ്ടങ്ങ് പോയാൽ മതിയല്ലോ എന്ന്. ഇതിന് ഒരുപാട് ചിലവുകളുണ്ട് അല്ലേ. ഒരു ബോട്ട് കൊണ്ട് ഇറക്കുമ്പോൾ ഒരുപാട് ചിലപ്പോൾ മരത്തിൽ മരം ഉണ്ടാവും, ചിലപ്പോൾ താഴെ എന്തെങ്കിലും വലിയ കല്ലുകളുണ്ടാവും. വെള്ളം പൊങ്ങുമ്പോൾ നമ്മൾ അറിയില്ലല്ലോ താഴെ എന്തുണ്ടാവും എന്ന്. അപ്പോൾ ഇതൊക്കെ തട്ടും മുട്ടും ഒരുപാട്, അവർക്ക് ഒരുപാട് പൈസയിൽ നിന്ന് ഒരുപാട് പോകും
1: എഞ്ചിൻ, അതിനൊക്കെ കുറേ
0: ഒരുപാട്
1: കാര്യങ്ങൾ
0: ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ അവർ അതൊന്നും ചിന്തിക്കുന്നില്ല, ഒരു നാടിനെ എങ്ങനെ രക്ഷിക്കാം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതോടൊപ്പം ഇൻസ്റ്റയിലൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവരും നമ്മളെപ്പോഴും ട്രോളും. ഒരു കൊല്ലം ആണ് എന്ന് പറയുമ്പോൾ,
1: കൊല്ലം പറയുമ്പോഴേ ആൾക്കാർ ഇങ്ങനെ പറയാണ് പഴയ ലേസും പപ്പടവും ഒക്കെ എടുത്തങ്ങ് ഇടുകയാണ്.
0: പക്ഷെ ഇപ്പൊ അത് മാറിയിട്ട് അവര് വന്നു, അല്ലെങ്കിൽ അവർ വരുന്നുണ്ട്, നമ്മുടെ കൈ പിടിച്ചു ഉയർത്താനായിട്ട് കൊല്ലത്തിന്റെ മക്കൾ എത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കാണുമ്പോ അഭിമാനമുണ്ട്. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മളൊക്കെ ട്രോളിലേക്ക് പിന്നെയും പോകും.
1: അത് എന്താണെന്നറിയില്ല, കൊല്ലത്തിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹമാണെന്ന് തോന്നുന്നു.
0: യെസ്, അതെ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിലും തങ്ങളുടെ അവസ്ഥയോ അല്ലെങ്കിൽ ആരോഗ്യമോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളോ ഒന്നും അവരോർക്കാതെ അവർ നമ്മുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടി അവരിറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവർക്കും ഒരു ബിഗ് സെലൂട്ട് നമ്മുടെ റേഡിയോ സാന്ത്വനം വക നമ്മൾ കൊടുക്കുകയാണ്. യെസ്, അപ്പോൾ അടുത്ത മെസ്സേജിലേക്കൊക്കെ പോകാനുള്ള സമയം നമുക്ക് ഷീജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി പാറുകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുളങ്കാടത്ത് നിന്നും ഷീജയാണ്. ഇവിടെ നല്ല മഴയുണ്ട്. എനിക്ക് മഴ തൂമഴ എന്ന പാട്ട് വെച്ച് തരുമോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വിവാഹമല്ല മക്കളെ പ്രധാനം, ഒരു ജോലി തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ജോബായി ഒന്ന് സെറ്റായതിന് ശേഷം വിവാഹം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. യെസ്, നമ്മൾ നേരത്തെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ സിംഗിൾ വുമൻസ് ഡേയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ചേച്ചി ഇത് പറഞ്ഞിരിക്കുന്നത്.
1: അതെ, അപ്പോൾ അതെന്തായാലും ചേച്ചി ഒരുപാട് സന്തോഷം അങ്ങനെ ഒരു മെസ്സേജ് അയച്ചതിൽ. കാരണം ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് അത്രത്തോളം എന്താ ഇപ്പോൾ സിംഗിൾസ് ആയിട്ട് നിൽക്കുന്നത് ചില നമ്മൾ പലപ്പോഴും നമ്മൾ പലതും ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചില മിക്കവർക്കും അതിനൊരു നെഗറ്റീവ് അഭിപ്രായമുണ്ട്, അങ്ങനെ നിൽക്കാൻ പാടില്ല. പക്ഷെ ഒരു വശം നോക്കുവാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും.
0: അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് ബാബുരാൻ സാറാണ്. കടലിന്റെ മക്കൾ മത്സ്യത്തൊഴിലാളികൾ, നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം അവസാനം അവർ കടലിന്റെ മക്കൾ തന്നെ വേണ്ടി വന്നു എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ശ്രീലക്ഷ്മിക്ക് ഓർമ്മയുണ്ടോ ക്വസ്റ്റ്യൻ?
1: ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു ജീവിയുടെ പേരും ഒരു സ്പോർട്സിന്റെ
0: പേരും
1: ഒന്നാണ്, എന്തായിരുന്നു അത് എന്നുള്ളതായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ എന്തായാലും നമ്മുടെ ശ്രോതാക്കൾക്ക് അത് അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848585785.
0: യെസ്, മെസ്സേജ് ഒക്കെ നോക്കി ഞങ്ങൾക്ക് പെട്ടെന്ന് മെസ്സേജുകളും പെട്ടെന്ന് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയിക്കാം. അതോടൊപ്പം ഈ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരവൊക്കെ അയച്ച് എല്ലാവരും ഒന്ന് റെഡി ആയിട്ടിരിക്കൂ. ഞങ്ങൾ ഒരു ബ്രേക്കിലേക്ക് പോകാം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: മുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ ഈ ദിവസങ്ങളിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി. പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്, എന്നോടൊപ്പം പാർവതിയാണ്. അപ്പം നല്ല ഒരു പാട്ടാണ് ഇപ്പോൾ എല്ലാവരും കേട്ടത്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു കുസൃതി ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഒരു ജീവിയുടെ പേരും ഒരു സ്പോർട്സ് ഐറ്റത്തിൻ്റെ പേരും ഒന്നായിരുന്നു, അതെന്താണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ബാബുരാജൻ സാറ് ചോദിച്ചൊരു ചോദ്യം. അപ്പം ഏകദേശം നമുക്ക് സമയം 11:17 ആയിരിക്കുകയാണ്. അപ്പം ഏകദേശം നമ്മളിങ്ങനെ വൈൻഡ് അപ്പിലോട്ടൊക്കെ പോവുകയാണല്ലേ.
7: അതെ, ഉത്തരം അദ്ദേഹം തന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒരുവിധം എല്ലാവരും അയച്ചിരിക്കുന്ന ആൻസർ കറക്റ്റാണ്, ഞാൻ കറക്റ്റ് ആൻസറൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് അയച്ചെന്നുള്ളതൊക്കെ. ആ മെസ്സേജ് വായിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് തെറ്റിപ്പോയതും ഞാൻ പറഞ്ഞിട്ടുണ്ട് തെറ്റിയിട്ടുണ്ടെന്ന്. അപ്പം എല്ലാവർക്കും ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് ആൻസർ എന്നുള്ളത്.
0: എങ്കിലും നമ്മളത് ലാസ്റ്റ് പറയുന്നതാണ്. നമുക്ക് ഏകദേശം ഒരു 11:25 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആൻസർ റിവീൽ ചെയ്യുന്നതാണ്.
7: അതേവരെ നമ്മൾ ആ സർപ്രൈസിൽ ഒരു സസ്പെൻസിൽ അങ്ങനെ അങ്ങ് നിർത്തട്ടെ അല്ലേ.
0: അതെ അതെ. അപ്പം എന്തായാലും നമ്മുടെ ശ്രോതാക്കളൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785.
7: യെസ്, അപ്പം നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, മെസ്സേജിലേക്ക് പോകാം. ഹായ്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഞാൻ റീജ. ഹാപ്പിയായി ഇരിക്കുകയല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹാപ്പിയാണല്ലേ ശ്രീലക്ഷ്മി, ഞങ്ങൾ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്,
0: നല്ല ജിൽ ജില്ലായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചോദ്യം തന്നെ വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഈ ഹാപ്പി ആണോ, ഹാപ്പി അല്ലേ, ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ അത്രത്തോളം നമുക്ക് പ്രിയപ്പെട്ടവരോട് നമ്മൾ ചോദിക്കുന്നതാണ് അല്ലേ. ഒരു സമയത്ത് ചില വളരെ നമ്മൾ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് നീ ഓക്കെ അല്ലേ എന്നൊന്ന് ചോദിക്കുമ്പോൾ അല്ലേ നമ്മൾ
7: നമ്മളുടെ പകുതി നമ്മളങ്ങ് ഒരു ഫീൽ അങ്ങ് ഇങ്ങനെ ഗുഡ് ആവും അല്ലേ, നമുക്ക് നല്ല ഫ്രഷ് കിട്ടും.
0: അങ്ങനെ ഒരാളുണ്ടല്ലോ ചോദിക്കാൻ.
7: അതെ, യെസ്. അതേപോലെ ഇവിടെ നല്ല മഴയാണ്, എനിക്ക് സൺഡേ ഹോളിഡേ എന്ന മൂവിയിലെ മഴ പാടും എന്ന സോങ് പ്ലേ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റീജ ശേഷി ആൻസർ അയച്ചിട്ടുണ്ട്. ആൻസർ കറക്റ്റാണ് റീജ ശേഷി, കറക്റ്റായ ആൻസർ തന്നെയാണ് അയച്ചിരിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഷംനാദ് വീണ്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഉത്തരം ബാറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബാറ്റ് അല്ല. അതോടൊപ്പം പക്ഷെ ബാറ്റ് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണല്ലേ, കറക്റ്റാണ് എന്ന് വെച്ചാൽ ഒരു ക്രിക്കറ്റ്. ഓ, നമ്മളൊരു ഗെയിമിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് ക്വസ്റ്റ്യൻ തെറ്റി, സോറി.
0: കയ്യിൽ പോയി,
7: ഞാൻ വിചാരിച്ച ഒരു ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെതാണ്, സോറി. അതോടൊപ്പം അടുത്ത ചോദ്യം തന്നിരിക്കുന്നത്, ക്ലാസ്സിൽ ഇതുവരെ മിസ് വന്നിട്ടില്ല, അതാണ്. പിന്നെ നല്ല മഴയായത് കൊണ്ട് പലരും ലേറ്റായാണ് ക്ലാസ്സിൽ എത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അപ്പം ക്ലാസ്സിൽ ടീച്ചർ ഇല്ലാത്തത് കൊണ്ടാണ് ഷംനാദ് നമ്മളുടെ അല്ലേ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. ആ ഒരു ഫ്രീ ടൈമിലൊക്കെ നമ്മളെ ഇങ്ങനെ കേൾക്കുന്നതിനും ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുന്നതിനും ഒരുപാട് സന്തോഷമുണ്ട്.
7: യെസ്, അതോടൊപ്പം അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ട്, ബാബുരൻ സാറാണ്. അതിരാത്രം എന്ന സിനിമയിലെ അലകളിലെ പരൽമീൻ പോലെ എന്ന ഗാനം പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ലൈവിന് ശേഷമൊക്കെ നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്യുന്നതാണ്. ഒരുപാട് പാട്ടുകളൊക്കെ ചോദിച്ച് മെസ്സേജ് വരുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ പാട്ടുകളൊക്കെ ചോദിച്ച് നമുക്കിങ്ങനെ മെസ്സേജൊക്കെ വരാറുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു സ്പെഷ്യൽ പ്രോഗ്രാം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇഷ്ട ഗാനങ്ങളിലൂടെയെന്നുള്ള മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം എല്ലാ ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്കും, അതേപോലെ തന്നെ ആൽബം ഗാനങ്ങൾക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ബീറ്റ്സ് എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ശനിയാഴ്ച വൈകിട്ട് 4 മണിക്കാണ് കേട്ടോ. അപ്പം ഈ നമുക്ക് ഈ ഒരു മ്യൂസിക് ബീറ്റ്സിലെ ആൽബം ഗാനങ്ങളും അതേപോലെ തന്നെ ഇഷ്ട ഗാനങ്ങളിലൂടെ എന്നുള്ള പ്രോഗ്രാമിൽ ചലച്ചിത്ര ഗാനങ്ങളുമാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴും ഒക്കെ നിങ്ങളിങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ച് കൂടെ നല്ല സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക.
8: അതെ, ഇപ്പം നമുക്ക് പാട്ടുകളൊക്കെ ചോദിക്കുന്ന പാട്ടുകളൊക്കെ നമ്മൾ മാക്സിമം ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻ കേസ് അങ്ങനെ പാട്ടിടാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ട്യൂൺ ചെയ്തുകൊണ്ടേ ഇരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. നിങ്ങൾ ആവശ്യപ്പെട്ട പാട്ടുകളൊക്കെ ഇങ്ങനെ ഇടുന്നതായിരിക്കും. ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടെയാണ്, നമ്മൾ ഓരോ ദിവസവും ഓരോ സ്പെഷ്യലൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇന്ന് ഒരു സ്പെഷ്യലും കൂടെ പറയാനുള്ള സമയം നമുക്കുണ്ട്. എന്താണ് ശ്രീലക്ഷ്മി ഇന്നത്തെ സ്പെഷ്യൽ ദിവസം? ഞാൻ തന്നെ പറയുന്നതാണ്, ഇന്ന് കുട്ടികൾക്കായുള്ള ആഘോഷ ദിനമാണ് അല്ലേ?
7: അതെ അതെ,
8: ശ്രീലക്ഷ്മിയോട് ചോദിച്ചിട്ട് ഞാൻ തന്നെ പറഞ്ഞു അല്ലേ.
7: അത് ഓക്കെ. അപ്പം അത് കുട്ടികൾക്കായിട്ടുള്ള ആഘോഷ ദിനം അല്ലേ. അപ്പം നമ്മുടെ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നല്ല നമ്മളുടെ നമ്മൾ കാണാറുള്ളതല്ലേ, എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഈ ഒരു ജീവിതത്തിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാത്ത രീതിയിൽ അവർ വളരെയധികം എൻജോയ് ചെയ്താണ് ജീവിക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കും, ഓ ഇങ്ങനെ കാണാൻ ഇരുന്നാൽ മതിയായിരുന്നു, ഇരുന്നാൽ മതിയായിരുന്നു. അപ്പം കുറച്ചെന്തെങ്കിലും നമ്മൾ മറ്റൊന്നിനെയും കുറിച്ചും ചിന്തിക്കേണ്ട, കളിക്കുക, പഠിക്കുക, കഴിക്കുക എന്നുള്ളത്. ഈ പഠനം വളരെ അധികം ഇല്ല എങ്കിൽ പോലും നമ്മൾ ആ ഒരു ജീവിതം വളരെയധികം എൻജോയ് ചെയ്തു. ആ ഒരു സമയത്ത് പെട്ടെന്ന് അങ്ങ് വലുതായാൽ മതി എന്ന് വെറുതെ ചിന്തിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ ചിന്തിക്കുകയാണ്, എന്തിനാണ് അങ്ങനെയൊക്കെ അന്ന് ചിന്തിച്ചിരുന്നത്? ഓരോ പ്രായത്തിനും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. പക്ഷെ കുട്ടിക്കാലത്ത് നമ്മൾ പലപ്പോഴും നമ്മളത് ഓർക്കാറില്ല. പലപ്പോഴും
8: ഏറ്റവും നല്ല ഭംഗിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടിക്കാലം തന്നെയാണ്. കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് ഒന്നിനെയും കുറിച്ച് ചിന്തിക്കേണ്ട, ഒരു കാര്യത്തിനെ കുറിച്ചും ചിന്തിക്കേണ്ട. നമ്മൾ അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത് മാത്സ് ടീച്ചറോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പേടിപ്പെടുത്തുന്ന ടീച്ചേഴ്സിനെയൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതൊന്നുമല്ല ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നീട് അങ്ങോട്ട്

0: വരുന്നേ ഉള്ളൂ എന്ന് നമ്മൾ പിന്നീടായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അപ്പൊ കുട്ടികൾ എന്ന് പറയുന്നത് എപ്പോഴും അവർക്കൊരു കള്ളത്തരമില്ല, അവർക്ക് അങ്ങനെ ഒരു കള്ളത്തരം പോയിട്ട് ഒന്നും ചിന്തിക്കാനുള്ളൊരു സമയം തന്നെ ഉണ്ടാവില്ല. എപ്പോഴും കളിക്കണം, ഉറങ്ങണം, കഴിക്കണം, കൂടുതൽ കൂടുതൽ പഠിക്കണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് ചിന്തകളായിരിക്കും. പഠിത്തമൊക്കെ നമ്മളെ സംബന്ധിച്ച് ഇച്ചിരി പഠിക്കുന്ന കാര്യത്തൊക്കെ ഇച്ചിരി കുറവായിരുന്നെങ്കിൽ കൂടി കളിക്കുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഭയങ്കര ഒരു സംഭവമായിരുന്നു നമുക്ക്. നമുക്കൊക്കെ ഫോൺ കൂടി ഇല്ലായിരുന്നു അന്ന് നമ്മളെ സംബന്ധിച്ച്. നമുക്കൊക്കെ പുറത്തിറങ്ങി പോയി കളിക്കണം. ഒരുപാട് കൂട്ടുകാരുണ്ട്, ഓരോ പല പ്രായത്തിലുള്ള കൂട്ടുകാരുണ്ടാവും നമുക്ക്. കളിക്കുക എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവും.
1: അതായത് അന്നിങ്ങനെ മുറ്റത്തൊക്കെ ഓടിക്കളിച്ച് നടക്കുക, അല്ലെങ്കിൽ ഒളിച്ച് കളിക്കുക, അതേപോലെ ചക്ക് കളിക്കുക എന്നൊക്കെ പറയല്ലേ നമ്മളിങ്ങനെ, അതൊക്കെ നമ്മളിങ്ങനെ അതൊക്കെ പല ഇങ്ങനെ കൂട്ടുചേർന്ന് ഇപ്പം ഷട്ടിൽ ബാറ്റ് കളിക്കുക, അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഈ വീഡിയോ ഗെയിമൊക്കെ നമ്മളിങ്ങനെ പലയിടത്തും ഇങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായി കിട്ടുന്ന ഒരു, നമുക്ക് കാണാൻ മാത്രമേ സാധിക്കുള്ളൂ കേട്ടോ, നമുക്ക് കളിക്കാനൊന്നും സാധിക്കത്തില്ല, നമുക്ക് അതിലിങ്ങനെ തൊടാനൊന്നും പറ്റില്ല. നമ്മളിങ്ങനെ അവരൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്ത് കണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ കാണും, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയത്. പിന്നീട് അതൊക്കെ വളരെയധികം കൂടുതലായിട്ട് വരികയൊക്കെ ഉണ്ടായി. അപ്പോൾ
0: നമ്മളിങ്ങനെ പറഞ്ഞു, അപ്പോൾ എല്ലാവരും ചിന്തിക്കുമായിരിക്കും എന്തായിരിക്കും കുട്ടികളെ കുറിച്ച് ഇങ്ങനെ പറയുന്നതെന്ന്. യെസ്, ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആഘോഷ ദിനമാണ്. സന്തോഷം, കഴിവുകൾ, സ്വപ്നങ്ങൾ, അവരുടെ വ്യക്തിത്വം എന്നിവ ആഘോഷിക്കുന്ന ദിവസമാണ്. കുട്ടികൾക്ക് സ്നേഹവും പിന്തുണയും നൽകാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും ഈ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും, നീ കുഞ്ഞല്ലേ, നീ കുട്ടിയല്ലേ, നിനക്കൊരു അഭിപ്രായമില്ല, അല്ലെങ്കിൽ നീ പറയുന്നത് ശരിയാവത്തില്ല, ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനല്ല, അവർക്ക് അവരുടേതായ കുറച്ച് ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ അതും കൂടെ കേൾക്കാനായിട്ടുള്ളൊരു സാവകാശം കൊടുക്കുക, നമ്മൾ അവരെ കേൾക്കുക, അതും കൂടെയാണ് ഈ ദിവസത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് ഇത്രയും ദിവസങ്ങളിൽ അവർ സ്കൂളിലൊക്കെ പോയിട്ട് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കുക. ആ ആവശ്യം കറക്റ്റാണ്, അവർക്ക് ആവശ്യമായ ഒരു കാര്യമാണെങ്കിൽ അത് നടത്തി കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അല്ല, അവർക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് അവർ ആവശ്യപ്പെടുന്നതെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക,
1: പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പം നമുക്ക് ഈ കമ്പെടുത്തടിച്ച് പറയുന്നതും അല്ലാതെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതിനും രണ്ട് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ഒരു കമ്പ് കാണിക്കുമ്പോൾ അവരൊന്ന് പേടിക്കും, പക്ഷെ അതിന് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു, അവർക്കത് പേടി ഉള്ളതുകൊണ്ട് മാത്രമാണ് അവരത് ചിലപ്പോൾ ഒരു പക്ഷേ ചോദിക്കാത്തത്. പക്ഷെ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് അവർക്കൊരു ഉത്തരം ഉണ്ടായിരിക്കില്ല. അപ്പം നമുക്കിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഒന്ന് അവെയറാക്കുക എന്നുള്ളത്.
0: അതെ, അതോടൊപ്പം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക അല്ലേ. നമ്മളിപ്പോൾ ഒരു കുട്ടി, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഇപ്പോൾ PT മീറ്റിങ്ങിന് പോകുമ്പോൾ നമ്മുടെ കുട്ടി ചിലപ്പം പഠിക്കാനായിട്ടൊക്കെ കുറച്ച് പുറകിലായിട്ടായിരിക്കും, പക്ഷേ നമ്മുടെ ക്ലാസ്സിലൊരു ഒരു എന്തായാലും ഒരു പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവും. അപ്പോൾ അവരുമായി നമ്മളാക്കണ്ട, ആ കുട്ടി അത്രയും മാർക്ക് വാങ്ങി, നിനക്ക് എന്താ സാധിക്കാത്തത്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് എന്താ പറ്റാതെ, നീ അറ്റ്ലീസ്റ്റ് ഒന്ന് ജയിച്ചുകൂടായിരുന്നു, അല്ലെങ്കിൽ അവരെ പോലെ നിൻ്റെ കൂടെ പഠിക്കുന്ന നിൻ്റെ കൂട്ടുകാരൊക്കെ ജയിക്കുമെങ്കിലും ചെയ്തല്ലോ എന്നൊക്കെ നമ്മൾ അവരെ കമ്പയർ ചെയ്യാതിരിക്കുക. അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലേ. കൂടുതലും എന്തുകൊണ്ടായിരിക്കും അവരിങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അവർക്ക് എന്താ പഠിക്കാൻ പറ്റാത്തത്, എന്തായിരിക്കും റീസൺ, അവരിനി സ്കൂളിൽ എന്തെങ്കിലും അവർക്ക് പേടിയുണ്ടോ, അല്ലെങ്കിൽ ഈ പഠിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്താണ്, എന്താണ് അവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടല്ലേ. ഇപ്പോൾ ബുക്ക് മാത്രമല്ലാതെ നമുക്ക് ടെക്നിക്കൽ സ്കൂളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് ടെക്നിക്കലായിട്ടും പഠിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഇന്നത്തെ നിലവിൽ നമ്മൾ ഒരുപാട് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുമായി ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാം. വീട്ടിലിരുന്ന് ഹോം സ്കൂളിങ് ചെയ്യുന്നവരുണ്ട്. ചിലവർക്ക് ഹോം സ്കൂളിങ് ഭയങ്കര ഇഷ്ടമാണ്. അവർ പഠിക്കും, അപ്പോൾ ആ ഹോം സ്കൂളിങ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇന്നുണ്ട്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം, എക്സാം എഴുതാം, അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് ഒരുപാടുണ്ട്. കുട്ടികൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ ചോദിച്ച് തന്നെ മനസ്സിലാക്കുക.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ കുട്ടികൾക്കായുള്ള ആഘോഷിക്കുന്ന ഒരു ദിവസത്തിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത്. പലപ്പോഴും നമ്മുടെ പാരൻസ് അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കാത്തത്, അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് ഈ ഇപ്പോൾ ചിലപ്പോൾ ABCD പറയുന്നത്, ചിലപ്പോൾ അവർ B കഴിഞ്ഞിട്ടായിരിക്കും A പറയുന്നത്, അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. പലപ്പോഴും ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അടിച്ചും പറഞ്ഞും ഒക്കെ വഴക്കു പറഞ്ഞോ അല്ല അത് മനസ്സിലാക്കിക്കേണ്ടത്. നമ്മൾ കുറച്ച് നാൾ നോക്കുക, കുട്ടിയെ ഒന്ന് എന്താ ഒന്ന് നിരീക്ഷിക്കുക. അപ്പോൾ ഇങ്ങനത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് കുട്ടി കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു പ്രോപ്പർ ചാനലിലൂടെ അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളിങ്ങനെ കുട്ടി പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ക്ലാസ്സിലിരുന്ന് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞ്, അല്ലെങ്കിൽ പാരൻസ് അത് മനസ്സ് അങ്ങനെ വഴക്ക് പറയാറുണ്ട്. പക്ഷേ ചിലപ്പോൾ ഇങ്ങനെയും പല പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടാകാം. അത് ചിലപ്പോൾ അവർക്കത് തിരിച്ചറിയണം എന്നില്ല. അപ്പം നമ്മൾ അത് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കുക. പലപ്പോഴും പാരൻസും അത് തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ട്.
0: ഇങ്ങനെയുള്ള സിനിമ നമുക്ക് ചുറ്റും ഒരുപാട് നല്ല സിനിമകളും ഇതേപോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിത്തം എങ്ങനെ മാത്രം മുന്നോട്ട് കൊണ്ടുപോകും, അത് ഏത് പ്രൊഫഷനിൽ അത് ശരിയാക്കാം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ താരേ സിമീമ്പർ എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ

0: മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടിക്കും അങ്ങനെ കഴിവില്ലായ്ക ഒന്നുമില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിന് അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാവും. ചിലപ്പോൾ അവർക്ക് ഡാൻസിനായിരിക്കും, ചിലപ്പോൾ സ്പോർട്സിനായിരിക്കും, ചിലപ്പോൾ പാട്ട് പാടാനായിരിക്കും, ചിലപ്പം ചിത്രം വരയ്ക്കാനായിരിക്കും. എല്ലാ കുട്ടിക്കും അതിൻ്റെതായ കഴിവ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നീ പഠിക്കുന്നില്ല അതുകൊണ്ട് നിനക്ക് ഇതൊന്നും സ്വന്തമല്ല എന്ന് പറയാനായിട്ട് ആർക്കും പറ്റില്ല. അവരുടെ കഴിവ് എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ അത് നമ്മൾ കണ്ടെത്തി അതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ് എപ്പോഴും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം ടീച്ചേഴ്സുമാണെങ്കിലും നമ്മൾ ടീച്ചേഴ്സ് എപ്പോഴും കുട്ടികളെ പഠിക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലേക്ക് മാറ്റിയിടാറുണ്ട്. അതേപോലെ തന്നെ ഒരു ഡാൻസ് ആണെങ്കിലും ഒരു പാട്ടാണെങ്കിലും ഒരു ലുക്ക് വൈസ് ഒക്കെ മാറ്റി തരംതിരിക്കുന്ന ഒരു രീതികളൊക്കെ ഉണ്ട്. ഒരിക്കലും കുട്ടികളോട് അങ്ങനെ ചെയ്യരുത്. നമ്മൾ കറുപ്പ് വെളുപ്പ് അല്ലെങ്കിൽ രൂപം ഇതൊന്നും അല്ല ഒരാളെ അനലൈസ് ചെയ്യുന്നത്. കുട്ടികളല്ലേ, അവർ വളരട്ടെ, അവർ വളർന്ന് ഈ നിറങ്ങളൊക്കെ കണ്ട് പഠിച്ച് അവർ നന്നായി വളരട്ടെ. അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് അതിനു വേണ്ടിയും കൂടി നമുക്ക് ആചരിക്കാവുന്നതാണ്.
1: അതെ. അപ്പം അന്ന് ഇന്ന് രാവിലെ പത്രം നോക്കുന്ന സമയത്ത് വളരെയധികം വിഷമമുള്ള ഒരു കാര്യം കൂടി പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊന്ന് പങ്കുവെക്കുകയാണ്. കുട്ടികളെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജലജീവൻ മിഷൻ്റെ കുടിവെള്ള ടാങ്കിന് വേണ്ടി എടുത്ത കുഴിയിൽ 11-കാരൻ മിലൻ ഷൈജു വീണ് മരിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടിയൊക്കെ നമ്മൾ കുട്ടികളെ പുറത്തോട്ടൊക്കെ കളിക്കാൻ വിടുന്ന സമയത്ത് ചുറ്റുപാടും കൂടി നമ്മൾ ഒന്ന് അവെയറായിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി പറയുകയാണ്. അപ്പം അത് വായിച്ച സമയത്ത് വളരെയധികം വിഷമമുണ്ടായി. കുട്ടികൾ കളിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു അപകടം സംഭവിച്ചത്.
0: സഹോദരങ്ങൾ രണ്ടുപേരായിരുന്നു. അതിൽ ഒരാൾ കളിക്കാൻ രണ്ടുപേരും കൂടി കളിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് കുട്ടി അതിലേക്ക് വീണത്. അപ്പോൾ സഹോദരിയുടെ ആ ഒരു ദുഃഖം നമുക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. കാരണം രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് കളിക്കാൻ ഇറങ്ങിയതും കളിച്ചുകൊണ്ടിരുന്നതും. അപ്പോഴാണ് ഈ ജലജീവൻ മിഷൻ്റെ പദ്ധതിയിലെ കുഴിയിലേക്ക് കുഞ്ഞ് വീഴുന്നതും ഇങ്ങനെ അപകടം സംഭവിക്കുന്നതും.
1: അപ്പോൾ അതേപോലെ തന്നെ നമുക്കൊരു നമ്മളുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ ആൻസർ ഇത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു ജീവിയുടെ പേരും ഒരു സ്പോർട്സിൻ്റെ പേരും എന്താണെന്നുള്ളതായിരുന്നു. അതിൻ്റെ ആൻസർ ക്രിക്കറ്റ് എന്നാണ്. അപ്പോൾ നമ്മളുടെ പാർവതി അബദ്ധവശാൽ ചെറുതായിട്ടൊന്നും അതൊന്ന് പറയുകയുണ്ടായി.
0: അപ്പം അത് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് നമുക്കത് ഉണ്ണി ചേമസേ അയച്ചേക്കുന്നത്. എന്താ പാറുകുട്ടി വാക്കി നാക്കുളിക്കിയതാണോ അതോ ഉത്തരം അറിയാതെ താനേയും എഴുതിട്ട് പുറത്ത് ചാടിയതാണോ? അല്ല, ഉത്തരം അറിയായിരുന്നു, താനേയും എഴുതിട്ട് ചാടി വീണതാണ്. എന്തായാലും റേഡിയോ ലൈവ് കേൾക്കാൻ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ ഉത്തരം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം വനിജ ശേഷി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആഹാരം കൊടുക്കുന്നത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന് നന്ദി, കൊടുക്കുന്ന എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അപ്പോൾ അതേപോലെ നമുക്ക് ഇതായിരുന്നു ആൻസർ, ക്രിക്കറ്റ് എന്നുള്ളതായിരുന്നു ആൻസർ. അപ്പോൾ ചെറുതായിട്ടൊന്നും നമ്മുടെ ശ്രോതാക്കളൊക്കെ അത് മനസ്സിലാക്കി, പക്ഷേങ്കിലും സാരിയില്ല അല്ലേ.
0: അതേപോലെ ചോദ്യം ചോദിച്ച ബാബുരാൻ സാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ എളുപ്പമുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അതെ, ഇത് കുറച്ച് നമുക്ക് എളുപ്പമായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് മിക്കവർക്കും അത് എന്താ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ശ്രോതാക്കൾ അത് കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്.
0: അതോടൊപ്പം ഒരു മെസ്സേജും കൂടെ വന്നിട്ടുണ്ട്. ഉണ്ണിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒറ്റയ്ക്ക് രാജാവായി ജീവിക്കുന്നതിനേക്കാൾ രസമാണ് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു രാജകുമാരിയോടൊപ്പം ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ ലൈഫ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ അങ്ങനെയല്ല പറഞ്ഞത്. നമ്മൾ പറഞ്ഞിരുന്നത് സിംഗിളായിട്ട് ജീവിക്കൂ എന്നല്ല പറഞ്ഞിരുന്നത്. നമ്മൾ പറഞ്ഞത് സ്വന്തമായി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവുക, ഫിനാൻഷ്യൽ ഫ്രീഡം നേടുക എന്നതിന് ശേഷം.
1: എന്തായാലും ഉണ്ണി സിംഗിൾ ആണെങ്കിൽ ഉണ്ണിക്ക് പറ്റിയൊരു രാജകുമാരി പെട്ടെന്ന് തന്നെ കിട്ടട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ സമയം ഇപ്പോൾ 11:30 ആയിരിക്കുകയാണ്. ഈയിടെയായിട്ട് നമ്മൾ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്.
0: ഇപ്പോൾ കറക്റ്റ് 11:30 നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള സമയമായിട്ട്
1: നമ്മുടെ ശ്രോതാക്കളൊക്കെ പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വഴി നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കൂ.
0: നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. Let's celebrate pregnancy with Kinder Hospitals.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4 സെപ്റ്റംബർ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 സെപ്റ്റംബർ നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8 8 113 8.
1: ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
3: തീർച്ചയായും. ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
4: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: August 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
7: റാന്നി കോന്നി മേഖലകളിൽ വെള്ളപ്പൊക്കത്തിന് നേരിയ ശമനം. തിരുവല്ലയും ആറന്മുളയും ഇപ്പോഴും വെള്ളത്തിൽ. കോട്ടയത്തും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയിലെ 114 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 3,714 പേർ. അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന കേസിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ പോലീസ് കസ്റ്റഡിയിൽ. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. സമ്മേളനം 2 മണിക്ക് പുനരാരംഭിക്കും. 12 മണിക്ക് പുനരാരംഭിച്ച രാജ്യസഭാ നടപടികൾ കുറച്ചുനേരം തുടർന്നെങ്കിലും ബഹളം രൂക്ഷമായതോടെ നിർത്തിവച്ചു. സുപ്രധാന നിയമനിർമ്മാണ ബില്ലുകൾ ഇന്ന് പാർലമെന്റിന്റെ പരിഗണനയിലുണ്ട്. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭ പരിഗണിക്കും. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രതിവാര യോഗമായ മംഗൾ മിലൻ പാർലമെന്റ് ഹൌസിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ചൊവ്വാഴ്ചകളിലാണ് യോഗം നടക്കുന്നത്. തൃണമൂൽ വിമത രൂപീകരിച്ച നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ MPമാരും യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. PSC ഇന്നത്തെയും 5, 6, 10 തീയതികളിലെയും ഓൺലൈൻ OMR പരീക്ഷകൾ മാറ്റിവച്ചു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷയും 6 പേർ മരിച്ചതായും ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. മഴ

0: നടക്കുന്ന അവലോകന യോഗത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. മന്ത്രി വിഷ്ണുനാഥും അദ്ദേഹത്തോടൊപ്പമുണ്ട്. കോന്നി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: ജില്ലയിൽ റാന്നി കോന്നി പ്രദേശങ്ങളിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിൽ പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് വിട്ടൊഴിഞ്ഞിട്ടില്ല. വെള്ളം കയറിയെത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറേണ്ടതായുണ്ട്. എന്നാൽ ചിലർ വെള്ളം ഒഴിഞ്ഞുപോകുമെന്ന ധാരണയിൽ വീടുകൾ ഒഴിയാൻ കൂട്ടാക്കാത്തത് രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ന് ജില്ലയിൽ 100-ലധികം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പമ്പാ നദിയിൽ ജലനിരപ്പ് ചെറിയ അളവിലാണെങ്കിലും കുറഞ്ഞിട്ടുണ്ട്.
0: ആലപ്പുഴ ജില്ലയിൽ മഴക്കെടുതി മാറ്റമില്ലാതെ തുടരുന്നു. ചെങ്ങന്നൂരിലാണ് വെള്ളപ്പൊക്ക ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ ഒരാൾ മരിച്ചു. തീരദേശങ്ങളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: തിരുവനന്തപുരം പാണ്ടനാടും പ്രളയ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രണ്ട് പഞ്ചായത്തുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വരെ വെള്ളം കയറി. ജില്ലയിൽ 41 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 1986 പേരെയാണ് ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. പമ്പ, അച്ചൻകോവിൽ, മണിമല നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. തോട്ടപ്പള്ളി സ്പില്ലേ വഴിയും തണ്ണീർപ്പൊക്കം ബണ്ട് വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു.
0: കോട്ടയം ജില്ലയിൽ രാത്രിയിൽ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നെങ്കിലും രാവിലെ മുതൽ ചിലയിടങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: ജില്ലയിൽ MC റോഡിൽ ചിലയിടങ്ങളിലും കോടിമത, കുര്യൻ, ഉതുപ്പ് റോഡ് എന്നിവിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. പാലാ ഭാഗങ്ങളിൽ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. എന്നാൽ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ വെള്ളം കയറിയ നിലയിലാണ്. ചിലയിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രണ്ടിടങ്ങളിലായി രണ്ടുപേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 114 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3714 പേരെ മാറ്റിപ്പാർപ്പിച്ചു.
0: ശക്തമായ മഴയിലും കാറ്റിലും കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ദുരിതബാധിത പ്രദേശങ്ങളിൽ പ്രത്യേക സംഘത്തിന്റെ സന്ദർശനം ആരംഭിച്ചു. കാസർഗോഡിന്റെ തീരദേശ മേഖലയെ മഴ സാരമായി ബാധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
4: കൃഷി, റവന്യൂ, തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത്, വൈദ്യുതി തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘമാണ് ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത്. അതേസമയം ഉരുൾപൊട്ടലുണ്ടായ തയ്യേനിയിലും പരിസര പ്രദേശങ്ങളിലും കലക്ടർ നിയോഗിച്ച 10-അംഗ വിദഗ്ധ സമിതി പരിശോധന നടത്തി. മാവിലക്കടപ്പുറം, വലിയ പറമ്പ് തീരപ്രദേശങ്ങളിൽ ഇപ്പോഴും കടലേറ്റം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. പുലിമുട്ട് മുതൽ തെക്കോട്ട് 2 കിലോമീറ്ററോളം നീളത്തിൽ 20 മീറ്ററോളം കരയും 20-ലേറെ ചെങ്ങുകളും കടലെടുത്തു.
0: കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മണത്തണ കാഞ്ഞിരപ്പുഴ സ്വദേശി VP ഹനീഫയുടെ മൃതദേഹം കണ്ടെടുത്തു. തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി R രാജേഷിനായുള്ള തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ചെറുപുഴ കാര്യങ്കോട് പുഴയിലെ മീൻതുള്ളിയിൽ നിന്നാണ് രാജേഷിനെ കാണാതായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇരിട്ടി ICDS സംയുക്തമായി സമഗ്ര ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു. നാളെയും മറ്റന്നാളുമായി കണ്ണൂർ ഇരിട്ടിയിലാണ് പരിപാടി. VB ജയറാംജി നിയമം, ഭാരതീയ ന്യായ സംഹിത എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കും. അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന കേസിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് വാഹനം DMK പ്രവർത്തകർ തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കാവേരി വിഷയത്തിലെ DMK പ്രതിഷേധത്തിനിടെയായിരുന്നു ഉദയനിധിയുടെ ദ്വയാർത്ഥ പ്രയോഗം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് തുടക്കമായി. ദക്ഷിണ കൊറിയയിലെ അസാനിൽ ഈ മാസം 9-ാം തീയതി വരെയാണ് മത്സരം. വനിതാ സിംഗിൾസിൽ തായ്പേ ഓപ്പൺ ജേതാവ് തൻവി ശർമ്മയും പുരുഷ സിംഗിൾസിൽ മുൻ ലോക 1-ാം നമ്പർ താരം കിഡംബി ശ്രീകാന്തുമാണ് ഇന്ത്യയെ നയിക്കുന്നത്. വിശ്രമത്തിലായതിനാൽ PV സിന്ധുവും പരുക്കുമൂലം സ്വാത്തിക് സായിരാജ്, ചിരാഗ് ഷെട്ടി സഖ്യവും ടൂർണമെന്റിൽ കളിക്കുന്നില്ല. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ പച്ചമലയാളം കോഴ്സിലേക്ക് ഈ മാസം 15 വരെ രജിസ്റ്റർ ചെയ്യാം. മലയാളം മീഡിയത്തിൽ പഠിക്കാൻ അവസരം ലഭിക്കാത്തവർക്കും മലയാളത്തിൽ സാമാന്യ പരിജ്ഞാനം ആഗ്രഹിക്കുന്നവർക്കുമാണ് അവസരം. ഒരു വർഷത്തെ കോഴ്സിലേക്ക് അപേക്ഷിക്കാൻ 17 വയസ്സ് പൂർത്തിയായിരിക്കണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം തുടങ്ങി. പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ദർശനം. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും വൈകിട്ട്

0: 4 മുതൽ 6 വരെയുമാണ് വെർച്വൽ ക്യൂ ദർശന സൌകര്യം ലഭിക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 115 പോയിന്റ് ഇടിഞ്ഞ് 78521, നിഫ്റ്റി 239 പോയിന്റ് നഷ്ടത്തിൽ 24535 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 160 രൂപ താഴ്ന്ന് 1,05,600 രൂപയും ഗ്രാമിന് 13,200 രൂപയുമാണ് ഇന്നത്തെ വില. കാസർഗോഡ് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി സൂക്ഷിച്ചിരിക്കുന്ന ഉടമസ്ഥരില്ലാത്ത 484 വാഹനങ്ങൾ പൊതു ഇ ലേലം ചെയ്യുന്നു. വാഹനങ്ങളുടെ യഥാർത്ഥ ഉടമസ്ഥർ ആവശ്യമായ രേഖകൾ സഹിതം സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സി പി നാരായണൻ നമ്പ്യാർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പയ്യാമ്പലത്ത് നടക്കും. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകിയതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ചർച്ചകൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമാണ് നിലവിൽ നടക്കുന്നതെന്നാണ് ഇറാന്റെ പക്ഷം. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ജലസംഭരണിയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് സംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 തുറന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധം മൂലം പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. 2 വീണ്ടും ചേരും. സുപ്രധാന നിയമനിർമ്മാണ ബില്ലുകൾ പരിഗണനയിൽ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. മഴക്കെടുതി നേരിട്ട് വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ പത്തനംതിട്ടയിൽ. റാന്നി, കോന്നി മേഖലകളിൽ വെള്ളപ്പൊക്കത്തിന് നേരിയ ശമനം. തിരുവല്ലയും ആറന്മുളയും ഇപ്പോഴും വെള്ളത്തിൽ. കോട്ടയത്തും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയിലെ 114 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 3,714 പേർ. അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന കേസിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ പോലീസ് കസ്റ്റഡിയിൽ. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും കളത്തിലിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. സമയം 12:40. ഇപ്പോൾ പ്രകാശധാര.

0: പുതിയ കുഷ്ഠരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? കുഷ്ഠരോഗ നിർമാർജനത്തെക്കുറിച്ച് കൊല്ലം ജില്ലാ മുൻ അസിസ്റ്റന്റ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ്.

0: फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 7 വിളിക്കുക.
4: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhanam 90.4 FM. Stay tuned. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: കേരളത്തിലെ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ മന്ത്രി വി ഡി സതീശൻ പത്തനംതിട്ട ജില്ലയിലെത്തി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഡി എം കെ നേതാവ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്ത് തമിഴ്നാട് പോലീസ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 2-ാമത് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കം. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് ഇറാൻ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പോലീസ് നടപടി സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. പാർലമെന്റ് ജനാധിപത്യത്തിന്റെ പരമോന്നത വേദിയാണെന്നും ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമായി സഭയെ ഉപയോഗിക്കണമെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു.
2: जहाँ 140 करोड़ लोगों की अपेक्षाएं आकांक्षाएं, ये नारेबाजी करने का मंच नहीं है. लोकतंत्र का सर्वोच्च मंच होने के कारण हम सबकी जिम्मेदारी बन जाती है कि हम सदन में चर्चा करें, संवाद करें, असहमति व्यक्त करें, लेकिन सदन चर्चाओं के लिए.
1: പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ 2 മണിവരെ സഭ നിർത്തിവയ്ക്കുകയായിരുന്നു. എൻഡിഎ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, എസ് ജയശങ്കർ, എൻഡിഎ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പാർലമെന്റ് സമ്മേളനത്തിൽ സഖ്യത്തിന്റെ ഐക്യം പൂർണ്ണതോതിൽ പ്രകടിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് എല്ലാ ചൊവ്വാഴ്ചയും എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത്. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്.

0: തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മഞ്ഞജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴയുടെ പശ്ചാത്തലത്തിൽ 10 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. PSC ഇന്നത്തെയും 5, 6, 10 തീയതികളിലെയും ഓൺലൈൻ OMR പരീക്ഷകൾ മാറ്റിവച്ചു. സംസ്ഥാനത്താകെ 13,000-ലേറെ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. മഴക്കെടുതികളിൽ 16 പേർ മരിച്ചതായും ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. മഴ തുടരുന്ന ഇടങ്ങളിൽ വിവിധ നദികളിലെയും അണക്കെട്ടുകളിലെയും ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളായ ആറന്മുള, റാന്നി പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ കോഴഞ്ചേരിയിലെത്തി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴഞ്ചേരി ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ മന്ത്രി PC വിഷ്ണുനാഥും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ പരക്കെ മഴ തുടരുന്നുണ്ടെങ്കിലും റാന്നി, കോന്നി പ്രദേശങ്ങളിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിൽ പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് വിട്ടൊഴിഞ്ഞിട്ടില്ല. കോട്ടയം ജില്ലയിൽ രാത്രിയിൽ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നെങ്കിലും രാവിലെ മുതൽ ജില്ലയുടെ ചില ഭാഗങ്ങളിൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. MC റോഡിൽ ചിലയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പാലാ ഭാഗങ്ങളിൽ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയെങ്കിലും ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുകര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ വെള്ളം കയറിയ നിലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ തിരുവൻവണ്ടൂരും പാണ്ടനാട്ടിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു. ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. പമ്പ, അച്ചൻകോവിൽ, മണിമല നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. തണ്ണീർമുക്കം ബണ്ട് വഴിയും തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബക്തിയാർ സൈദോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ഉഭയകക്ഷി ബന്ധം വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിലേക്ക് വ്യാപിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: Deeply appreciate that the government and people of Uzbekistan have taken a strong stand on combating terrorism in all its forms and manifestations. You have your own challenges and your own experiences, but we know that both of us have shown zero tolerance towards sanctuaries and towards cross border.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിൽ വിവാദ പരാമർശം നടത്തിയതിന് പ്രതിപക്ഷ നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ പോലീസ് കസ്റ്റഡിയിൽ. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട DMK പ്രതിഷേധത്തിനിടെ ഇന്നലെയാണ് വിവാദ പ്രസംഗം നടന്നത്. സ്ത്രീകളെ അപമാനിക്കുന്ന പരാമർശമാണിതെന്ന് ചൂണ്ടിക്കാട്ടി തഞ്ചാവൂർ പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഭവത്തിൽ DMK പ്രവർത്തകർ വ്യാപകമായി പ്രതിഷേധം തുടരുകയാണ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗവും ആസ്തി വീണ്ടെടുക്കൽ സംബന്ധിച്ചുള്ള വിദഗ്ധ സമിതി യോഗവും ഇന്നും നാളെയുമായി ഹൈദരാബാദിൽ നടക്കും. അതിർത്തി കടന്നുള്ള അഴിമതി തടയൽ, ഭരണനിർവഹണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കൽ എന്നിവയാണ് പ്രധാന ചർച്ചാവിഷയങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ഇന്നു മുതൽ വെർച്വൽ ക്യൂ വഴി ദർശനം. പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് നിലവിൽ ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 300 പേർക്ക് ദർശനം നടത്താം. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരുടെ പ്രവേശനം എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായാണ് വെർച്വൽ ക്യൂ ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ 300 ഭക്തർക്ക് ഓൺലൈൻ വഴി ദർശനം നടത്താം. ഇതിലൂടെ പ്രതിദിനം 2,400 ഭക്തർക്ക് ദർശന സൌകര്യം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഭക്തർക്കായി കൂടുതൽ സുഗമവും ക്രമബദ്ധവുമായ ദർശനാനുഭവം ഒരുക്കുന്നതിനുമാണ് വെർച്വൽ ക്യൂ സംവിധാനം ലക്ഷ്യമിടുന്നത്. ഭക്തർക്ക് തങ്ങൾക്ക് സൌകര്യപ്രദമായ സമയം മുൻകൂട്ടി തിരഞ്ഞെടുത്ത് ദർശനം ബുക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത്.
0: മേഘാലയയിലും അരുണാചൽ പ്രദേശിലും ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസമിന്റെ അതിർത്തി മേഖലയിലും മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസമിൽ പ്രളയം നാശം വിതച്ച ജില്ലകളിൽ സ്ഥിതി മെച്ചപ്പെട്ടതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങാൻ ആരംഭിച്ചു. ഇന്നലെ 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 87. പ്രധാന നദികളിലെ ജലനിരപ്പ് താഴ്ന്നതോടെ പ്രളയശേഷം ഒഡീഷ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. ഹിരാക്കുട് അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ അടച്ചു. പ്രളയജലം ഇറങ്ങിയതോടെ പല ജില്ലകളിലും സ്കൂളുകൾ തുറന്നിട്ടുണ്ട്.

0: പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ച ബലേശ്വർ, ഭദ്രക്, ജാജ്പൂർ ജില്ലകളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ ജിഒവി പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതായും ട്രംപ് പറഞ്ഞു. എന്നാൽ അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ ഇറാൻ നിഷേധിച്ചു. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. തായ്പേ ഓപ്പൺ ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ തൻവി ശർമ്മയിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. പുരുഷ സിംഗിൾസിൽ കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെ മത്സരത്തിനിറങ്ങും. ദക്ഷിണ കൊറിയയിൽ ഈ മാസം 9 വരെയാണ് ടൂർണമെന്റ്. അരുണാചൽ പ്രദേശിലെ ഗ്ലോ തടാകത്തെ ഇന്ത്യയിലെ 101 റാംസാർ സൈറ്റായി പ്രഖ്യാപിച്ചു. കിഴക്കൻ ഹിമാലയത്തിലെ ശുദ്ധജല തടാകമായ ഗ്ലോ കംലാങ് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ പത്തനംതിട്ട ജില്ലയിൽ എത്തി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ DMK നേതാവ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്ത് തമിഴ്നാട് പോലീസ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 2nd അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കം. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് ഇറാൻ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
6: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
8: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
8: 9446340979.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
7: Really, we can grow together.
9: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ നടത്തുന്ന ഒരു വാർഷിക ആഗോള ക്യാമ്പയിനാണ് ലോക മുലയൂട്ടൽ വാരം. ലോകാരോഗ്യ സംഘടനയും WHO യുണിസെഫും ആഗോളതലത്തിൽ പിന്തുണയ്ക്കുന്ന മുലയൂട്ടലിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ഓഗസ്റ്റ് 1 മുതൽ 7 വരെ നടത്തുന്ന ഒരു വാർഷിക ആഗോള ക്യാമ്പയിനാണ് ലോക മുലയൂട്ടൽ വാരം. ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളും ശ്രദ്ധയും: നേരത്തെ ഭക്ഷണം നൽകുന്നത് പ്രോത്സാഹിപ്പിക്കുക. ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ 6 മാസം മുലയൂട്ടൽ മാത്രം

പ്രോത്സാഹിപ്പിക്കുക. മുലയൂട്ടുന്ന അമ്മമാർക്കുള്ള സമൂഹം, ജോലിസ്ഥലം, ആരോഗ്യ സംരക്ഷണ പിന്തുണ എന്നിവ മെച്ചപ്പെടുത്തുക. കുട്ടികളുടെ പോഷകാഹാര ശ്രമങ്ങളെ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കുക. മുലപ്പാൽ ശക്തമായ രോഗപ്രതിരോധ സംവിധാനങ്ങൾ സൃഷ്ടിക്കുകയും അപകടകരമായ രോഗങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിനും കുട്ടികളുടെ അതിജീവനം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു പ്രധാന നടപടിയായി ആഗോള ആരോഗ്യ അസംബ്ലികൾ അംഗീകരിച്ചു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558787.

വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനമന്ദാരം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാറുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: Stay tuned to Radio Santhulam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
0: Radio Santhulam 90.4 FM il ippol kelkam Doctor's Chat, avadharanam Dr. Srija Anil, sankethika sahayam Shyam Das.
4: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം. മാന്യ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പകർച്ചവ്യാധികളും അഥവാ ഇൻഫെക്ഷ്യസ് ഡിസീസസും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയമാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അതായത് ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ് എന്നാണല്ലോ. എന്നാലും പകർച്ചവ്യാധികൾ കൊണ്ട് ദിനം പ്രതി ഒരുപാട് പേർ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് വിശദമായി ചർച്ച ചെയ്യാൻ ഡോക്ടർ IR അശോക് കുമാറാണ് ഉള്ളത്. ഡോക്ടർ 30 വർഷത്തെ സേവനത്തിന് ശേഷം ഡിസ്ട്രിക്ട് ഹോമിയോ മെഡിക്കൽ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പോൾ എഴുകോണിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നു. ഡോക്ടർ, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
5: നമസ്കാരം.
4: ഡോക്ടർ, പകർച്ചവ്യാധികൾ നമ്മുടെ നാട്ടിൽ ഇന്ന് സർവ്വസാധാരണമാണല്ലോ. ഏതൊക്കെ രോഗങ്ങളാണ് പകർച്ചവ്യാധികളുടെ ഭാഗത്തിൽ വരുന്നത്?
5: പകർച്ചവ്യാധികൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു രോഗിയിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അതായത് ആരോഗ്യമുള്ള ഒരാളിലേക്ക് പകർന്നു കിട്ടുന്ന രോഗങ്ങളാണ്. അതായത് രോഗാണുക്കൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സംക്രമിച്ച് ഉണ്ടാകുന്ന രോഗങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ അവയെ സാംക്രമിക രോഗങ്ങൾ എന്നും വിളിക്കാറുണ്ട്. സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ചെറിയ പനി മുതൽ വളരെ മാരകമായ എയ്ഡ്സ്, എബോള, നിപ്പ പോലെയുള്ള രോഗങ്ങളും കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ വളരെ ഭീതിയിലാഴ്ത്തിയ COVID-19 അഥവാ കൊറോണ വൈറസ് ഡിസീസ് ഉൾപ്പെടെ 100% മരണം ഉറപ്പായ റാബിസ് അഥവാ പേവിഷബാധ ഉൾപ്പെടെ ഈ രോഗങ്ങളെല്ലാം തന്നെ പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ വരുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള രോഗികളിൽ ഏകദേശം 30 മുതൽ 35% വരെ പകർച്ചവ്യാധികളായിട്ട് പിടിപെട്ടിട്ടുള്ള രോഗികളാണ്. അതുപോലെ തന്നെ മരണം സംഭവിക്കുന്ന, രോഗാതുരമായി മരണം സംഭവിക്കുന്നതിൽ ഏകദേശം 25 മുതൽ 30% വരെ രോഗികളും പകർച്ചവ്യാധികൾ മൂലമാണ് മരണപ്പെടുന്നത്. നമ്മുടെ നാട്ടില് കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് പല പകർച്ചവ്യാധികളും പടർന്നു പിടിക്കാറുണ്ട്. ഉദാഹരണത്തിന് മഴക്കാല രോഗങ്ങൾ, വേനൽക്കാലത്ത് പ്രത്യേകമായി ചില രോഗങ്ങൾ, ഇത്തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഇല്ലാതെ പകരുന്ന സ്ഥായിയായ രോഗങ്ങൾ, ഉദാഹരണത്തിന് ക്ഷയരോഗം പോലെയുള്ള രോഗങ്ങളും നമ്മുടെ നാട്ടിൽ വളരെ സാധാരണയാണ്.
4: കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അനുസരിച്ച് പകർച്ചവ്യാധികളും മാറി മാറി വരും എന്ന് ഡോക്ടർ പറഞ്ഞു. അവ ഏതൊക്കെയാണ്?
5: നമുക്കറിയാം, കുറച്ചു കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ മഴക്കാലം എന്ന് പറഞ്ഞാൽ അതൊരു പനിക്കാലമാണ്. വിവിധ തരത്തിലുള്ള പനികൾ, നമ്മൾ മുമ്പ് ഫ്ലൂ അഥവാ ഇൻഫ്ലുവൻസ എന്നൊരു രോഗത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ധാരാളം

ധാരാളം പനികൾ, പുതിയ പുതിയ പേരുകളിലുള്ള പനികൾ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ്, മലമ്പനി അഥവാ മലേറിയ, ടൈഫോയിഡ് ഫീവർ, സ്വൈൻ ഫ്ലൂ, ഇത്തരത്തിൽ ധാരാളം പുതിയ പുതിയ പനികൾ, മങ്കി പോക്സും ചെള്ളുപനി, സ്ക്രബ് ഫീവർ എന്ന് പറയുന്ന ചെള്ളുപനി എല്ലാം നമ്മുടെ നാട്ടിൽ ഇന്ന് മഴക്കാല രോഗങ്ങൾ എന്നുള്ള രീതിയിൽ പടർന്നു പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേനൽക്കാലത്തും ഒരു കൂട്ടം

0: മഴക്കാലത്ത് പകർച്ചവ്യാധികൾ കൂടുതലായി പറന്നു പിടിക്കാൻ എന്തായിരിക്കും കാരണം?
1: തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു പകർച്ചവ്യാധി ഉണ്ടാകുവാൻ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായി ഉള്ളത്. അതിലൊന്ന് രോഗത്തിന് കാരണമായ രോഗാണു. അത് വൈറസ് ആകാം, ബാക്ടീരിയ ആകാം, ഫംഗസ് ആകാം, പ്ലാസ്മോഡിയം പോലെയുള്ള അല്ലെങ്കിൽ അമീബ പോലെയുള്ള സൂക്ഷ്മജീവികളാകാം. മഴക്കാലത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈർപ്പം കൂടുതൽ, അന്തരീക്ഷ ഊഷ്മാവ് കുറവ് എന്നീ സാഹചര്യങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ വൈറസും ഫംഗസും ബാക്ടീരിയയും ഒക്കെ ക്രമാതീതമായി നമ്മളുടെ വായുവിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മഴക്കാലത്താണ് രോഗവാഹകരായ, അതായത് രോഗിയായ ഒരാളിൽ നിന്ന് ആരോഗ്യമുള്ള ആളിലേക്ക് രോഗം പകർത്തുന്ന സൂക്ഷ്മജീവികൾ, കൊതുക്, ഈച്ച, എലി അതുപോലെയുള്ള രോഗവാഹകർ ക്രമാതീതമായി വർദ്ധിക്കുന്ന കാലവും മഴക്കാലമാണ്. ഇത് രണ്ടിനും പുറമെ മഴക്കാലം പൊതുവെ നമുക്ക് അസ്വസ്ഥതകളുള്ള ഒരു കാലഘട്ടമാണ്. ആരോഗ്യമുള്ള ആളുകളിൽ പോലും അവരുടെ രോഗപ്രതിരോധ ശേഷി നല്ല രീതിയിൽ കുറയുന്ന സാഹചര്യമുണ്ട്. ഈ മൂന്ന് ഘടകങ്ങളും മഴക്കാലത്ത് വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ് വർദ്ധിച്ചു വരുന്ന രോഗാണുക്കളുടെ എണ്ണം, വർദ്ധിച്ചു വരുന്ന രോഗവാഹകരുടെ എണ്ണം, മൂന്നാമതായി നമ്മളുടെ രോഗപ്രതിരോധ ശേഷി വല്ലാതെ താഴ്ന്നു പോകുന്നു. ഈ മൂന്ന് കാരണങ്ങൾ കൂടി ഒത്തുചേരുമ്പോഴാണ് മഴക്കാലത്ത് രോഗങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത്.
0: പ്രധാനപ്പെട്ട മഴക്കാല രോഗങ്ങൾ ഏതൊക്കെയാണ്?
1: തീർച്ചയായിട്ടും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മഴക്കാലം പ്രധാനമായും പനിക്കാലമാണ്. വിവിധ തരത്തിലുള്ള പനികൾ, ഡെങ്കുപനി അഥവാ ഡെങ്കു ഫീവർ, ചിക്കൻ ഗുനിയ, ഇൻഫ്ലുവൻസ അഥവാ വൈറൽ ഫീവർ, ടൈഫോയിഡ്, മലേറിയ അഥവാ മലമ്പനി, ചെള്ളുപനി, ഇതെല്ലാം മഴക്കാലത്ത് കൂടുതലായി ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അതോടൊപ്പം തന്നെ വയറിളക്ക രോഗങ്ങൾ, വൈറസ് മൂലവും ബാക്ടീരിയ മൂലവും ഒക്കെയുള്ള വയറിളക്ക രോഗങ്ങൾ, കോളറ പോലെയുള്ള, ടൈഫോയിഡ് പോലെയുള്ള വയറിളക്ക രോഗങ്ങൾ മഴക്കാലത്ത് അധികമായി കാണാറുണ്ട്. ഇതുകൂടാതെ നമ്മുടെ നാട്ടിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് മിക്കവാറും മഴക്കാലത്താണ്. കാര്യം നമ്മുടെ ജലസ്രോതസ്സുകൾ കാര്യമായി മലിനമാകുന്ന സാഹചര്യത്തിൽ മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങളും മഴക്കാലത്ത് കൂടുതലായി കണ്ടുവരുന്നുണ്ട്.
0: ഡെങ്കിപ്പനി ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ സാധാരണയായി കാണുന്നുണ്ടല്ലോ. എന്തായിരിക്കും അതിനുള്ള കാരണങ്ങൾ? എന്തൊക്കെ നമുക്ക് പ്രതിരോധമായിട്ട് സ്വീകരിക്കാം?
1: ഡെങ്കിപ്പനി വളരെ മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന രോഗമാണ്. അതിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ 1965-66 കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ഡെങ്കിപ്പനി പടർന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 1996 ഡൽഹിയിൽ വളരെ വ്യാപകമായി ഡെങ്കിപ്പനി പടർന്നു പിടിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി കേരളത്തിലേക്ക് എത്തുന്നത് 2000 ശേഷമാണ്. അതായത് 2002 ഇവിടെ കാര്യമായി ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത്. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക്, അതായത് ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ പണ്ട് കേരളത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ മുൻകാലങ്ങളിൽ ഡെങ്കിപ്പനി ഉണ്ടാകാതിരുന്നത്. ഈഡിസ് വർഗത്തിൽപ്പെട്ട കൊതുകുകൾ 2000 ശേഷമാണ് കേരളത്തിലേക്ക് കാര്യമായി വന്നിട്ടുള്ളത്. ഇപ്പോൾ 1996 ഡൽഹിയിൽ വ്യാപകമായി ഡെങ്കിപ്പനി പടർന്നു പിടിച്ചു എന്ന് പറയുമ്പോൾ ആ വർഷമാണ് അല്ലെങ്കിൽ ആ വർഷത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് വാട്ടർ കൂളറുകൾ ഡൽഹിയിൽ ഉപയോഗിക്കാൻ തുടങ്ങുകയും വാട്ടർ കൂളറുകളുടെ താഴെ വെള്ളം ശേഖരിക്കാനായി സൂക്ഷിച്ചിട്ടുള്ള ട്രേകളിൽ ഇത്തരത്തിലുള്ള കൊതുകുകൾ കൂടുതലായി മൾട്ടിപ്ലൈ ചെയ്യുകയും അതാണ് അവിടെ ഡെങ്കിപ്പനി കൂടുതലായി പകരാൻ കാരണമായത്. അതുപോലെ തന്നെ കേരളത്തിലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട, ഈഡിസ് ഈജിപ്റ്റി, ഈഡിസ് ആൽബിപെക്ടസ് എന്ന രണ്ട് വിഭാഗത്തിലുള്ള കൊതുകുകൾ വളരെ അധികമായിട്ടുണ്ട്. ഈ കൊതുകുകൾക്ക് ചില പ്രത്യേകതകൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കൊതുകുകളെ നശിപ്പിക്കാനും വളരെ എളുപ്പമാണ്. സാധാരണ കൊതുകുകൾ വലിയ ജലാശയങ്ങളിലും ഓടകളിലും ഒക്കെ മുട്ടയിട്ട് വംശവർദ്ധനവ് നടത്തുമ്പോൾ ഈഡിസ് കൊതുകുകൾ വളരെ ചെറിയ അളവിൽ വെള്ളമുള്ള, ഉദാഹരണത്തിന് മുട്ടത്തോട്, ചിരട്ടയിലുള്ള വെള്ളം, ഇലകളിലൊക്കെ നിൽക്കുന്ന വെള്ളം, മരത്തിന്റെ ഒക്കെ പൊത്തുകളിൽ തട്ടി നിൽക്കുന്ന ചെറിയ അളവിലുള്ള വെള്ളത്തിലും, അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ സൂക്ഷിച്ചിട്ടുള്ള പൂച്ചട്ടികളിലും വീടുകളിലെ ഫ്രിഡ്ജിന്റെ ഒക്കെ താഴെയുള്ള ട്രേകളിലുമൊക്കെ ശേഖരിക്കപ്പെടുന്ന വെള്ളത്തിലാണ് ഇവ മുട്ടയിടുന്നത്. മറ്റു കൊതുകുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് വളരെ അലസന്മാരായ കൊതുകുകളാണ്. അതായത് മറ്റു കൊതുകുകളായ അനോഫിലിസും ക്യൂലെക്സും കിലോമീറ്ററുകളോളം പറന്നു പോകുമ്പോൾ ഈഡിസ് കൊതുകുകൾ വെറും 100-150 മീറ്റർ മാത്രമേ പറക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഈ കൊതുകിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ കൊതുകുകൾ നമ്മുടെ പരിസരത്ത് തന്നെ മുട്ടയിട്ട് പെരുകിയുണ്ടായതാണ്. അപ്പോൾ നമ്മൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും വീടിന്റെ പരിസരത്ത് വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈഡിസ് കൊതുകിന്റെ സാന്നിധ്യം ഇല്ലാതാക്കാൻ കഴിയും. ഈഡിസ് കൊതുകുകൾ ഇല്ല എങ്കിൽ ഡെങ്കിപ്പനി ഉണ്ടാകില്ല എന്നുള്ളതും 100% ഉറപ്പാണ്.
0: ഡെങ്കിപ്പനി ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്?
1: ഡെങ്കിപ്പനിക്കും ചിക്കൻ ഗുനിയയ്ക്കും ഒക്കെ സാധാരണയായി ഒരേ രോഗലക്ഷണങ്ങളാണ്. ശക്തമായ പനിയും തലവേദനയും മൊത്തത്തിലുള്ള ശരീരം വേദനയുമാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ. എങ്കിലും ഡെങ്കിപ്പനിക്ക് അസ്ഥികൾ നുറുങ്ങുന്നത് പോലെയുള്ള വേദന ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ പനിയെ ബ്രേക്ക് ബോൺ ഫീവർ എന്നും പറയാറുണ്ട്. അത് ആ ഒരു ലക്ഷണം വെച്ചിട്ട് നമുക്ക് പല പലപ്പോഴും തിരിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെ

0: ഡെങ്കിപ്പനിയിലാണ് നമ്മളുടെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നത്. 2 ലക്ഷം മുതൽ 4 ലക്ഷം വരെയുള്ള പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണത്തിൽ വലിയൊരു കുറവുണ്ടായിട്ട് 50,000 or 40,000 ഒക്കെ ആയി പെട്ടെന്ന് കുറയുന്നുണ്ടെങ്കിൽ ഡെങ്കിപ്പനി സംശയിക്കണം. പിന്നീട് നമുക്ക് രക്തപരിശോധനയിലൂടെ പ്രത്യേകിച്ച് RT-PCR ഡെങ്കു ഇമ്മ്യൂണോഗ്ലോബുലിൻ ടെസ്റ്റുകൾ നടത്തി നമുക്ക് ഇത് ഉറപ്പിക്കാൻ കഴിയുകയും ചെയ്യും.
1: ചിക്കൻഗുനിയ രോഗത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്?
0: ചിക്കൻഗുനിയയ്ക്കും മുൻപ് പറഞ്ഞതുപോലെ ശക്തമായ ശരീരം വേദനയും തലവേദനയും നടുവേദനയും സന്ധികളിലുള്ള വേദനയായിരിക്കും ഇതിന് കൂടുതലായിട്ട്. സന്ധികളിൽ വേദന മാത്രമല്ല, സന്ധികളിൽ നീർവീക്കം ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ ചിക്കൻഗുനിയയിലും ചെറിയ തോതിൽ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. ചിക്കൻഗുനിയയിലും ശരീരത്തിൽ തിണർപ്പുകൾ വരാൻ, ചുവന്ന പാടുകൾ വരാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്.
1: ചിക്കൻഗുനിയയുടെ വ്യാപനം എങ്ങനെ തടയാൻ നമുക്ക് ഏതൊക്കെ പ്രതിരോധ മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്?
0: ചിക്കൻഗുനിയയും ഡെങ്കിപ്പനിയും മുമ്പ് പറഞ്ഞതുപോലെ ഈഡിസ് കൊതുകുകളാണ് പരത്തുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കൻഗുനിയയും ഡെങ്കിപ്പനിയും പകരുന്നത് ഏറ്റവും പ്രധാനമായി നമ്മൾ ഈഡിസ് കൊതുകുകളുടെ സാന്നിധ്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, വീടിന്റെ പരിസരത്ത് ചെറിയ അളവിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യം, ചിരട്ടകളിലും കുപ്പിയുടെ അടപ്പിലും അതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നീട് ഈ കൊതുകുകൾക്ക് വേറൊരു പ്രത്യേകതയുള്ളത്, ഇത് പകൽ സമയങ്ങളിലാണ് നമ്മളെ കടിക്കുന്നത്. രാവിലെയും വൈകിട്ടുമാണ്, രാത്രിയിൽ കടിക്കുന്ന കൊതുകുകളല്ല. ആ സമയങ്ങളിൽ കൊതുകുകടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട മുൻകരുതലുകൾ: വീടുകൾ അടച്ചിടുക, വീടുകളുടെ ജനലുകളും വാതിലുകളിലും മൊസ്കിറ്റോ നെറ്റുകൾ സ്ഥാപിക്കുക, ഇല്ലെങ്കിൽ ശരീരത്ത് എന്തെങ്കിലുമൊക്കെ മൊസ്കിറ്റോ റെപ്പലൻ്റ് ആയിട്ടുള്ള ഓയിൻമെൻറ്റുകൾ പുരട്ടുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൊതുകുകടിയിൽ നിന്ന് രക്ഷപ്പെടാം. അതുപോലെ തന്നെ കൊതുക് വലകൾ ഉപയോഗിക്കുക. ഇതൊക്കെ ശീലമാക്കിയാൽ നമുക്ക് ചിക്കൻഗുനിയയും ഡെങ്കിപ്പനിയും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. കൊതുകുകൾ ഇല്ല എങ്കിൽ, ഈഡിസ് കൊതുകുകൾ നമ്മുടെ പരിസരത്ത് ഇല്ല എങ്കിൽ, ഉറപ്പാക്കാം നമുക്ക് ഈ രണ്ട് രോഗങ്ങളും ഉണ്ടാകില്ല എന്ന്.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
3: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക്. ഡോക്ടർ IR അശോക് കുമാറുമായുള്ള അഭിമുഖം തുടരുന്നു. ഡോക്ടർ, ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ ഇവ കൂടാതെയുള്ള പ്രധാന മഴക്കാല രോഗങ്ങൾ ഏതൊക്കെയാണ്?
0: ഈ രണ്ട് പനികൾ കൂടാതെ എലിപ്പനിയാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ധാരാളമായി പടർന്നു പിടിക്കുകയും ഒപ്പം മരണ കാരണമാകുകയും ചെയ്യുന്നത്. എലിയുടെ മൂത്രത്തിലൂടെ, എലിയുടെ മാത്രമല്ല പന്നിയുടെയും മുയലിൻ്റെയും അണ്ണാൻ പോലെയുള്ള സസ്തനികളുടെയും ഒക്കെ മൂത്രത്തിലൂടെയാണ് ഇതിൻ്റെ രോഗാണുക്കൾ പുറത്തു വരുന്നത്. എലിപ്പനി പടരാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം മഴക്കാലത്ത് വെള്ളക്കെട്ടുകളിൽ ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. വെള്ളക്കെട്ടുകളിൽ ഇറങ്ങാതിരിക്കുക, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കുളിക്കാതിരിക്കുക, കുളങ്ങളിലും മറ്റും പോയി കുളിക്കാതിരിക്കുക. പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ മുറിവുകളിലൂടെയാണ് ഈ രോഗാണുക്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതെന്ന് പറയാറുണ്ട്. അത് 100% ശരിയാണ്. പക്ഷേ മുറിവുകളിലൂടെ മാത്രമല്ല, നമ്മളുടെ ശരീരത്തിലെ ശ്ലേഷ്മ സ്ഥലങ്ങൾ അഥവാ മ്യൂക്കസ് മെംബ്രെയിനുകൾ വഴിയും നമ്മുടെ കണ്ണിന്റെ പാടയും നമ്മുടെ ചുണ്ടിന്റെ ഉൾവശവുമെല്ലാം ഈ ശ്ലേഷ്മ സ്ഥലങ്ങളാണ്, മ്യൂക്കസ് മെംബ്രെയിനുകളാണ്. ഈ മ്യൂക്കസ് മെംബ്രെയിനുകളിൽ കൂടി നമ്മളുടെ എലിപ്പനിയുടെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്ത് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എലിമൂത്രം കലർന്ന, ഇല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പന്നി, പശു അതുപോലെയുള്ള ജീവജാലങ്ങളുടെ മൂത്രം കലർന്ന വെള്ളത്തിൽ കുളിക്കുകയോ ഇല്ലെങ്കിൽ കാലുകൾ ചവിട്ടുകയോ ചെയ്യാതിരുന്നാൽ നമുക്ക് എലിപ്പനി തീർച്ചയായിട്ടും പ്രതിരോധിക്കാൻ കഴിയുന്നതാണ്.
1: എലിപ്പനിയുടെ രോഗലക്ഷണങ്ങളും പകരുന്ന രീതികളും ഒന്ന് വിശദമായി പറയാമോ?
0: എലിപ്പനിയുടെ രോഗലക്ഷണം ശക്തമായ

0: പനിയായിട്ട് തുടങ്ങുകയും പിന്നീട് തൊണ്ടവേദനയും ഛർദി അതിസാരം പോലുള്ള രോഗലക്ഷണങ്ങളിലേക്ക് പോയിട്ട് മൂന്നാം ദിവസമാകുമ്പോൾ മൂത്രത്തിന്റെ നിറം മഞ്ഞ നിറത്തിലേക്ക് മാറുന്നതാണ്. അതിന് കാരണം ഈ ലെപ്റ്റോസ്പൈറ എന്ന രോഗാണു നമ്മളുടെ കരളിനെ ബാധിക്കുന്നത് കൊണ്ടാണ്. കരളിനെ ബാധിക്കുന്നു, കിഡ്നിയെയും ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മൂത്രത്തിന്റെ അളവ് കുറയുക, ശരീരത്തിന് നീർവീക്കം ഉണ്ടാകുക എന്നിവയൊക്കെ തുടർന്നുള്ള ദിവസങ്ങളിൽ അനുഭവപ്പെടും. അങ്ങനെയാണ് കിഡ്നി, ലിവർ, തലച്ചോർ ഇതുപോലെയുള്ള ശരീരഭാഗങ്ങൾ പ്രവർത്തനരഹിതമാകുന്നതോടെ മരണം സംഭവിക്കാൻ സാധ്യതയുമുണ്ട്.
1: എലിപ്പനിയാണെന്ന് എങ്ങനെയാണ് നമ്മൾ സ്ഥിരീകരിക്കുന്നത്?
0: എലിപ്പനി ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ അതിന്റെ രക്തപരിശോധനയിലൂടെ ലെപ്റ്റോസ്പൈറയെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളുണ്ട്. അതുപോലെ തന്നെ RT-PCR തന്നെയാണ് അവിടെയും ചെയ്യുന്ന പരിശോധന. അതുപോലെ നമ്മളുടെ മൂത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തത്തിന്റെ അളവ് കൂടുതലായിട്ട് കാണാൻ കഴിയും, മൂത്രത്തിൽ രക്തത്തിന്റെ അളവ് കാണാൻ കഴിയും. ഇത്തരം പരിശോധനകളിലൂടെ എലിപ്പനി നമുക്ക് കൺഫേം ചെയ്യാവുന്നതാണ്.
1: ജലജന്യ രോഗങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചുവല്ലോ, അവയിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്?
0: ജലജന്യ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയും ആഹാര സാധനത്തിലൂടെയും പകരുന്ന രോഗങ്ങളെല്ലാം നമ്മൾ ജലജന്യ രോഗങ്ങളെന്നാണ് പറയുന്നത്. അക്കൂട്ടത്തിൽ മുമ്പ് സൂചിപ്പിച്ച വയറിളക്ക രോഗങ്ങൾ, വയറിളക്കം, വയറുകടി അഥവാ ഡിസെൻട്രി, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, ഈ മൂന്ന് പ്രധാന രോഗങ്ങളാണ് അതിലേക്ക് വരുന്നത്. വയറിളക്ക രോഗങ്ങൾ വൈറസ് രോഗങ്ങൾ മൂലം ഉണ്ടാകുന്നവയുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ വൈറസ്, കടന്നുകൂടിയിട്ട് റെട്രോ വൈറസ്, നാനോ വൈറസ് എന്ന രണ്ടു തരം വൈറസുകൾ വയറിളക്കം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അമീബ, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, അതുപോലെയുള്ള സൂക്ഷ്മജീവികൾ മൂലം വയറിളക്ക രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സാൽമണല്ല, ഷിഗല്ല തുടങ്ങിയ ബാക്ടീരിയകൾ മൂലം വയറിളക്കവും വയറുകടി രോഗങ്ങളും ഉണ്ടാകാറുണ്ട്. ഷിഗല്ല രോഗം ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ കാര്യമായി പടർന്നു പിടിക്കുകയും ഏതാനും മരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെയെല്ലാം രോഗാണുക്കൾ നമ്മളുടെ മലത്തിലൂടെ പുറത്തു വരികയും നമ്മളുടെ ജലസ്രോതസ്സുകളിൽ അത് പറ്റിപ്പിടിക്കുകയും അതുവഴി നമ്മളുടെ ശരീരത്ത് കടന്ന് നമുക്ക് രോഗം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. ഇത്തരത്തിലുണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ പൊതുവിൽ ജലജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. കോളറ പോലെയുള്ള മാരക രോഗങ്ങളും വലിയ പകർച്ചവ്യാധികളായി പടർന്നു പിടിക്കുന്ന രോഗങ്ങളും ജലജന്യ രോഗങ്ങളുടെ കൂട്ടത്തിൽ വരുന്നതാണ്.
1: മഞ്ഞപ്പിത്തം പലതരത്തിലുണ്ടല്ലോ ഡോക്ടർ, അതൊന്ന് വിശദമാക്കാമോ?
0: മഞ്ഞപ്പിത്തം കൃത്യമായി പറഞ്ഞാൽ 6 പേരുകളിൽ മഞ്ഞപ്പിത്തമുണ്ട്. ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E, and G, F എന്നുള്ള ഒരു വകഭേദം ഒഴികെ A മുതൽ G വരെ 6 തരത്തിലുള്ള മഞ്ഞപ്പിത്തം നിലവിലുണ്ട്. അതിൽ എയും ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയുമാണ് വെള്ളത്തിലൂടെ, മുമ്പേ പറഞ്ഞ ജലജന്യ രോഗം അല്ലെങ്കിൽ ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടാക്കുന്നത്. ബാക്കി 4 ടൈപ്പും B, C, D, G, ഈ 4 ടൈപ്പും രക്തത്തിലൂടെയോ രക്തത്തിൽ കൈകാര്യം ചെയ്യുന്ന നീഡിലുകളിലൂടെയോ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രോഗം A തന്നെയാണ്. അതിനെ നമ്മൾ ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നു. നമ്മുടെ നാട്ടിൽ പലപ്പോഴും പകർച്ചവ്യാധിയായി പടർന്നു പിടിക്കുന്നത് ഈ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഹെപ്പറ്റൈറ്റിസ് എയും കൃത്യമായി ചികിത്സിച്ചില്ല എങ്കിൽ മരണകാരണമാകുന്ന ഒരു രോഗമാണ്.
1: മഞ്ഞപ്പിത്തം പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ?
0: തീർച്ചയായിട്ടും നമ്മൾ ഒരു ജലജന്യ രോഗം അല്ലെങ്കിൽ ആഹാരത്തിലൂടെ പകരുന്ന ഒരു രോഗം എന്ന നിലയിൽ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഉപയോഗിക്കുകയും നമ്മളുടെ ആവശ്യത്തിനുള്ള വെള്ളം എപ്പോഴും അടച്ചു സൂക്ഷിക്കുകയും കിണറുകൾ പോലെയുള്ള ജലസ്രോതസ്സുകൾ മലിനമാകാതെ സൂക്ഷിക്കുകയും ചെയ്താൽ മഞ്ഞപ്പിത്തം പടരുന്നത് നമുക്ക് പ്രതിരോധിക്കുവാൻ കഴിയും. പലപ്പോഴും ഈ തിളപ്പിച്ച വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ ചൂടുവെള്ളത്തിലേക്ക് വീണ്ടും പച്ചവെള്ളം ഒഴിച്ച് കുടിക്കുന്ന ഒരു ശീലമാണ് നമുക്ക് പലപ്പോഴും നമ്മളിൽ കണ്ടുവരുന്നത്. പക്ഷേ ഇത് ഒരിക്കലും ഗുണം ചെയ്യുകയില്ല. 20 മിനിറ്റ് തിളപ്പിച്ച വെള്ളം തന്നെ, അത് തിളപ്പിച്ച് തണുപ്പിച്ച് തന്നെ, നേരിട്ട് തണുപ്പിച്ച് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മഞ്ഞപ്പിത്തം പടരുകയില്ല.
1: വൈറൽ ഫീവർ, അത് പകരുന്നത് എങ്ങനെയാണ്? അതൊരു പേടിക്കേണ്ട അസുഖമാണ്.
0: വൈറൽ ഫീവർ ഭയപ്പെടേണ്ട ഒരു അസുഖം തന്നെയാണ്. ഇൻഫ്ലുവൻസ എ വൈറസ് ആണ് ഇവിടെ രോഗകാരണമായിട്ട് വരുന്നത്. ഇതൊരു വായുജന്യ രോഗമാണ്, എയർബോൺ ഡിസീസ് എന്ന് നമുക്ക് പറയാം. അതായത് ഒരു രോഗിയിൽ നിന്ന് അയാൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ പുറത്തു വരുന്ന വായുവിലൂടെ രോഗാണുക്കൾ പുറത്തു വരികയും ആ രോഗാണുക്കൾ ആരോഗ്യമുള്ള ഒരാളിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾ രോഗിയായി തീരുകയും ചെയ്യുന്നതാണ് വൈറൽ ഫീവറിൽ സംഭവിക്കുന്നത്. ഇൻഫ്ലുവൻസ ചില കാലങ്ങളിൽ ഒരു പാൻഡമിക് ആയിട്ട്, അതായത് ഒന്നിലധികം രാജ്യങ്ങളിൽ ഒരേ സമയത്ത് ഇന്ത്യയിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ ഒന്നിച്ച് പടർന്നിട്ടുള്ളതും യൂറോപ്യൻ രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും ഒന്നിച്ച് വന്നിട്ടുള്ള ഒരു രോഗമാണ്. കൃത്യമായി ചികിത്സിച്ചില്ല എങ്കിൽ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിലും മറ്റ് അസുഖങ്ങളുള്ളവരിലും ഒരു മാരക രോഗമായി മാറാൻ സാധ്യതയുണ്ട്. ഇൻഫ്ലുവൻസ ന്യൂമോണിയ, അതെ, ന്യൂമോണിയയും എൻകഫലൈറ്റിസും പോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പലപ്പോഴും മരണകാരണമാകാറുണ്ട്. അല്ലെങ്കിൽ ഒരു ഒരാഴ്ച കൊണ്ട് ഇല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ

0: അന്ന് മാർക്കിട്ടാവുന്ന ഒരു രോഗവുമാണ് ഇൻഫ്ലുവൻസ.
1: വേനൽക്കാലത്ത് പകരുന്ന രോഗങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, അവ ഏതൊക്കെയാണ്?
0: വേനൽക്കാല രോഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ചിക്കൻ പോക്സ് ആണ്. ചിക്കൻ പോക്സ് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പൊങ്ങമ്പനിയെന്നും പൊങ്ങനെന്നും ഒക്കെ വിളിക്കുന്ന ചിക്കൻ പോക്സ് രോഗം ഒരു വേനൽക്കാല രോഗമാണ്. അതുപോലെ തന്നെയാണ് അഞ്ചാം പനി അഥവാ മീസിൽസ്, മണ്ണമ്പനി, മണ്ണനെന്നും ചില സ്ഥലങ്ങളിൽ ഈ രോഗം അറിയപ്പെടാറുണ്ട്. അതുപോലെ മുണ്ടിനീര്, മംസ്, ഇതും ഒരു വേനൽക്കാല രോഗമായിട്ട് പറയാൻ കഴിയും. അതുപോലെ ഈ മുമ്പ് സൂചിപ്പിച്ച ഇൻഫ്ലുവൻസയും മഴക്കാലത്ത് മാത്രമല്ല വേനൽക്കാലത്തും വായുവിലൂടെ പെട്ടെന്ന് പകരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വേനൽക്കാല രോഗങ്ങളുടെ കൂട്ടത്തിൽ അതും ഉൾപ്പെടുന്നതാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിലുണ്ടായ മസ്തിഷ്ക ജ്വരം, അമീബിക് എൻകഫലൈറ്റിസ് എന്ന് പറയുന്ന രോഗവും വേനൽക്കാലത്താണ് കൂടുതലായിട്ട് പകരുന്നത്.
1: ചിക്കൻ പോക്സ് ഭയപ്പെടേണ്ട ഒരു രോഗമാണോ?
0: ചിക്കൻ പോക്സ് പ്രായമായ ആളുകളിലും മറ്റു രോഗങ്ങളിലുള്ളവരിലും പിടിപെട്ടാൽ ഒരു പക്ഷേ മരണകാരണം വരെ ആകാൻ സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം ആരോഗ്യമുള്ള ആളുകളിലാണ് ചിക്കൻ പോക്സ് വരുന്നതെങ്കിൽ അത്ര ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു 14 ദിവസം കഴിയുമ്പോൾ ആള് രോഗം പൂർണ്ണമായും സുഖപ്പെട്ട് ആരോഗ്യസ്ഥിതി കൈവരിക്കുന്ന രീതിയാണ് സാധാരണ കണ്ടുവരുന്നത്.
1: ചിക്കൻ പോക്സ് രോഗത്തെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും ജനങ്ങൾക്കിടയിലുണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ?
0: ചിക്കൻ പോക്സിനെ കുറിച്ച് വളരെ തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒന്നാമതായിട്ട് മുൻപ് കാലങ്ങളിലൊക്കെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് ഇത് ദൈവകോപം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗമാണ്, ദൈവകോപം വരുമ്പോഴാണ് ഇത്തരം കുമിളകൾ പുറത്തേക്ക് വരുന്നതെന്നും അതുകൊണ്ട് ചികിത്സിക്കാതെ വീടുകളിൽ തന്നെ പൂജയും മറ്റും നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഈ രോഗം പുറത്തേക്ക് വരുന്നതെന്നും അതുപോലെ തന്നെ ഒരു രോഗി കുളിച്ചു കഴിഞ്ഞിട്ടാണ് അടുത്ത ആൾക്ക് ഈ രോഗം പകരുന്നതെന്നും ഒരു ധാരണ വിദ്യാഭ്യാസമുള്ള ആളുകളിൽ പോലും ഇപ്പോഴും രൂഢമൂലമായിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും തെറ്റാണ്. ചൊവ്വയെന്നോ വെള്ളിയെന്നോ യാതൊരു വിധമായ മാറ്റവും ഇല്ലാതെ തന്നെയാണ് ഈ രോഗം പിടിപെടുന്നത്. കുമിളകൾ പുറത്തു വരുന്നതിന് അങ്ങനെ പ്രത്യേകിച്ചൊരു ദിവസമൊന്നുമില്ല. അതുപോലെ തന്നെ കുളിച്ചിട്ടാണ് പകരുന്നത് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. രോഗം പകർന്നു കിട്ടിയിട്ട് 14 ദിവസം കഴിഞ്ഞിട്ട്, ചില കേസുകളിൽ 18 ദിവസം കഴിഞ്ഞിട്ടാണ് പുതിയ ആളുകൾക്ക്, ആരോഗ്യമുള്ള ആളിന് വീണ്ടും രോഗം വരുന്നത്. അപ്പോൾ ആദ്യത്തെ രോഗി ആ സമയത്തേക്ക് കുളിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആദ്യത്തെ രോഗി കുളിച്ചു അടുത്ത ആൾക്ക് രോഗം വന്നു, അപ്പോൾ പറയും രോഗം കുളിച്ച ശേഷം പകർന്നു എന്ന്. പക്ഷെ ഇത് 14 ദിവസം മുമ്പ്, അതായത് രോഗത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ, ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ തന്നെ പകർന്ന രോഗികൾക്കാണ് 14 ദിവസങ്ങൾക്ക് ശേഷം രോഗമുണ്ടാകുന്നത്. ഇതുപോലെയുള്ള ധാരാളം തെറ്റിദ്ധാരണകൾ, അതുപോലെ ഇത്തരം രോഗികളുള്ള വീടുകളിൽ പ്രത്യേകം പൂജകളൊക്കെ ചെയ്താൽ മറ്റുള്ളവർക്ക് പകരില്ല എന്നൊക്കെയുള്ള ധാരണകൾ നമ്മുടെ നാട്ടിൽ കാര്യമായി പടർന്നു പിടിച്ചിട്ടുണ്ട്.
1: അതുപോലെ തന്നെ ഡോക്ടർ, ഈ മീസിൽസ് അഥവാ മണ്ണൻ കുട്ടികൾക്ക് മാത്രം വരുന്ന ഒരു രോഗമാണോ?
0: മീസിൽസ് സാധാരണയായി 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് കണ്ടുവരുന്നത്. പക്ഷേ ഒറ്റപ്പെട്ട മുതിർന്ന ആളുകളിലും പ്രത്യേകിച്ച് 20-25 വയസ്സുള്ള ആളുകളിലുമൊക്കെ കണ്ടുവരാറുണ്ട്. എന്നാലും ഏറ്റവും ഒരു 40 വയസ്സിന് ശേഷം മീസിൽസ് രോഗം അങ്ങനെ കാണുന്നതായിട്ട് കാണാറില്ല, എങ്കിലും വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും കൂടുതൽ വരുന്നത് 5 വയസ്സിനോ ഇല്ലെ 10 വയസ്സിനോ താഴെയുള്ള കുട്ടികളിലാണ്.
1: മംസ് അഥവാ മുണ്ടിനീര് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണമാണോ?
0: മംസ് ഒറ്റപ്പെട്ട കേസുകളാണെങ്കിൽ പോലും ചില പ്രദേശങ്ങളിൽ ഒരു പകർച്ചവ്യാധിയായിട്ട്, അതായത് ചില സ്കൂളുകളിലൊക്കെ ഒരു കുട്ടിക്ക് വന്നിട്ട് ആ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഇല്ലെ ആ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികൾക്കും പടർന്നു പിടിക്കുന്ന ഒരു രീതി കാണാറുണ്ട്. ഈ മീസിൽസും മംസും ഒക്കെ പ്രതിരോധിക്കുന്നതിനാണ് നമ്മൾ MMR വാക്സിൻ എടുക്കുന്നത്. ആ വാക്സിനിൽ ചില കേസുകൾ വാക്സിനകത്ത് നിൽക്കാതെ ചിലപ്പോഴൊക്കെ ചില വർഷങ്ങളിലൊക്കെ ചില കേസുകൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുണ്ട്.
1: പകർച്ചവ്യാധികളെ കുറിച്ച് പറയുമ്പോൾ ക്ഷയരോഗത്തെ ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. എന്താണ് ക്ഷയരോഗം, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കാമോ?
0: നമ്മുടെ നാട്ടില് വളരെ ആളുകളെ ബാധിച്ചിട്ടുള്ളതും വളരെ കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുള്ളതുമായ ഒരു രോഗമാണ് ട്യൂബർക്കുലോസിസ് അഥവാ ക്ഷയരോഗം. ക്ഷയരോഗത്തിനുള്ള രോഗാണുവിനെ കണ്ടുപിടിച്ചിട്ട് ഏതാണ്ട് 140 വർഷം കഴിയുന്നുണ്ട്. 1882 റോബർട്ട് കോച്ച് എന്ന ശാസ്ത്രജ്ഞൻ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലേ എന്ന് പറയുന്ന ആ രോഗാണുവിനെ കണ്ടെത്തിയതും അത് കഴിഞ്ഞ് വലിയ താമസമില്ലാതെ തന്നെ അതിനുള്ള പ്രതിരോധ മരുന്നും അതിനുള്ള ചികിത്സാ മരുന്നും കണ്ടെത്തിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ രോഗം ഒരു വലിയ ആരോഗ്യ പ്രശ്നമായിട്ട് എല്ലാ രാജ്യങ്ങളിലും നിലകൊള്ളുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വികസിത രാജ്യങ്ങളൊക്കെ തന്നെ ക്ഷയരോഗം ഏകദേശം നിർമാർജനം ചെയ്തു. എങ്കിലും ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ ഇപ്പോഴും ക്ഷയരോഗം ഒരു പ്രശ്നമാണ്. എങ്കിലും ഇന്ത്യയിൽ ഇപ്പോൾ ഈ രോഗം ഏകദേശം എലിമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പൂർണ്ണമായും നിർമാർജനം ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നതെന്ന് പറയാം.
1: കൺട്രോൾ സ്റ്റേറ്റ്,
0: അതെ, കൺട്രോൾ ചെയ്യുന്നുണ്ട്. 2020 നാഷണൽ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലക്ഷ്യം വെച്ചത് 2020

0: 25 ഈ രോഗത്തെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയുമെന്നായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ രോഗികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ക്ഷയരോഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം തുടർച്ചയായ ചുമയാണ്. നമുക്കറിയാം, രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ, സാധാരണ ചുമ മരുന്നുകൾക്ക് റെസ്പോണ്ട് ചെയ്യാത്ത രണ്ടാഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന ചുമയും കഫം കൂടുതലായി പുറത്തു വരിക, അല്ലെങ്കിൽ ഫ്രോത്തി സ്പുട്ടം എന്ന് പറയും, പതഞ്ഞുള്ള കഫം വരിക, കഫത്തോടൊപ്പം രക്തത്തിന്റെ അളവ് വരിക, ഇതെല്ലാം ട്യൂബർക്കുലോസിസ് അഥവാ ക്ഷയരോഗത്തിന്റെ ലക്ഷണമാണ്. ഇവിടെ രോഗി ശ്വാസം മുട്ടലും നെഞ്ചുവേദനയും ഒക്കെ ഇതിനെ തുടർന്നുണ്ടാകുകയും ചുമയ്ക്ക് ഒരു ശമനം കിട്ടാതെ വരുമ്പോഴുമാണ് നമ്മൾ ഇതിന്റെ പരിശോധനയിലേക്ക് രോഗികളെ നിർബന്ധിക്കുന്നത്. ഇതിന്റെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് മാൻഡോസ് ടെസ്റ്റ് ആണ്. സാധാരണയായി കൈവെള്ളയിൽ ചെറിയ കുത്തുകൾ ചെയ്ത് മാൻഡോസ് മരുന്ന് അവിടെ കുത്തിവെച്ചിട്ട് അതിന്റെ റിയാക്ഷൻ നോക്കുകയാണ് ചെയ്യുന്നത്. അത് പക്ഷേ ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് അല്ല. അതിനുശേഷം കഫം പരിശോധിച്ചിട്ട് AFB എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്തിട്ട് കഫത്തിൽ ഈ പറഞ്ഞ ആസിഡ് ഫാസ്റ്റ് ബാസിലെ പ്രസന്റ് ആണോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ രോഗം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുന്നത്. ആ ടെസ്റ്റ് തന്നെ രണ്ടോ മൂന്നോ സാമ്പിൾ കഫം പരിശോധിച്ചിട്ട് മാത്രമേ നമുക്ക് അത് ഉറപ്പുവരുത്താൻ കഴിയൂ. അതുപോലെ തന്നെ എക്സ്റേ ടെസ്റ്റ് എടുത്തിട്ടും നെഞ്ചിന്റെ എക്സ്റേ പരിശോധനയിലൂടെ നമുക്ക് ഈ രോഗം സ്ഥിരീകരിക്കാൻ കഴിയും. കൃത്യമായ ഔഷധ പ്രയോഗം നടത്തിയാൽ ഒരു വർഷക്കാലം കൊണ്ട് ഇല്ലെങ്കിൽ 9 മാസം കൊണ്ട് ഈ രോഗത്തെ പൂർണ്ണമായും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷേ നിർഭാഗ്യവശാൽ പലരും രോഗലക്ഷണങ്ങൾ അവസാനിക്കുമ്പോൾ മരുന്ന് കഴിപ്പ് നിർത്തുന്നത് കൊണ്ടാണ് ഈ രോഗം വീണ്ടും വീണ്ടും വരുന്നത്. ഇത്തരത്തിൽ ഡ്രഗ് റെസിസ്റ്റൻസ് നേടിയ രോഗാണുക്കൾ ട്യൂബർക്കുലസ് ബാസിലെ ഉണ്ടായതാണ് ഈ രോഗം ഈ കാലഘട്ടം മുഴുവൻ നമ്മൾക്കൊരു ഭീഷണിയായി നിന്നത്. ഇപ്പോൾ അത് പരിഹരിക്കാനാണ് ഡോട്സ് എന്ന ഒരു ചികിത്സാ രീതി WHO സജസ്റ്റ് ചെയ്തു. ഇന്ത്യയിലൊക്കെ അതാണ് പ്രയോഗിക്കുന്നത്. അതായത് ഡയറക്ട്ലി ഒബ്സർവ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. ഡോക്ടറോ ആരോഗ്യ പ്രവർത്തകരോ നേരിട്ട് രോഗിക്ക് ഗുളിക കൊടുത്ത് അവരുടെ ആ കോഴ്സ് മുഴുവൻ കഴിച്ചു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു രീതിയാണ് ഡോട്സിനകത്ത് പ്രയോഗിച്ചിട്ടുള്ളത്. അത് ഫലം കണ്ടു എന്നുള്ളതാണ് ഏകദേശം 2020-25 ആയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 2025 ഇന്ത്യയിൽ നിന്ന് ക്ഷയരോഗം തുടച്ചു മാറ്റാൻ കഴിയുമെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. അത് പൂർണ്ണമായും സാധിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ രോഗികളുടെ എണ്ണം കാര്യമായി കുറഞ്ഞിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും.
1: ക്ഷയരോഗത്തെ കുറിച്ച് മറ്റൊരു ക്വസ്റ്റ്യൻ, ഈ ക്ഷയരോഗം ഈ ശ്വാസകോശത്തെ മാത്രം ബാധിക്കുന്ന ഒരു രോഗമാണ്?
0: അല്ല, അത് ആദ്യം ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. അതിനെ നമ്മൾ പൾമണറി ട്യൂബർക്കുലോസിസ് എന്ന് പറയും. പക്ഷേ പിന്നീട് അസ്ഥികളെയും നമ്മുടെ ശരീരത്തിലെ കഴലകൾ അഥവാ ലിംഫ് നോഡുകളെയും ഒക്കെ ബാധിക്കും. വയറ്റിലും ചെറുകുടലിലും ഒക്കെ സെക്കൻഡറി ആയിട്ട് ക്ഷയരോഗം ബാധിക്കാം. ഡയറക്റ്റും ഈ ഭാഗങ്ങളിൽ അസ്ഥികളിലും ഒക്കെ ക്ഷയരോഗം വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് ഉണ്ടാകുന്നത് പൾമണറി ട്യൂബർക്കുലോസിസ് തന്നെയാണ്, അല്ലെങ്കിൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന TB തന്നെയാണ്.
1: ഇതിന്റെ ലക്ഷണങ്ങളൊന്നും വിശദീകരിക്കാമോ?
0: ലക്ഷണങ്ങൾ ഈ പറഞ്ഞ ചുമ തന്നെയാണ്, തുടർച്ചയായ ചുമ. സാധാരണ ചുമ മരുന്നുകളൊക്കെ കഴിച്ചാലും അത് മാറാത്ത രീതിയിലുള്ള ചുമ, അതുപോലെ അമിതമായിട്ടുള്ള കഫം പുറത്തേക്ക് വരിക, അതുപോലെ ശ്വാസകോശത്തിൽ മുറിവുകൾ ഉണ്ടായിട്ട് രക്തം, ഈ കഫത്തോടൊപ്പം രക്തം പുറത്തു വരിക, ഈ 3 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ക്ഷയരോഗമാണെന്ന് സംശയിക്കാം. പിന്നീട് അതോടൊപ്പം രോഗിയുടെ ഭാരം വല്ലാതെ കുറയുകയും ക്ഷീണവും ഉറക്കക്കുറവും അതുപോലെയുള്ള സ്ഥായിയായ കുറേ ലക്ഷണങ്ങൾ കൂടി അതോടൊപ്പം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങൾ തന്നെയായിരിക്കും.
1: ഡോക്ടർ, എങ്ങനെയാണ് ക്ഷയരോഗത്തിന്റെ വ്യാപനം തടയുന്നത്?
0: ക്ഷയരോഗം നമുക്കറിയാം, വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ BCG വാക്സിനേഷൻ, അതായത് ഒരു കുഞ്ഞ് ജനിച്ചാൽ അടുത്ത മണിക്കൂറിൽ തന്നെ, അതേ ദിവസം തന്നെ, ജനിക്കുന്ന ദിവസം തന്നെ നമ്മൾ കൊടുക്കുന്ന വാക്സിനാണ് BCG. BCG വാക്സിൻ ഏകദേശം ഫലപ്രദമായ ഒരു വാക്സിൻ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടായ ചില രോഗാണുക്കൾ ഉണ്ടായതുകൊണ്ടാണ് ക്ഷയരോഗം പിന്നെയും വരാൻ സാധ്യതയുള്ളത്. പിന്നീട് നമുക്ക് ക്ഷയരോഗികളുമായിട്ട് നേരിട്ട് സമ്പർക്കത്തിൽ വരാതിരിക്കുക, ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും, അതിപ്പോൾ രോഗമുള്ള ആളായാലും അല്ലെങ്കിൽ പോലും, തൂവാല ഉപയോഗിച്ച് മുഖം മറയ്ക്കുക. ക്ഷയരോഗികളുമായിട്ട് നേരിട്ട് ബന്ധം വരുന്നവർ വീണ്ടും അതിനുവേണ്ട പ്രതിരോധ വാക്സിനുകൾ വീണ്ടും എടുക്കുക. ഇതൊക്കെയാണ് നമുക്ക്

0: രോഗലക്ഷണങ്ങൾ മാറുമ്പോൾ വരെ മാത്രമല്ല, ആ രോഗം പൂർണ്ണമായും തുടച്ചു നീക്കുന്ന ഒരു കാലയളവ് വരെ, അതായത് കൃത്യമായ ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാലയളവ് വരെ മരുന്ന് കഴിച്ചാൽ ഇത് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കഴിയും.
1: നമ്മൾ ആഹാര കാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: ആഹാരത്തിൽ പൊതുവെ പ്രത്യേകിച്ച് ക്ഷയരോഗവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതില്ല. പക്ഷേ കൂടുതൽ ആരോഗ്യമുണ്ടാകുന്ന തരത്തിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. കാര്യം ഇത്തരം രോഗികൾ വല്ലാതെ ക്ഷീണിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്, അവർക്ക് ശരീരം ശോഷിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ അടങ്ങിയ ഫുഡ് കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
1: അതുപോലെ തന്നെ മാരകമായ ഒരു രോഗമായിരുന്നല്ലോ ലെപ്രസി, അത് നമ്മളിപ്പം ഓൾമോസ്റ്റ് ഇറാഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു.
0: ലെപ്രസി അഥവാ കുഷ്ഠരോഗം നമ്മുടെ നാട്ടിൽ നിന്ന് പൂർണ്ണമായും എലിമിനേറ്റ് ചെയ്തു, ഇല്ല ഇറാഡിക്കേറ്റ് ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും പഴയതുപോലെ രോഗികൾ ഇപ്പോഴില്ല, വളരെ കുറച്ച് രോഗികൾ മാത്രമേ ഇപ്പോഴുള്ളൂ. മൈക്കോബാക്ടീരിയം ലെപ്രെ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ രോഗം തന്നെയാണ്. കൃത്യമായ രോഗ ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുന്ന രോഗമാണ്. ഇതൊരു നമ്മൾ മുമ്പ് പറഞ്ഞ പകർച്ചവ്യാധി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ കണ്ടേജിയസ് ഡിസീസ് എന്ന് പറയാവുന്ന ഒരു രോഗമാണ്. അതായത് കോണ്ടാക്ടിലൂടെ രോഗമുള്ള ആളുടെ ശരീരത്തിൽ സ്പർശനത്തിലൂടെ പകരുന്ന, പ്രധാനമായി പകരുന്ന രോഗമാണ് ഈ പറഞ്ഞ ലെപ്രസി. ഇന്ന് ലെപ്രസി രോഗികളുടെ എണ്ണം വളരെ കുറവാണ്. കാര്യം അവരെ കൃത്യമായിട്ട് അത്തരം രോഗികളെ കണ്ടെത്തിയാൽ ലെപ്രസി സാനിറ്റോറിയങ്ങളിലേക്ക് മാറ്റുകയും അവരെ ഐസൊലേറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ തുടർന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരം രോഗികൾ താരതമ്യേന കുറവാണ്. പക്ഷെ പൂർണ്ണമായിട്ടും നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്തു എന്ന് പറയാൻ കഴിയുകയില്ല.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ഡോക്ടർ IR അശോക് കുമാറുമായുള്ള അഭിമുഖത്തിന്റെ ബാക്കി ഭാഗം വരുന്ന എപ്പിസോഡിൽ തുടരുന്നതാണ്. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
4: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448440. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ മാറി പോവോ?
7: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
6: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
7: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
8: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
9: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
10: August 3 രാവിലെ 11 മണിക്ക്
9: ഏവർക്കും സ്വാഗതം.
10: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആരുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആരുക്കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: நோக்கு வெள்ளி கிண்ணம் துள்ளித்தோளம்.
1: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദാരം.

0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6-ാം തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1-ാം സമ്മാനം 25,000 രൂപ, 2-ാം സമ്മാനം 5,000 രൂപ, 3-ാം സമ്മാനം 3,000 രൂപ, 4-ാം സമ്മാനം 2,000 രൂപ, 5-ാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239-71 അല്ലെങ്കിൽ 8121212680.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2-ാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ,
4: ആരോഗ്യത്തിന്റെ പഞ്ച്.
5: August 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
5: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
6: August 3 രാവിലെ 11 മണിക്ക്
5: ഏവർക്കും സ്വാഗതം.
6: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്,

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

0: മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: റേഡിയോ സാന്ത്വനം 90.4 FM, പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. സംസ്ഥാനത്തെ തീരപ്രദേശത്തും 7 മണിക്കൂറിൽ 60 km വേഗതയിൽ ശക്തമായ കാറ്റുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്ന് ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്. 7 കേരള തീരത്ത് മോശം കാലാവസ്ഥയും ശക്തമായ കാറ്റും പ്രക്ഷുബ്ധമായ കടലും കാരണം മത്സ്യബന്ധനത്തിന് പ്രതികൂലമായ സാഹചര്യമാണ്. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 60 km വരെ ഉയർന്നേക്കാമെന്നും ജില്ലയിലെ തീരദേശ നിവാസികളും കർശനമായി പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. തൃക്കരവ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ ഇഞ്ചവിള ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി മഞ്ഞപ്പിത്ത പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പഞ്ചായത്ത് അംഗം സി ജയകുമാരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ AR നജ ക്ലാസ് നയിച്ചു. സ്കൂൾ പ്രാഥമിക KR ശ്രീലത, SMC ചെയർപേഴ്സൺ T ഷെരീന, സ്റ്റാഫ് സെക്രട്ടറി S സിന്ധു തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്വാതന്ത്ര്യദിനം ജില്ലാതല ആഘോഷം 15 രാവിലെ 9 ആശ്രാമം മൈതാനത്ത് നടത്തും. ഹരിതചട്ടം ഉറപ്പാക്കിയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പ്ലാസ്റ്റിക് നിർമ്മിത ദേശീയ പതാകകളുടെ ഉൽപ്പാദനവും വിതരണവും വിൽപ്പനയും പ്രദർശനവും നിരോധിച്ചിട്ടുണ്ട്. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, NCC, സ്കൌട്ട് ആൻഡ് ഗൈഡ്, ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയ വിഭാഗങ്ങളുടെ പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും. സ്കൂളിൽ നിന്നുള്ള ബാൻഡ് ട്രൂപ്പുകളും ഉണ്ടാകും. 7-10 പരേഡ് പരിശീലനവും ഡ്രസ് റിഹേഴ്സലും നടത്തും. വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ലഭ്യമാക്കുന്നതിന് RTOയ്ക്ക് ചുമതല നൽകി. യോഗത്തിൽ കളക്ടർ ആനി ജൂല തോമസ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ കരുമാലിൽ ഉദയസുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ വാർഷികം അഞ്ചാലുമൂട് ഗവൺമെന്റ് HSSൽ ആചരിച്ചു. SHOD അജയകുമാർ SPC പതാക ഉയർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാടക പ്രവർത്തകൻ PJ ഉണ്ണികൃഷ്ണൻ കേഡറ്റുകളുമായി സംവദിച്ചു. ഇഞ്ചവിള സ്നേഹാലയം സന്ദർശിച്ച് കലാപരിപാടികൾ നടത്തി. ചടങ്ങിൽ പ്രഥമ അധ്യാപകൻ B കൃഷ്ണകുമാർ, PTA പ്രസിഡന്റ് BJU R നായർ, PTA വൈസ് പ്രസിഡന്റ് A ഷംനാർ, MPTA പ്രസിഡന്റ് ഷെമി, CPO മാരായ ശ്രീനിവാസൻ, അനുഷ, DIA മാരായ സഹീർ ജ്യോതി തുടങ്ങിയവർ നേതൃത്വം നൽകി. കടപ്പാക്കട സ്പോർട്സ് ക്ലബ്, സ്വരലയ, ശ്രുതി സംഗമം, ശക്തിഗാഥ എന്നിവ സംയുക്തമായി ഗായിക S ജാനകിക്ക് ആദരവർപ്പിച്ച് 8 വൈകിട്ട് 5 മുതൽ കടപ്പാക്കട സ്പോർട്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ ഗാനം ജനകീയം എന്ന പേരിൽ ചലച്ചിത്ര പിന്നണി ഗായിക ലതികയുടെ നേതൃത്വത്തിൽ 25 വനിതാ ഗായികമാരുടെ സംഗീതാർച്ചന നടത്തും. S ജാനകിയെക്കുറിച്ചു ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസ് പങ്കുവയ്ക്കുന്ന ഓർമ്മകൾ LED സ്ക്രീനിലൂടെ പ്രദർശിപ്പിക്കും. ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലെ 3 ഡിപ്ലോമ കോഴ്സുകളിലെയും ലാറ്റ് എൻട്രി ഡിപ്ലോമ കോഴ്സുകളിലെയും റെഗുലർ സെൽഫ് ഫിനാൻസിംഗ് മോഡലുകളിലെ വിവിധ ബ്രാഞ്ചുകളിലെയും ഒഴിവുള്ള സീറ്റുകളിലേക്ക് 7 രാവിലെ 9 പോർട്ട് അഡ്മിഷൻ നടക്കും. വിശദവിവരങ്ങൾക്ക് 9544431825 നമ്പർ ഒരിക്കൽ കൂടി 9544431825. കാലാവസ്ഥ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ 12 ഓറഞ്ച് അലേർട്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും ഇന്ന് യെല്ലോ അലേർട്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂർ 40-50 km വരെയും ചില അവസരങ്ങളിൽ 60 km വരെയും വേഗത്തിൽ കാറ്റിനു സാധ്യത. പ്രാദേശിക പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
3: Listening to Radio Swandhanam 90.4 FM. Stay tuned.
4: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
6: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
7: Really? We can grow together.
8: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
9: August 3 രാവിലെ 11 മണിക്ക്
8: ഏവർക്കും സ്വാഗതം.
9: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ശ്രോതാക്കളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ് സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ് കോൺവെന്റ് ജംഗ്ഷൻ.
4: ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
7: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
6: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
7: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
8: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ മാറി പോവോ?
9: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
8: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
9: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
10: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
8: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
11: ലോട്ടറി ഒന്നും അല്ല,
8: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
12: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
12: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
12: 9446340979.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
12: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
10: Really, we can grow together.
13: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങൾ അടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st prize 25,000 rupees, 2nd prize 5,000 rupees, 3rd prize 3,000 rupees, 4th prize 2,000 rupees, 5th prize 1,000 rupees. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 rupees മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971, അല്ലെങ്കിൽ 8121212680.
14: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 4. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ പ്രവർത്തനക്ഷമമായതും കേരള കർഷക തൊഴിലാളി ക്ഷേമവിധി ബിൽ കേരള നിയമസഭ പാസാക്കിയതും ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് സർക്കാർ നവരത്ന പദവി നൽകി ആദരിച്ചതുമൊക്കെ ഒരു ഓഗസ്റ്റ് 4. ഓഗസ്റ്റ് 4 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 4. 1914 ഒന്നാം ലോക മഹായുദ്ധ സമയം ജർമ്മനി ബെൽജിയത്തെ ആക്രമിച്ചു. ബ്രിട്ടൻ ജർമ്മനിയുടെ മേൽ യുദ്ധം പ്രഖ്യാപിക്കുകയും അമേരിക്ക യുദ്ധത്തിൽ നിഷ്പക്ഷത പ്രഖ്യാപിക്കുകയും ചെയ്തു. 1971 ഇന്നേ ദിവസമായിരുന്നു അമേരിക്ക ആദ്യമായി മനുഷ്യനുള്ള ശൂന്യാകാശ വാഹനത്തിൽ നിന്ന് ചന്ദ്രഭ്രമണ പദത്തിലേക്ക് ഉപഗ്രഹം വിക്ഷേപിച്ചത്. ആയിരത്തി തൊള്ളായിരത്തി 1956 August 4 ഇന്ത്യയുടെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടറായ അപ്സര ട്രോംബോയിൽ പ്രവർത്തനക്ഷമമായത്. ഷെയ്ഖ് അബ്ദുള്ളയെ ജവഹർലാൽ നെഹ്റു കാശ്മീർ സിംഹം എന്ന് അർത്ഥം വരുന്ന ഷേർ ഇ കാശ്മീർ എന്ന് വിശേഷിപ്പിച്ചത് 1945 August ഇന്നേ ദിവസമായിരുന്നു. August 4 കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബിൽ കേരള നിയമസഭ പാസാക്കിയത്. 1967 ഇന്നേ ദിവസമായിരുന്നു ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നാഗാർജുന സാഗർ അണക്കെട്ട് നിർമ്മിച്ചത്. 2004 ഇന്നേ ദിവസമായിരുന്നു നാസ ഓൾട്ടിക് സൂപ്പർ കമ്പ്യൂട്ടറായ കെസിയെ കൽപ്പന ചൗള എന്ന് നാമകരണം ചെയ്തത്. 2007 August 3 ചൊവ്വയെ പര്യവേക്ഷണം ചെയ്യുന്നതിനായി നാസ ഫീനിക്സ് മാർക്സ് ലാൻഡർ എന്ന അമേരിക്കൻ ബഹിരാകാശ പേടകം വിക്ഷേപിച്ചത്. 2008 August 4 ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് സർക്കാർ നവരത്ന പദവി നൽകി ആദരിച്ചത്.
11: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
15: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: എടുക്കണം. പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകൾ.

0: ഇന്നത്തേക്ക് പിരിഞ്ഞു. 38 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ അവസരമെന്ന് കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഉൾപ്പെടെ 9 ജില്ലകളിൽ നാളെയും 4 ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രതയാണ്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശമുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കണം. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട്, ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ തുറമുഖങ്ങളിൽ ജാഗ്രത തുടരണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. ആറന്മുളയിലെയും റാന്നിയിലെയും സാഹചര്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തി. സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നും ഇതിലെ ആദ്യ പദ്ധതി പത്തനംതിട്ടയിലായിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നദികളിലെ മണ്ണ് നീക്കം ചെയ്യാൻ അടിയന്തര നടപടിയുണ്ടാകും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലാ സൌകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കോഴഞ്ചേരി PWD റെസ്റ്റ് ഹൌസിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം അദ്ദേഹം പറഞ്ഞു. അധികൃതരുടെ നിർദ്ദേശപ്രകാരം രക്ഷാപ്രവർത്തനങ്ങളുമായി ജനങ്ങൾ സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു.
1: പുഴയുടെ ആഴം കുറഞ്ഞിരിക്കുകയാണ്. അത് മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കും. ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്ത് ഉടനീളം സ്വീകരിക്കും. അതുപോലെ കാലാവസ്ഥാ പ്രവചനവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള തീരുമാനം നമ്മൾ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസീലിയൻസ് സിസ്റ്റം ഉണ്ടാവും. അതും ഏറ്റവും ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നടപ്പാക്കാനുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
0: പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. തിരുവല്ലയിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ആറന്മുള പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി.എസ്. ശ്രീധർ.
2: പത്തനംതിട്ട ജില്ലയിൽ പരക്കെ മഴ തുടരുന്നു. ആകെ 143 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 7852 പേരാണ് കഴിയുന്നത്. ജില്ലയിൽ ഇതുവരെ 2 വീടുകൾ പൂർണ്ണമായും 29 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിലും പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല.
0: കോട്ടയം ജില്ലയിൽ വീണ്ടും മഴ ശക്തമായി. അയ്മനം പുത്തൻകരി പാടശേഖരത്ത് മഴ വീണ് 265 ഏക്കർ സ്ഥലത്തെ കൃഷി വെള്ളത്തിനടിയിലായി. നദികളിലെ ജലനിരപ്പ് കുറഞ്ഞെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണ്. MC റോഡിൽ ചിലയിടങ്ങളിൽ വെള്ളം കയറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക.എസ്. നായർ.
3: പാലാ ഭാഗങ്ങളിൽ മീനച്ചിലാറിന്റെ ജലനിരപ്പ് കുറഞ്ഞു. എന്നാൽ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ ജലനിരപ്പ് തുടർച്ചയായി ഉയരുകയാണ്. MC റോഡിലെ ചില ഭാഗങ്ങളിലും കോടിമത, കുര്യൻ, ഉതുപ്പ് റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറി. മഴക്കെടുതിയിൽ ജില്ലയിൽ ഇതുവരെ 4 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നുണ്ട്. 114 ക്യാമ്പുകളിലായി 3714 പേരെ ഇതിനകം മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ മഴ ശക്തമായതോടെ ഹൌസ് ബോട്ട് അടക്കമുള്ള വിനോദസഞ്ചാരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി.
0: ആലപ്പുഴ ജില്ലയിലെ തിരുവൻവണ്ടൂരും പാണ്ടനാട്ടിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു. ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. തണ്ണീർമുക്കം ബണ്ടുവഴിയും തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും കടലിലേക്ക് നീരൊഴുക്ക് ശക്തമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ജില്ലയിലെ 53 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2635 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ചെങ്ങന്നൂർ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്യാമ്പുകളിൽ കഴിയുന്നത്. കണ്ണൂർ ചെറുപുഴ മീന്തുള്ളിയിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹം ലഭിച്ചു. തേജസ്വിനി പുഴയ്ക്ക് നടുവിലെ തുരുത്തിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. കോഴിക്കോട് വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന പെരുവയൽ സ്വദേശി സുഹൈൽ മരിച്ചു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. 1969 നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ബില്ലിന് ലോക്സഭയ്ക്ക് പുറമെ രാജ്യസഭയും ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച 3rd ധനവിനിയോഗ ബിൽ ലോക്സഭ പാസാക്കി. ടാക്സേഷൻ ഭേദഗതി ബില്ലും ധനമന്ത്രി ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. അതേസമയം നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരു സഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സഭാ നടപടികൾ പലതവണ നിർത്തിവച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ വിഷ്വൽ റേഡിയോ സംവിധാനം.

വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ കൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം. sec.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19-ന് പ്രസിദ്ധീകരിക്കും. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടിയന്തര സാഹചര്യങ്ങളിൽ തദ്ദേശ സ്ഥാപന അതിർത്തികളോ ജില്ലാ വ്യത്യാസമോ ഇല്ലാതെ ഷൂട്ടർമാരുടെ സേവനം കാര്യക്ഷമമായി വിനിയോഗിക്കാൻ ഇതോടെ സാധിക്കും. മുൻപ് ഷൂട്ടർമാർക്ക് അതത് തദ്ദേശ ഭരണ പരിധിക്കുള്ളിൽ മാത്രമായിരുന്നു സേവനം അനുഷ്ഠിക്കാൻ അനുമതിയുണ്ടായിരുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 8-ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. കോഴിക്കോട് ബീച്ചിലും എറണാകുളം കലൂർ സ്റ്റേഡിയം ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരക്കണ്ടം നയനാർ പാർക്കിലുമാണ് ഓഗസ്റ്റ് 25 വരെ മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ആയുഷ് സർവകലാശാല സ്ഥാപിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. സ്വതന്ത്ര സർവകലാശാലയുടെ ബില്ലിന്റെ കരട് തയ്യാറാക്കാൻ 4-അംഗ സമിതിയെ രൂപീകരിച്ച് ഉത്തരവായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ കീഴിലുള്ള ആയുഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനാണ് തൃപ്പൂണിത്തുറയിലെ സ്കൂൾ ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഇൻ ആയുർവേദ ആസ്ഥാനമാക്കി സർവകലാശാല സ്ഥാപിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വയനാട്, ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 38 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ അവസരമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 7 വിളിക്കുക.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം

0: कार्यक्रमे सर्वेषां प्रति स्वागतम्। पठामि संस्कृतं नित्यं, वदामि संस्कृतं सदा, ध्यायामि संस्कृतं सम्यक्, वन्दे संस्कृतमातरम्।
1: सरलवाक्यानि पश्यामः। एकवचनवाक्यानि, सरलमाय एकवचनवाक्यङ्गൾ ശ്രദ്ധിക്കാം। അധികാരി ശിബിരം ദൃഷ്ടും ആഗതവാൻ, മേലധികാരി ക്യാമ്പ് കാണുവാൻ വന്നു। അധികാരി ശിബിരം ദൃഷ്ടും ആഗതവാൻ, മേലധികാരി ക്യാമ്പ് കാണുവാൻ വന്നു। മേലധികാരി ക്യാമ്പ് കാണുവാൻ വന്നു। അധികാരി ശിബിരം ദൃഷ്ടും ആഗതവാൻ। സംഘടനാ മന്ത്രി ദിനേശ മഹോദയ ശ്വഹ ആഗമിഷ്യതി। സംഘടനാമന്ത്രി ദിനേശ് മഹോദയൻ നാളെ എത്തിച്ചേരും। സംഘടനാമന്ത്രി ദിനേശ് മഹോദയ ശ്വഹ ആഗമിഷ്യതി। സംഘടനാമന്ത്രി ദിനേശ് മഹോദയൻ നാളെ എത്തിച്ചേരും। സംഘടനാമന്ത്രി ദിനേശ് മഹോദയൻ നാളെ എത്തിച്ചേരും। സംഘടനാമന്ത്രി ദിനേശ് മഹോദയ ശ്വഹ ആഗമിഷ്യതി। കൃഷ്ണശാസ്ത്രി മഹോദയ സംസ്കൃത പണ്ഡിത അസ്തി। കൃഷ്ണശാസ്ത്രി അവർ സംസ്കൃത പണ്ഡിതനാണ്। കൃഷ്ണശാസ്ത്രി മഹോദയ സംസ്കൃത പണ്ഡിത അസ്തി। കൃഷ്ണശാസ്ത്രി അവർ സംസ്കൃത പണ്ഡിതനാണ്। കൃഷ്ണശാസ്ത്രി അവർ സംസ്കൃത പണ്ഡിതനാണ്। കൃഷ്ണശാസ്ത്രി മഹോദയ സംസ്കൃത പണ്ഡിത അസ്തി। കൊല്ലം ദേശേ സംസ്കൃത കാര്യവർദ്ധനം കഥം അസ്തി। കൊല്ലം പ്രദേശത്ത് സംസ്കൃത കാര്യങ്ങൾ പുരോഗമനം എങ്ങനെയുണ്ട്? കൊല്ലം ദേശേ സംസ്കൃത കാര്യവർദ്ധനം കഥം അസ്തി। കൊല്ലം പ്രദേശത്ത് സംസ്കൃത കാര്യങ്ങളുടെ പുരോഗമനം എങ്ങനെയുണ്ട്? കൊല്ലം പ്രദേശത്ത് സംസ്കൃത കാര്യങ്ങളുടെ പുരോഗമനം എങ്ങനെയുണ്ട്? കൊല്ലം ദേശേ സംസ്കൃത കാര്യവർദ്ധനം കഥമസ്തി? ഛാത്രാഹ വിദ്യാലയ സഭാമണ്ഡപേ ഉപവിശന്തി। കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വിദ്യാലയ സഭാമണ്ഡപത്തിൽ ഇരിക്കുന്നു। ഛാത്രാഹ വിദ്യാലയ സഭാമണ്ഡപേ ഉപവിശന്തി। കുട്ടികൾ വിദ്യാലയ സഭാമണ്ഡപത്തിൽ ഇരിക്കുന്നു। മഹിളാഹ ക്രീഡാങ്കണെ യോഗാസനം കുർവന്തി। മഹിളകൾ സ്റ്റേഡിയത്തിൽ യോഗാസനം ചെയ്യുന്നു। മഹിളാഹ ബഹുവചനമാണ് ഇവിടെ। മഹിളാഹ ക്രീഡാങ്കണെ യോഗാസനം കുർവന്തി। മഹിളകൾ സ്റ്റേഡിയത്തിൽ യോഗാസനം ചെയ്യുന്നു। മഹിളകൾ സ്റ്റേഡിയത്തിൽ യോഗാസനം ചെയ്യുന്നു। മഹിളാഹ ക്രീഡാങ്കണെ യോഗാസനം കുർവന്തി। കാര്യകർത്രയഹ ഭാരതമാതുഹു അലങ്കാരം കുർവന്തി। കാര്യകർത്താക്കളായ സ്ത്രീകൾ ഭാരതമാതാവിനെ അലങ്കാരം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരുക്കുന്നു। കാര്യകർത്രയഹ ഭാരതമാതുഹു അലങ്കാരം കുർവന്തി। കാര്യകർത്താക്കളായ സ്ത്രീകൾ ഭാരതമാതാവിനെ അലങ്കാരം ചെയ്യുന്നു। കാര്യകർത്താക്കളായ സ്ത്രീകൾ ഭാരതമാതാവിനെ ഒരുക്കുന്നു। കാര്യകർത്രയഹ ഭാരതമാതുഹു അലങ്കാരം കുർവന്തി। പുഷ്പാണി സുഗന്ധം പ്രസാരയന്തി। പുഷ്പങ്ങൾ സുഗന്ധം പരത്തുന്നു। പുഷ്പാണി സുഗന്ധം പ്രസാരയന്തി। പുഷ്പങ്ങൾ സുഗന്ധം പരത്തുന്നു। പുഷ്പങ്ങൾ സുഗന്ധം പരത്തുന്നു। പുഷ്പാണി സുഗന്ധം പ്രസാരയന്തി। ഭവന്തഹ ഗണശഃ പരിവേഷയന്തു അദ്യ। നിങ്ങൾ ഓരോ ബാച്ചായി ഇന്ന് വിളമ്പൂ। ഭവന്തഹ ഗണശഃ പരിവേഷയന്തു അദ്യ। നിങ്ങൾ ഓരോ ബാച്ചായി ഇന്ന് വിളമ്പൂ। നിങ്ങൾ ഓരോ ബാച്ചായി ഇന്ന് വിളമ്പൂ। ഭവന്തഹ ഗണശഃ പരിവേഷയന്തു അദ്യ। ഭവത്യഹ നൃത്യം ജാനന്തി വാ। നിങ്ങൾ മഹിളകൾ, ഇവിടെ ഭവന്തഹ നേരത്തെ പറഞ്ഞു, ഇവിടെ ഭവത്യഹ മഹിളകളെ കുറിച്ചാണ്। ഭവത്യഹ നൃത്യം ജാനന്തി വാ, മഹിളകൾക്ക് നൃത്തം അറിയുമോ? ഭവത്യഹ നൃത്യം ജാനന്തി വാ, മഹിളകൾക്ക് നൃത്തം

0: അറിയുമോ? ഭവത്യഹ നൃത്യം ജാനന്തി വാ, നിങ്ങൾക്ക് നൃത്തം അറിയുമോ? നിങ്ങൾക്ക് നൃത്തം അറിയുമോ? ഭവത്യഹ നൃത്യം ജാനന്തി വാ. മധുരം സംസ്കൃതം പ്രതി ശനിവാരെ ഏവം രവിവാരെ. മധുരം സംസ്കൃതം എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും. ശനിവാസരെ സായം പാതോന സപ്തവാദനെ, ശനിയാഴ്ച വൈകുന്നേരം 6:45, രവിവാരെ പ്രാതക്കാലെ 5:00 സാർദ്ധ സപ്തവാദനെ, ഞായറാഴ്ച രാവിലെ 7:35. സർവേഷാം സ്വാഗതം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ബൈ ബൈ കേൾക്കൂ, റേഡിയോ സാന്ത്വനം 90.4 FM.

സ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ

0: കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
0: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: സ്വീകരിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ അറിയിച്ചു. താങ്ങുവില ചട്ടക്കൂടിലൂടെ കരിമ്പ്, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ എന്നിവയുടെ കൃഷിക്ക് സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം വഴി കർഷകർക്ക് 6000 രൂപയുടെ സാമ്പത്തിക സഹായവും മൃഗസംരക്ഷണ മത്സ്യം 16 ധനകാര്യ കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി ഉയർന്ന വിഹിതം നീക്കിവച്ചതായും അടിസ്ഥാന സൌകര്യ വികസനത്തിന് സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തെ പലിശരഹിത വായ്പ നൽകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി.
1: 16th Finance Commission has taken both municipalities and also the urban local bodies and the panchayats into their calculation and the allocation made to the urban local bodies and the municipalities is higher than ever before.
0: മയക്കുമരുന്ന് നിയന്ത്രണത്തിൽ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ 19 രാജ്യങ്ങളുമായി ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ്. ഇതിനു പുറമെ 27 രാജ്യങ്ങളുമായി ഉഭയകക്ഷി കരാറുകളിലും ഏർപ്പെട്ടിട്ടുണ്ട്. ലഹരിയിൽ നിന്ന് യുവാക്കളെ സംരക്ഷിക്കുന്നതിന് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസുമായി ഏകോപിപ്പിച്ച് NCB പ്രതിരോധ നടപടികൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ അറിയിച്ചു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിലൂടെ 19 ലക്ഷത്തിലധികം കുടുംബങ്ങൾ വൈദ്യുതി ബില്ലിൽ നിന്ന് മുക്തരായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഊർജ്ജ സുരക്ഷിതമായ ഭാവിയിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിനോടൊപ്പം പൌരന്മാരെ ശാക്തീകരിക്കാനും പദ്ധതിയിലൂടെ സാധിച്ചതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 25,000-ത്തിലധികം കെട്ടിടങ്ങളിലും സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള 81,000-ത്തിലധികം കെട്ടിടങ്ങളിലും പുരപ്പുറ സൌരോർജ്ജം ഉപയോഗിച്ചു വരുന്നതായി കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2021-26 കാലയളവിൽ 36 രാജ്യങ്ങളിൽ നിന്നായി 274 കുറ്റവാളികളെ നാട്ടിലെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സാമ്പത്തിക കുറ്റവാളികളെ പിടികൂടാൻ 2018 ഫ്യൂജിറ്റീവ് ഇക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് നടപ്പാക്കിയിരുന്നു. ഒളിവിൽ കഴിയുന്ന 401 കുറ്റവാളികൾക്കെതിരെ ഇന്റർപോൾ വഴി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. രണ്ടാമത് ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കമായി. അഴിമതിയിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ തിരിച്ചുപിടിക്കുന്നതിനുള്ള ബ്രിക്സ് എക്സ്പേർട്ട് നെറ്റ്വർക്ക് ഓൺ അസറ്റ് റിക്കവറിയുടെ രണ്ടാമത് യോഗവും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. യോഗത്തിന് നാളെ സമാപനമാകും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബക്തിയാർ സൈദോവുമായി പാർലമെന്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന ദീർഘകാല സൌഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഫലപ്രദമായ ചർച്ച നടത്തിയതായി ലോക്സഭാ സ്പീക്കർ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മ്യൂൾ അക്കൌണ്ടുകളും ബാങ്ക് അക്കൌണ്ടുകളും കൈകാര്യം ചെയ്യുന്നതിന് മാർഗനിർദ്ദേശം തയ്യാറാക്കാൻ റിസർവ് ബാങ്കിന് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. ഡിജിറ്റൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതി പരിഹാരം ശക്തിപ്പെടുത്താനും നഷ്ടമായ പണം വേഗത്തിൽ വീണ്ടെടുക്കാനും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ബാങ്കുകൾക്കും കോടതി നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അസം, മേഘാലയ, പശ്ചിമബംഗാളിലെ ഉപഹിമാലയൻ മേഖല, സിക്കിം എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഛത്തീസ്ഗഡ്, തീരദേശ കർണാടക, ഝാർഖണ്ഡ്, മാഹി, ദക്ഷിണ കർണാടകയിലെ ഉൾപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പുമായി ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ ഇന്ന് രാവിലെ ഓറഞ്ച് ജാഗ്രതയാണ് നിലവിലുണ്ടായിരുന്നത്. ഈ ആഴ്ച അവസാനം വരെ സംസ്ഥാനത്തുടനീളം ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. നാളെ 9 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത ഉണ്ടായിരിക്കും.
0: കേരളത്തിൽ മഴക്കെടുതികളിൽ 25 മരണം സ്ഥിരീകരിച്ചു. 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 18,438 പേരാണ്. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. ഇടുക്കി ജില്ലയിൽ മണ്ണിടിച്ചിലിന് അയവ് വന്നെങ്കിലും മഴ തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഗതാഗത വിനോദസഞ്ചാര വിലക്കുകൾ തുടരുകയാണ്. മഴക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ ഭൂമി കണ്ടെത്താൻ മന്ത്രിതല യോഗത്തിൽ തീരുമാനമായി. ഇടുക്കിയിലെയും മുല്ലപ്പെരിയാറിലെയും നിലവിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെമ്പാടും അതീവ ജാഗ്രതയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കനത്ത മഴയിൽ ജില്ലയിലുടനീളം വ്യാപക നാശനഷ്ടങ്ങളാണ് രേഖപ്പെടുത്തിയത്. 14 വീടുകൾ പൂർണ്ണമായും 86 വീടുകൾ ഭാഗികമായും തകർന്നു. പൊതുമരാമത്ത് വകുപ്പിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിനുമായി കോടികളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. കൂടാതെ വ്യാപക കൃഷിനാശവും വൈദ്യുതി ബന്ധത്തിലെ തകരാറുകളും ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മൂന്നാറിലെ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ വിദഗ്ധ സംഘം സംയുക്ത പരിശോധന നടത്തും.

0: മുൻ ബീഹാർ ഗവർണർ ഡിവൈ പാട്ടീലിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും. സാമൂഹിക സേവനത്തിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തിയായിരുന്നു ഡിവൈ പാട്ടീലെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. പാട്ടീലിന്റെ വിയോഗത്തിൽ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി ശ്രീ ഷാ പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ ജിഒവി പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ വിഷ്വൽ റേഡിയോ സംവിധാനം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. റേഡിയോ പരിപാടികളുടെ ദൃശ്യരൂപം കൂടി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഈ സംവിധാനം. ആകാശവാണി പരിപാടികൾ യുവാക്കളടക്കം കൂടുതൽ വിപുലമായ നിരയിലേക്ക് എത്തിക്കാൻ വിഷ്വൽ റേഡിയോ സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ധനത്തിൽ മായം ചേർക്കുന്നത് സംബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ധന ഗുണനിലവാരം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ മായം ചേർക്കുന്നതായി കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. പാക് അധീന കശ്മീരിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് വെറും നാടകമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇത്തരം നടപടികൾ കൊണ്ട് പാകിസ്ഥാന് യഥാർത്ഥ സാഹചര്യം മറച്ചുവെക്കാനാകില്ല. പാക് സൈന്യത്തിന്റെ അടിച്ചമർത്തലിൽ ജൂൺ മുതൽ 90+ സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ജനങ്ങളുടെ പ്രതിഷേധങ്ങളെ വെടിയുണ്ടകളും ഇന്റർനെറ്റ് നിരോധനവും ഭീഷണിയും ഉപയോഗിച്ചാണ് പാക് ഭരണകൂടം നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 210 പോയിന്റ് ഇടിഞ്ഞ് 78,428 നിഫ്റ്റി 159 പോയിന്റ് നഷ്ടത്തിൽ 24,614 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കർഷക ക്ഷേമത്തിനും തദ്ദേശ വികസനത്തിനും സർക്കാർ മുൻഗണന നൽകുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ ആഗോള പോരാട്ടം. 19 രാജ്യങ്ങളുമായി ധാരണാപത്രം ഒപ്പുവച്ച് ഇന്ത്യ. PM സൂര്യഘർ പദ്ധതിയിൽ വൻ നേട്ടം. 19,00,000+ കുടുംബങ്ങൾ വൈദ്യുതി ബില്ലിൽ നിന്ന് മുക്തരായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. 2 ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കമായി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35. ആകാശവാണി യുവവാണി. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. യുവവാണിയിലേക്ക് സ്വാഗതം. യുവവാണിയിൽ നിന്ന് പറഞ്ഞും പാടിയും. യുവകലാകാരി കുമാരി കെ രാജലക്ഷ്മിയുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: യുവാണിയിൽ ഇന്ന് എന്നോടൊപ്പം കൂടെയുള്ളത് കെ രാജലക്ഷ്മിയാണ്. കാർമൽ സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്. രാജലക്ഷ്മിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് കർണാടക സംഗീതം അഭ്യസിക്കുന്ന കുട്ടിയാണ്. ഹായ് രാജലക്ഷ്മി.
2: ഹലോ.
1: എത്ര കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട്?
2: ഞാന് ഏകദേശം ഒരു 10 പഠിക്കാൻ തുടങ്ങി.
1: ആക്ച്വലി നമുക്കിങ്ങനെ ഓരോ കലയുടെ ഒരു അംശം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അത് ചിലപ്പോൾ ആരെങ്കിലും കണ്ടെത്തുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ആരാണ്?
2: എന്റെ വീട്ടിലുള്ള എല്ലാവരും മ്യൂസിക് ലവേഴ്സ് ആണ്. കട്ട് സപ്പോർട്ടാ. ഇപ്പൊ എന്റെ അമ്മ പാടും, അച്ഛന് പാട്ട് കേൾക്കാൻ നല്ല ഇഷ്ടമാണ്.
1: പിന്നെ സംശയം വേണ്ട.
2: അതെ, ചേട്ടന് ഇഷ്ടമാ. പിന്നെ മാമിക്ക് ഇഷ്ടമാണ്. മാമിയാണ് എന്റെ ഗുരു. എനിക്ക് തുടങ്ങി വെച്ച മാമിയാണ്. പിന്നെ മാമിയുടെ ഹസ്ബൻഡ് മാമനും ആർട്ടിസ്റ്റ് ആണ്. ഹരികൃഷ്ണമൂർത്തി എന്നാണ് പേര്. പിന്നെ എന്റെ കസിൻ ചേട്ടനും എല്ലാരും
1: പാട്ടുകാരാണ്.
2: പാട്ടുകാരൻ.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

പോഡ്കാസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇൻസൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജി.
1: കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ. പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമു വെർച്വലി ഫ്ലാഗ്ഡ് ഓഫ് ദി ഇനോഗ്രൽ പ്രസിഡന്റ്സ് ബോഡിഗാർഡ് PBG സോൾജറത്തോൺ from a ceremony held at the forecourt of Rashtrapati Bhavan. The event took place in the presence of General Dr. V.K. Singh, retired Governor of Mizoram and patron of the initiative. PM Modi launches 100-week nationwide anti-drug campaign. PM said that as India moves towards becoming a Viksit Bharat, the nation's youth must be physically fit, mentally strong and full of self-confidence. Speaking on the launch of Nasha Mukti Yuva for Viksit Bharat Sankalp Abhiyan virtually in New Delhi. The Delhi government has notified a scheme to provide compensation to the next of kin or legal heirs of prisoners who die an unnatural death while in custody within the prisons of the National Capital Region.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: അഭിനയ രാജ ഗോകുലബാല കോടി പ്രകാശ വിരഗ നരക ശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേങ്കിച്ചാവേ ഇത്തവണ അക്കൊള്ളായ ചൂടിയ വാടല് ചൂടിയ വാക്കള വാടിയ സിന്ധകുറുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാപൈ വിറകം പരികിടുവായ ആയർദ്ദം മായ നീവ ആയർദ്ദം മായ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
2: ഹായ് കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കഥയുടെ പേര് സുഖിയനായ മനുഷ്യനോട് ബുദ്ധൻ പറഞ്ഞത്. ഒരിക്കൽ ബുദ്ധൻ ശ്രാവസ്തിയിൽ സഞ്ചരിക്കുമ്പോൾ നിരവധി ആളുകൾ അദ്ദേഹത്തെ കണ്ട് വന്ദിക്കാനായി വന്നു. കൂട്ടത്തിൽ അമിത വണ്ണമുള്ള ഒരു മനുഷ്യനും വന്നു. അയാൾ വലിയ ധനികനായിരുന്നു. അയാൾ വന്ന് കൈകൂപ്പിക്കൊണ്ട് ബുദ്ധനോട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ കാലു തൊട്ട് വന്ദിക്കാൻ ആശയുണ്ട്, പക്ഷേ തടി കാരണം കുനിയാൻ വയ്യ. കൂടാതെ മറ്റു പല അസുഖങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് വെറുതെ കൈകൂപ്പി വന്ദിച്ചു നിൽക്കുന്നത്. എനിക്ക് സത്യത്തിൽ വേദന കാരണം അനങ്ങാൻ വയ്യ. ബുദ്ധൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ രോഗങ്ങൾ വന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ടോ? അയാൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ബുദ്ധൻ പറഞ്ഞു, 5 കാരണങ്ങൾ കൊണ്ടാണ് രോഗിയായത്. 1, എന്നും ഒരുപാട് വിഭവങ്ങൾ ഉള്ള ഭക്ഷണം. 2, അമിതമായ ഉറക്കം. 3, സുഖങ്ങളിലുള്ള ഭ്രമം. 4, അവിവേകം. 5, ചെയ്യേണ്ട ചുമതലകൾ ചെയ്യാതിരിക്കുക. ഇത് മാറണമെന്ന് ആഗ്രഹമുണ്ടോ? ബുദ്ധൻ ചോദിച്ചു. ഉവെന്ന് അയാൾ പറഞ്ഞപ്പോൾ ബുദ്ധൻ ഉപദേശിച്ചു, ആഹാരം മിതമായി വേണം കഴിക്കാൻ. തന്റെ കഴിവുകൾ തുടർച്ചയായി ഉപയോഗിക്കാനാവുന്ന ഏതെങ്കിലും കർത്തവ്യം ഏറ്റെടുക്കുക. തന്നെ കൊണ്ട് ഈ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് പ്രയോജനമുണ്ടാകുന്ന എന്തെങ്കിലും ചെയ്യുക. ഇത്രയും ചെയ്താൽ ആയുസ് വർദ്ധിക്കും. അയാൾ അത് അനുസരിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്റെ ആരോഗ്യം വീണ്ടെടുത്തു. ബുദ്ധനെ വന്നു കണ്ടു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരീരത്തിന് സൗഖ്യമായല്ലോ, ഇനി അതിലിരിക്കുന്ന മനസ്സിന് പ്രകാശം നൽകുക. അയാൾ സർവവും ത്യജിച്ച് ഭഗവാന്റെ അനുയായിയായി മാറി. ഇത്രയുമാണ് ഇന്നത്തെ കഥ. ഇന്ന് ഈ കഥ ഇവിടെ തീരുന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ട് വരാം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. വളരെ ദുരിതപൂർണമായ ഒരു ജീവിതം ആരംഭിക്കുകയും തുടർന്ന് കഠിനാധ്വാനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും ഒരു ശക്തമായ ജീവിതം, ഭദ്രമായ ജീവിതം, മാതൃകാപരമായ ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്ത 3 IAS IPS ഉദ്യോഗസ്ഥരുടെ കഥകളാണ് ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിൽ പറയുന്നത്. MG രാജമാണിക്യം IAS ആണ് ഇന്ന് നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും. അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിലേക്ക്. ചില ജീവിതങ്ങൾ ഒരു പുസ്തകം പോലെയാണ്, വായിച്ചു തീരുമ്പോഴേക്കും നമ്മുടെ കണ്ണ് നിറയ്ക്കുകയും ഒപ്പം മനസ്സിന് വല്ലാത്തൊരു ഊർജം പകരുകയും ചെയ്യും. ടോണി ചിറ്റേറ്റുകളം എഡിറ്റ് ചെയ്ത് ഒലീവ് ബുക്സ് പുറത്തിറക്കിയ അൻപോട് രാജമാണിക്യം എന്ന പുസ്തകം ഇത്തരത്തിൽ കണ്ണീരിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒരു വലിയ നേർക്കാഴ്ചയാണ്. മധുരയിലെ അനുപാനടി ഗ്രാമത്തിൽ 8 അടി വീതിയും 12 അടി നീളവുമുള്ള ഒറ്റമുറി വീട്ടിലായിരുന്നു രാജമാണിക്യത്തിന്റെ ബാല്യ കൗമാരങ്ങൾ. അച്ഛൻ ഗുരുസ്വാമിക്ക് കോവിൽ വേലയിൽ നിന്ന് കിട്ടിയിരുന്ന തുച്ഛമായ വരുമാനത്തിൽ 5 അംഗ കുടുംബം പുലരുക മഹാകഷ്ടമായിരുന്നു. 5 രൂപ പ്രതിമാസ ഫീസ് അടയ്ക്കാനില്ലാതെ എത്രയോ തവണ കുഞ്ഞു രാജമാണിക്യം ക്ലാസ്സിന് പുറത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് പാടത്തും പറമ്പിലും പണിയെടുത്ത് മണ്ണും ചെളിയും പുരണ്ട വസ്ത്രങ്ങളുമായി എവിടുന്നൊക്കെയോ നുള്ളിയൊപ്പിച്ച കാശുമായി അമ്മ പഞ്ചവർണം സ്കൂളിൽ പാഞ്ഞെത്തുന്നത്. ഒരു ലോട്ടറി അടിച്ച ഭാവത്തോടെ ആ മുഷിഞ്ഞ നോട്ടുകളും ചില്ലറുകളും അമ്മ ആ കയ്യിൽ വെച്ചു കൊടുക്കുമായിരുന്നു. കേടുള്ള പച്ചക്കറികളിൽ നിന്ന് അത്ര കേടില്ലാത്തവ തിരഞ്ഞെടുത്ത് വില കുറച്ച് വാങ്ങി ആ അമ്മ 5 വയറുകൾ നിറച്ചു. തമിഴ്നാട്ടിലെ സ്കൂൾ ഉച്ചഭക്ഷണമായ സത്യനവ് ചോറിലെ നാറ്റം കാരണം പലപ്പോഴും കഴിക്കാൻ പറ്റില്ലായിരുന്നെങ്കിലും മട്ട ഊരുക എന്ന അച്ചാറും കൂട്ടി വിശപ്പടക്കിയ ഒരു ഭൂതകാലം രാജമാണിക്യത്തിനുണ്ടായിരുന്നു. കഠിനമായ പട്ടിണിക്കിടയിലും നിശ്ചയദാർഢ്യത്തോടെ പഠിച്ച് സ്വർണ്ണ മെഡലോടെ ME പാസായ രാജമാണിക്യത്തിന് പ്രതിവർഷം 800,000 രൂപ ശമ്പളത്തിൽ ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയതാണ്. എന്നാൽ സാക്ഷരതാ പ്രവർത്തനത്തിനിടയിൽ വിരുദുനഗറിലെ തീപ്പെട്ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുട്ടികളുടെ കരിപുരണ്ട വിരലുകൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് മാറി. അനീതികൾക്കെതിരെ പോരാടാൻ ഒരു കളക്ടറാകണം എന്ന ചിന്തയോടെ ലക്ഷങ്ങളുടെ ജോലി വേണ്ടെന്ന് വെച്ച് അദ്ദേഹം സിവിൽ സർവീസിലേക്ക് ഇറങ്ങിത്തിരിച്ചു. "നീ പോയി പഠിക്ക്, വിരമിച്ചാലും ഞാൻ വേറെ കോവിലിൽ വേല ചെയ്യാം" എന്ന് പറഞ്ഞ്

അച്ഛനും പപ്പടം പരത്തിയും വിളക്കുതിരികൾ ഉണ്ടാക്കിയും അമ്മയും ആ സ്വപ്നത്തിന് കാവലിരുന്നു. ഡൽഹിയിലെ കഠിനമായ പഠനകാലത്ത് ചായക്കടക്കാരൻ രാമുഭായ് ചായ സൗജന്യമായി നൽകിയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടമ നീതു സിംഗും വീട്ടുടമ രഘുബീർ സിംഗും ഫീസും വാടകയും കുറച്ചു നൽകിയും അദ്ദേഹത്തെ സഹായിച്ചു. എങ്കിലും ദിവസവും ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് അൾസർ ബാധിച്ച രാജമാണിക്യം എന്ന യുവാവിന് താങ്ങായി മാറിയത് എഞ്ചിനീയറിംഗ് പഠനകാലത്തെ സുഹൃത്തുക്കളായ വൈത്തിയും മുരളീകൃഷ്ണനും സെന്തിൽ പാണ്ഡിയും ധനപാലനുമായിരുന്നു. അവർ മാസത്തിൽ അയച്ചു കൊടുത്ത 500 രൂപ കൊണ്ടാണ് അദ്ദേഹം പിന്നീട് 2 നേരം ആഹാരം കഴിക്കാൻ തുടങ്ങിയത്. തോൽവികളിൽ തളരാതെ പങ്കാളി പൊയ്പാടിയിടാ എന്ന് പറഞ്ഞ് അവർ നൽകിയ ഊർജമാണ് 3ാം ശ്രമത്തിൽ അദ്ദേഹത്തെ IAS എന്ന സ്വപ്ന നേട്ടത്തിൽ എത്തിച്ചത്. ജന്മം കൊണ്ട് തമിഴനെങ്കിലും ഇന്ന് അദ്ദേഹം കർമ്മം കൊണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിന്റെ മാണിക്യം തന്നെയാണ്. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്നതിനപ്പുറം ആ ജീവിത വഴികളും അതിലെ കടപ്പാടുകളുടെ കഥകളും ഇന്നും ഏറെ പ്രയോജനം നൽകുന്ന ഒന്നാണ്. ഇപ്പോൾ ഊർജ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കും വികസനങ്ങൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ KSEB പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി അദ്ദേഹം നിയമിതനായിരിക്കുന്നു. കിഞ്ചന വർത്തമാനത്തിൽ ആദ്യമായി കേൾക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ എന്ന ഗാനമാണ്. ഈ ഗാനം തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേക ഒരു പ്രസക്തിയുള്ളത് ഇതിന്റെ രചയിതാവായ ഫാദർ മൈക്കിൾ പനച്ചിക്കൽ ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹം പ്രശസ്തനായ ധ്യാന ഗുരുവും മലയാള ക്രൈസ്തവ ഭക്തി ഗാന രംഗത്ത് അതുല്യമായ സംഭാവനകൾ നൽകിയ വ്യക്തിയുമായിരുന്നു. നാം കേൾക്കാൻ പോകുന്ന തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ എന്ന അതിമനോഹരമായ ഗാനം, അതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് സണ്ണി സ്റ്റീഫനാണ്. ഇത് ആലപിച്ചിരിക്കുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപോയ പ്രഗത്ഭയായിട്ടുള്ള ഗായിക രാധിക തിലകും.

0: Music with Radio Sandvanam 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇന്ന് കേരള പോലീസിന്റെ ഏറ്റവും പ്രമുഖ സ്ഥാനത്തുള്ള ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി ചുമതലയേറ്റിരിക്കുന്നത് ശ്രീ പി വിജയൻ IAS ആണ്. അദ്ദേഹത്തിനും ഒരു കാലത്ത് കഠിനമായ പരിശ്രമത്തിലൂടെ ജീവിതം കെട്ടിപ്പടുത്ത കഥകൾ പറയാനുണ്ട്. കല്ലു ചെത്തിയ കൈകളാണ് അദ്ദേഹത്തിൻ്റെത്. പുത്തൂർ മഠം ഗ്രാമത്തിലെ പ്രഭാതങ്ങൾക്കൊരു പ്രത്യേക ശബ്ദമുണ്ടായിരുന്നു. കല്ലിൽ ഉളിപതിക്കുന്ന ശബ്ദം, വിയർപ്പ് തുള്ളികൾ മണ്ണിൽ വീഴുന്ന ശബ്ദം, ജീവിതത്തോട് പൊരുതുന്ന മനുഷ്യരുടെ നിശബ്ദ നിലവിളികളുടെ ശബ്ദം. ആ ശബ്ദങ്ങൾക്കിടയിലായിരുന്നു 15-കാരനായ വിജയനും തൻ്റെ വിധിയോട് മല്ലിടുന്നത്. വിജയന്റെ കൂട്ടുകാർ 10-ാം ക്ലാസ് പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ കല്ലു ചെത്തുകയായിരുന്നു. അവർ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ വിജയൻ കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അവരുടെ കൈകളിൽ പേനയുണ്ടായിരുന്നു. വിജയന്റെ കൈകളിൽ ഉളിയും ചുറ്റികയും. ജീവിതം ചില മനുഷ്യരെ പൂക്കളിലൂടെ നടത്തും, ചിലരെ മുള്ളുകളിലൂടെ. പി വിജയൻ എന്ന ബാലനെ ജീവിതം നടത്തിയത് പാറക്കല്ലുകളിലൂടെയായിരുന്നു. എന്നാൽ ആ കല്ലുകൾ അവന്റെ വഴിയിലെ തടസ്സങ്ങളായിരുന്നില്ല, അവൻ കയറിപ്പോകേണ്ട പടവുകളായിരുന്നു. മണ്ണും കല്ലും ചുമന്ന ആ കൈകൾ ഒരു നാൾ ഇന്ത്യയുടെ ഏറ്റവും പ്രൗഢമായ യൂണിഫോമുകളിലൊന്നായ IPS യൂണിഫോം ധരിക്കുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല, ഒരു പക്ഷേ പി വിജയൻ പോലും. പക്ഷേ ഒരു കാര്യം അവൻ അറിയാമായിരുന്നു, സാഹചര്യങ്ങൾ മനുഷ്യനെ നിർവചിക്കുന്നില്ല, മനുഷ്യന്റെ തീരുമാനങ്ങളാണ് അവനെ നിർവചിക്കുന്നത്. അങ്ങനെ കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വഴികളിലൂടെ നടന്ന ആ ബാലൻ ഒടുവിൽ ഇന്ത്യൻ പോലീസ് സർവീസിന്റെ പടവുകൾ കയറി, പിന്നെ കേരള പോലീസിന്റെ ചരിത്രത്തിൽ സ്വന്തം പേര് കൊത്തിവെക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളിൽ അച്ചടക്കവും സാമൂഹിക ബോധവും വളർത്താൻ അദ്ദേഹം രൂപം നൽകിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി വെറുമൊരു പദ്ധതിയായിരുന്നില്ല, ഒരു തലമുറയെ രൂപപ്പെടുത്താനുള്ള സ്വപ്നമായിരുന്നു. പോലീസ് സ്റ്റേഷനും സ്കൂൾ ക്ലാസ് മുറിയും തമ്മിലുള്ള അകലം കുറച്ച ആ ആശയം പിന്നീട് രാജ്യത്തിന് തന്നെ മാതൃകയായി മാറി. പുണ്യം പൂങ്കാവനം പദ്ധതി ശ്രീ പി വിജയന്റെ മറ്റൊരു സ്വപ്നമായിരുന്നു. ശബരിമലയുടെ കാടുകളെ പ്ലാസ്റ്റിക്കിന്റെ മുറിവുകളിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമം. ഭക്തിയും പ്രകൃതി സംരക്ഷണവും കൈകോർക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു. ആ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ പരമോന്നത നേതൃത്വത്തിന്റെ പ്രശംസ പോലും നേടി.

കസേരകളിൽ ഒന്നായ ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ADGP എന്ന സ്ഥാനത്തേക്ക് പി വിജയൻ എത്തുന്നു. ഇതൊരു ഉദ്യോഗസ്ഥന്റെ സ്ഥാനക്കയറ്റം മാത്രമല്ല, ഇതൊരു ജീവിതത്തിന്റെ വിജയമാണ്. കല്ലുചെത്തിയ കൈകൾക്ക് ലഭിച്ച അംഗീകാരമാണ്. സ്വപ്നങ്ങൾ ദാരിദ്ര്യത്തെക്കാൾ ശക്തമാണെന്ന തെളിവാണ്. പ്രതിസന്ധികൾ മനുഷ്യനെ തകർക്കാനല്ല രൂപപ്പെടുത്താനാണെന്ന ഓർമ്മപ്പെടുത്തലാണ്. പുത്തൂർ മഠത്തിലെ ആ 15-കാരൻ ഇന്ന് കേരള പോലീസിന്റെ അമരത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം ഓരോ യുവാവിനോടും ഒരേ ഒരു കാര്യം പറയുന്നു. വഴിയില്ലെന്ന് തോന്നുന്നിടത്തും നടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഒരു നാൾ ആ വഴിയെ ചരിത്രം എന്ന് വിളിക്കും. കൂട്ടുകാർ പരീക്ഷ എഴുതുമ്പോൾ അവൻ കല്ലു ചെത്തുകയായിരുന്നു. ഇന്ന് ചരിത്രം അവന്റെ പേര് എഴുതുകയാണ്. പി വിജയൻ, IPS ADGP. അടുത്തായി നാം കേൾക്കാൻ പോകുന്ന ഗാനം ദക്ഷിണ കാശിയാം കുട്ടിയൂർ വാണിടും എന്ന മനോഹരമായ ഭക്തിഗാനമാണ്. നാം സ്ഥിരമായി കേൾക്കുന്ന പല ഗാനങ്ങളും അത്ര പ്രശസ്തരല്ലാത്ത ആൾക്കാരാണ് എഴുതിയിട്ടുള്ളത്. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അത്രയധികം പ്രശസ്തനൊന്നുമല്ലാത്ത ശ്രീ PC അരവിന്ദനാണ്. അതേപോലെ തന്നെ വടക്കുന്നാഥ സർവം നടത്തുന്നാഥ എന്ന മനോഹരമായ ഗാനം രചിച്ചിരിക്കുന്നതും PC അരവിന്ദനാണ്. ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ശ്രീ TS രാധാകൃഷ്ണജിയാണ്. ആലപിച്ചിരിക്കുന്നത് KJ യേശുദാസും. ഗംഗാതീർത്ഥം എന്ന ആൽബത്തിലാണ് ഈ ഗാനം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.

0: ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. നമ്മുടെ കേരള സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പിൻ്റെ സെക്രട്ടറിയായ ശ്രീ ബി അബ്ദുൾ നാസർ IAS ജീവിതം കഠിനാധ്വാനത്തിൻ്റെയും അചഞ്ചലമായ ആത്മവിശ്വാസത്തിൻ്റെയും സമാനതകളില്ലാത്ത ഒരു ഉദാഹരണമാണ്. അനാഥത്വത്തോടും കടും ദാരിദ്ര്യത്തോടും പൊരുതിക്കൊണ്ട് അദ്ദേഹം സിവിൽ സർവീസിൻ്റെ തലപ്പത്തേക്ക് ഉയർന്നു വന്ന കഥ പ്രചോദനാത്മകമാണ്. അബ്ദുൾ നാസറിന് 5 വയസ്സുള്ളപ്പോൾ പിതാവ് മരണപ്പെട്ടു. ഇതോടെ അമ്മയും 6 കുട്ടികളുമടങ്ങുന്ന കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. മക്കളെ വളർത്താൻ മറ്റു വഴികളില്ലാത്തതിനാൽ അമ്മ മക്കളെ തലശ്ശേരിയിലെ ഒരു അനാഥാലയത്തിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹം 13 വർഷത്തോളം അവിടെയാണ് വളർന്നത്. പഠന ചെലവുകൾക്കായി 10-ാം വയസ്സിൽ ഹോട്ടലുകളിൽ ക്ലീനറായും സപ്ലയറായും അദ്ദേഹം ജോലി നോക്കി. പിന്നീട് പത്രവിതരണം, ട്യൂഷൻ ക്ലാസുകൾ, STD ബൂത്ത് ഓപ്പറേറ്റർ തുടങ്ങിയ നിരവധി ജോലികൾ ചെയ്താണ് അദ്ദേഹം മുന്നോട്ട് പോയത്. അബ്ദുൾ നാസറിന് 10 വയസ്സുള്ളപ്പോൾ അന്നത്തെ തലശ്ശേരി സബ് കളക്ടറും പ്രമുഖ IAS ഉദ്യോഗസ്ഥനുമായ അമിതാഭ് കാന്ത് അനാഥാലയം സന്ദർശിച്ചു. ആ സന്ദർശനമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കളക്ടറാകണം എന്ന വലിയ സ്വപ്നം വിതച്ചത്. പ്രതികൂല സാഹചര്യങ്ങളിലും അദ്ദേഹം പഠനം ഉപേക്ഷിച്ചില്ല. തലശ്ശേരി ഗവൺമെന്റ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും പിന്നീട് സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. 1994 കേരള ആരോഗ്യ വകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായി അദ്ദേഹം സർക്കാർ സർവീസിൽ പ്രവേശിച്ചു. ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ അദ്ദേഹം മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുത്തു. 2006 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഡെപ്യൂട്ടി കളക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഔദ്യോഗിക രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് 2015 അദ്ദേഹത്തെ കേരളത്തിലെ ഏറ്റവും മികച്ച ഡെപ്യൂട്ടി കളക്ടറായി സർക്കാർ തെരഞ്ഞെടുത്തു. UPSC പരീക്ഷ നേരിട്ട് എഴുതിയില്ലെങ്കിലും സംസ്ഥാന സിവിൽ സർവീസിലെ മികച്ച ട്രാക്ക് റെക്കോർഡ് മുൻനിർത്തി 2017 അദ്ദേഹത്തിന് IAS പദവി ലഭിച്ചു. IAS ലഭിച്ച ശേഷം കേരള സർക്കാരിന്റെ ഹൗസിംഗ് കമ്മീഷണറായി സേവനമനുഷ്ഠിച്ചു. 2019 അദ്ദേഹം കൊല്ലം ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയ അദ്ദേഹം ജനകീയനായ ഒരു കളക്ടർ എന്ന പേരെടുത്തു. നമ്മുടെ യഥാർത്ഥ യജമാനന്മാർ സാധാരണക്കാരായ പൊതുജനങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന അദ്ദേഹം ഇന്നും സിവിൽ സർവീസ് മോഹിക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു വഴികാട്ടിയാണ്. July 1 ഒരു അനാഥ ബാല്യത്തിന്റെ ആത്മകഥം എന്നാണ് അദ്ദേഹം എഴുതിയ ആത്മകഥയുടെ ശീർഷകം. അതിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത് കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശനാണ്. നിറകണ്ണുകളോടെ അല്ലാതെ ആ പുസ്തകം വായിച്ചു തീർക്കാനാവില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പുസ്തകത്തിന്റെ ലഘു നിരൂപണം തന്നെ മുഖ്യമന്ത്രി ആ ചടങ്ങിൽ നടത്തി. അബ്ദുൾ നാസർ അമ്മയെപ്പറ്റി എഴുതിയത് വായിക്കുമ്പോൾ അത് നമ്മുടെ അമ്മയെക്കുറിച്ചാണോ എന്ന് തോന്നിപ്പോകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. July 1 എന്ന ദിവസത്തിന് തന്നെ ഒരു പ്രസക്തിയുണ്ട്. വാപ്പയുടെ തലയണക്കടിയിൽ നിന്ന് 15 പൈസ എടുത്തുകൊണ്ടുപോയ ദിവസം വാപ്പ മരിച്ചു എന്നറിയാതെയാണ് പൈസ എടുത്തത്. പിന്നീട് 44 വർഷത്തിന് ശേഷം ഒരു July 1 തന്നെയാണ് അബ്ദുൾ നാസർ കളക്ടറായി ചുമതലയേറ്റത്. അനാഥമായ ബാല്യത്തിന്റെ സങ്കടങ്ങൾക്കിടയിലും തന്റെ ഇച്ഛാശക്തി വളരണമെന്ന മോഹം അദ്ദേഹം സൂക്ഷിച്ചു. ഈ പുസ്തകം കുഞ്ഞുങ്ങൾക്കാണ് വായിക്കാൻ കൊടുക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അബ്ദുൾ നാസറിനെ പോലെയുള്ളവർ നമുക്കെല്ലാം പ്രചോദനം നൽകുന്നവരാണ്. പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്നതൊന്നും പോരാ എന്നാണ് തോന്നിയത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എന്ന് തോന്നി. പുസ്തകം അവസാനിപ്പിക്കുന്നത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം എഴുതാനുള്ള തീരുമാനത്തെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. കിഞ്ചന വർത്തമാനത്തിൽ നമുക്ക് കേൾക്കാൻ പോകുന്ന 3-ാമത്തേതും അവസാനത്തേതുമായ ഗാനം 1000 കാതം അകലെയാണെങ്കിലും എന്നതാണ്. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് KH ഖാൻ സാഹിബാണ്. സംഗീത സംവിധാനം MK അർജുനൻ. P ഗോപികുമാർ സംവിധാനം ചെയ്ത് 1977 പുറത്തിറങ്ങിയ ഹർഷ ബാഷ്പം എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. അടൂർ ഭാസി, ബഹദൂർ, യേശുദാസ്, ഉമ്മർ, സോമൻ, വിധുബാല തുടങ്ങിയവരാണ് ഹർഷ ബാഷ്പത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്.

ഈ ഗാനത്തോടു കൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതിയറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. I belong to you.

0: സന്തനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശാന്താസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ജീവരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും.

വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

ശബ്ദാലങ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം, വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനമന്ദാരം.

കൊണ്ട് ബാക്കിലോട്ട് ബാക്കിലോട്ട് വലിക്കുന്നു. അങ്ങനെ ഇങ്ങനെ ഒക്കെ കളിക്കുള്ളൂ. അങ്ങനെ കളിച്ചിട്ട് കുറെ കഴിയുമ്പോഴൊന്നും ആ സ്ഥലത്തിലോട്ട് എത്തുള്ളൂ. ഒന്നും അറിയാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. സത്യമായിട്ടും ഭയങ്കര സന്തോഷമാണ്.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഞമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാറ്റിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്,
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്

നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

music with Radio Sandvanam 90.4 FM. Radio Sandvanam 90.4 FM il ippol kelkam reading room. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എ വെരി വോം വെൽക്കം ടു മൈ റീഡിംഗ് റൂം. ജോയിനിങ് വിത്ത് യു ഈസ് യുവർ ഹോസ്റ്റ് പ്രീത സുഗതൻ. ത്രൂ ദിസ് പ്രോഗ്രാം റീഡിംഗ് റൂം, ഐ ഹാവ് ഓൾവേസ് ടേക്കൻ മൈ ലിസ്ണേഴ്സ് ടു ദ വേൾഡ് ഓഫ് ഗ്രേറ്റ് ലിറ്റററി ജയൻസ്, writers whose names have become part of the history of literature. We have traveled through the works of authors whose writings have truly stood the test of time. Today, I would like to do something different and I have chosen a different path. Recently, I came across a simple modern poem, a poem that feels like a warm, reassuring hand on your shoulder. Its beauty lies not in complicated language or intricate literary devices, but in the quiet wisdom it offers. The strength of the poem lies in its simplicity. With ordinary words, it conveys an extraordinary message. Once you begin reading the poem and reach its concluding stanza, I'm sure it will touch your heart with its simplicity and honesty. The poem is Dust If You Must by Rose Milligan. Before we read the poem, I want to take a moment to introduce the remarkable voice behind it, Rose Milligan. Born in Yorkshire, England, Rose was never a full-time commercial author or celebrity. She was a quiet, deeply relatable voice who drew her inspiration directly from everyday life

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്ക്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ

ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

வேர்ல்ட் ரேடியோ சாந்தனம் 90.4 FM. Stay tuned.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: സ്വരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനമന്ദാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. വിശക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണവും പ്രത്യാശയും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഫീഡ് മൈ സ്റ്റാർവിംഗ് ചിൽഡ്രൻ ചാരിറ്റി സംഘടനയുടെ സേവന പ്രവർത്തനത്തിൽ ചിക്കാഗോ മലയാളി അസോസിയേഷൻ സജീവ പങ്കാളിത്തം വഹിച്ചു. ജൂലൈ 24 ഫ്രാങ്ക്ലിൻ വില്ലിലെ വില്ലി ഫാം കോർട്ടിൽ സംഘടിപ്പിച്ച ഭക്ഷ്യപൊതി തയ്യാറാക്കൽ ശുശ്രൂഷയിൽ അസോസിയേഷൻ അംഗങ്ങൾ പങ്കെടുത്ത് സേവന മനോഭാവത്തിന്റെ മാതൃകയായി. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ പട്ടിണിയും പോഷകാഹാരക്കുറവും അനുഭവിക്കുന്ന കുട്ടികൾക്കായി പോഷക സമൃദ്ധമായ ഭക്ഷണപൊതികളുടെ മഹത്തായ നിർമ്മാണത്തിലാണ് സന്നദ്ധ പ്രവർത്തകർ കൈകോർത്തത്. ഭക്ഷ്യപൊതികൾ തയ്യാറാക്കുന്നതിൽ ഒരുമയും ആത്മസമർപ്പണവും പ്രകടിപ്പിച്ച അംഗങ്ങൾ സേവന പ്രവർത്തനത്തിന്റെ മഹത്വമുയർത്തി. അമേരിക്കയിൽ ഡാളസിൽ അഭിഭാഷകനും എഴുത്തുകാരനുമായ ലാൽ വർഗീസിന്റെ 2-ാമത്തെ ഗ്രന്ഥമായ ഒരു വിശ്വാസയാത്ര മലങ്കര മാർത്തോമാ സ്യൂരിയാനി സഭയുടെ ചരിത്രത്തിലെ നാഴികകല്ലുകൾ ലോകമെമ്പാടും ആമസോൺ വഴി കിൻഡിൽ ഇ ബുക്ക്, പേപ്പർ ബാഗ്, ഹാർഡ് കവർ പതിപ്പുകളിൽ പ്രസിദ്ധീകരിച്ചു. യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ വിശുദ്ധ തോമസ് ലീഹ സ്ഥാപിച്ചതായി പാരമ്പര്യമായി വിശ്വസിക്കപ്പെടുന്ന മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ചരിത്ര വികാസത്തിലെ സുപ്രധാന നാഴികകല്ലുകൾ സമഗ്രമായി അവതരിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. അപ്പസ്തോലിക കാലഘട്ടം മുതൽ നവീകരണ പ്രസ്ഥാനം, മാർത്തോമാ സഭയുടെ രൂപീകരണം, ആത്മീയ നവോത്ഥാനം, സുവിശേഷ പ്രവർത്തനങ്ങൾ, സാമൂഹിക സേവനങ്ങൾ, ആഗോളവ്യാപനം എന്നിവയ്ക്ക് വിദ്യാഭ്യാസം നൽകുന്ന സഭയുടെ ചരിത്രയാത്രയെ രേഖപ്പെടുത്തിയതാണ് ഈ കൃതി. ടെക്സസിൽ നിന്നുള്ള മുൻ US അംഗവും ഫോർട്ട് വർത്ത് നഗറിലെ ആദ്യ വനിതാ മേയറുമായിരുന്ന കെ ഗ്രേഞ്ചർ അന്തരിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 2025 ജനുവരിയിലാണ് ഗ്രേഞ്ചർ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചത്. US ജനപ്രതിനിധി സഭയിലേക്ക് ടെക്സസിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ റിപ്പബ്ലിക്കൻ വനിതയും സഭയുടെ പവർഫുൾ അപ്രോപ്രിയേഷൻസ് കമ്മിറ്റിയുടെ അധ്യക്ഷയായ ആദ്യ റിപ്പബ്ലിക്കൻ വനിതയുമാണ് കെ ഗ്രേഞ്ചർ. അധ്യാപികയായും വ്യവസായിയായും കരിയർ ആരംഭിച്ച ഗ്രേഞ്ചർ കൗൺസിലർ, മേയർ തുടങ്ങിയ നിലകളിലും 3 പതിറ്റാണ്ടുകളോളം US അംഗമായും പൊതുസേവന രംഗത്ത് സജീവമായിരുന്നു. ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനിടെ പമ്പയാറിലെ ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് ഉയരുന്നു. മൂഴിയാർ ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതോടെ ഏത് നിമിഷവും അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ഡാമിലെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയായ 192 അടിയിലെത്തിയ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. നിലവിൽ 3 ഷട്ടറുകൾ തുറക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ കക്കാട്ടാറിലും പമ്പയാറിലും ജലനിരപ്പ് വീണ്ടും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. അഹമ്മദാബാദിൽ അടുത്ത കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥ്യം വഹിക്കാനൊരുങ്ങുന്ന ഇന്ത്യയ്ക്ക് ആവേശം പകർന്ന് ഗ്ലാസ്ഗോ ഗെയിംസ് സമാപനം. 2022 ബെർമിങ്ഹാം ഗെയിംസിലെ 4-ാം സ്ഥാനം ഗ്ലാസ്ഗോയിലും ഇന്ത്യ നിലനിർത്തി. അന്ന് 22 സ്വർണമുൾപ്പെടെ 61 മെഡലുകൾ, ഇത്തവണ 13 സ്വർണമുൾപ്പെടെ 39 മെഡലുകൾ. കായിക ഇനങ്ങളുടെ എണ്ണത്തിൽ വന്ന കുറവുകൊണ്ടാണ് മെഡലുകളുടെ എണ്ണവും കുറഞ്ഞത്. 2022 19 ഇനങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഇത്തവണ പാരാ സ്പോർട്സ് ഉൾപ്പെടെ 16 ഇനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയ്ക്ക് മെഡൽ സാധ്യതയുള്ള ഗുസ്തി ഉൾപ്പെടെയുള്ള ഇനങ്ങൾ ഒഴിവാക്കിയിട്ടും 4-ാം സ്ഥാനം നിലനിർത്താനായി. കയർ മേഖലയ്ക്കായി 27.20 കോടി രൂപ അനുവദിക്കാൻ സർക്കാർ തീരുമാനം. ചെറുകിട ഉൽപ്പാദകർക്കുള്ള കുടിശ്ശിക തീർക്കാനായി

0: കയർ കോർപ്പറേഷന് 11 കോടി രൂപയും കയർഫെഡിന് 7 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ചകിരി ബാങ്ക് തുടങ്ങുന്നതിനായി 5 കോടി രൂപയും സംഘങ്ങൾക്ക് പ്രവർത്തന ഫണ്ടായി 4.20 കോടി രൂപയും അനുവദിക്കും. കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികൾക്കും അടഞ്ഞുകിടക്കുന്ന കയർ സംഘങ്ങളിലെ തൊഴിലാളികൾക്കും സാമ്പത്തിക സഹായം നൽകാൻ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ഉറപ്പു നൽകി. ഇന്ത്യൻ ബാഡ്മിന്റണിൽ പുതിയ ചരിത്രം രചിച്ച് 17-കാരി തൻവി ശർമ്മ. തായ്പേയ് ഓപ്പണിൽ കിരീടം നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് ഇനി തൻവിക്ക് സ്വന്തം. ഫൈനലിൽ വിയറ്റ്നാമിന്റെ 6-ാം സീഡ് തുയിലിൻ എങ്കുയാനെ നേരിട്ടുള്ള ഗെയിമുകളിൽ തോൽപ്പിച്ചു. ആദ്യമായിട്ടാണ് ബാഡ്മിന്റൺ വേൾഡ് ടൂർ സീരീസിൽ തൻവി കപ്പുയർത്തുന്നത്. 36 മിനിറ്റ് മാത്രമാണ് കിരീട പോരാട്ടം നീണ്ടുനിന്നത്. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ പേസർ ജസ്പ്രീത് ബുംറെ കളിക്കില്ല. മെഡിക്കൽ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് താരത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കിയത്. മുട്ടിനേറ്റ പരിക്കിൽ നിന്ന് മുക്തനായെങ്കിലും ഉടനെ തന്നെ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്നത് ഗുണകരമാകില്ലെന്ന നിഗമനത്തിലാണ് ഡോക്ടർമാർ. ബുംറയ്ക്ക് പകരം കശ്മീർ പേസർ അക്വിബ് നബി ടീമിൽ ഇടം നേടിയേക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.